നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, ഇടവം 13, 2026 മെയ് 27, ബുധനാഴ്ച ദിവസം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:31. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നന്മകൾ നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്.
1: 1 2 3 4 ടൈം ചെക്ക് റേഡിയോ ടൈം സ്റ്റുഡിയോയിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്.
0: ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച് ഇന്ന് ഓൺലൈൻ ഉന്നതതല യോഗം ചേരും. വെള്ളപ്പൊക്ക, പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദീഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതി വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. രാജ്യത്ത് നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴിയുണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാവലേക്കർ സമിതിയുടെ അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. ഹരിയാനയിലെ ജിദ്ദിനും സോണിപ്പട്ടിനുമിടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് അനുമതി. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 42ാം ചരമവാർഷിക ദിനം ഇന്ന്. നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചുവാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ. ലഭ്യമായ വിവരങ്ങൾ തപാലിലോ ഇമെയിലിലോ പരമാവധി നേരത്തെ അയച്ചു കൊടുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. കായികരംഗം. IPL ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബെർത്ത് സ്വന്തമാക്കിയത്.
0: ന്യൂസ് റെയിൻബോ.

ആരാധന. മനസ്സും ശരീരവും ഏകാഗ്രമാകാൻ തെല്ലുനേരം ധ്യാനനിരതം.

ഇഷ്ടം മനുഷ്യന്റെ നിയന്ത്രണത്തിലല്ല, എന്നാൽ ദയ മനുഷ്യന്റെ നിയന്ത്രണത്തിലാണ്. ഡോക്ടർ സാമുവൽ ജോൺസൺ.

0: ടൈം ചെക്ക് റേഡിയോ ടൈം സ്റ്റോറികൾക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റും 12 സെക്കൻഡും.
1: ആഹാ, എഴുന്നേറ്റില്ലേ? സമയം എത്രയായെന്ന് അറിയോ? ദാ ബെഡ് കോഫി റെഡി.

Most people have never learned that one of the main aim of life is to enjoy it. ജീവിതത്തിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് അത് ആസ്വദിക്കുക എന്നതാണ് എന്ന് പലരും മനസ്സിലാക്കിയിട്ടില്ല. പക്ഷേ അത് കൃത്യമായി മനസ്സിലാക്കിയവരാണ് ഇപ്പോൾ ആകാശവാണി കേട്ടുകൊണ്ടിരിക്കുന്നത്. നമസ്തേ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. പ്രിയപ്പെട്ടവർക്കായി ഇപ്പോൾ ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത് നല്ലൊരു കോഫിയാണ്. വെൽക്കം ടു ബെഡ് കോഫി വിത്ത് സുരേഷ് കാഞ്ഞിരക്കാട്ട്. ഒരിടത്ത് ഒരു മരം. ആ മരത്തിന് കൂട്ടുകാരനായി ഒരു മിടുക്കൻ കുട്ടി. അവൻ അതിനു ചുറ്റും ഓടിക്കളിച്ചു, അതിൻ്റെ തണലിൽ വിശ്രമിച്ചു, മരത്തിൽ ചാരിയിരുന്ന് സ്വപ്നം കണ്ടു. മരമാണെങ്കിലോ ആ കുട്ടിയുടെ ചിരിയിലും കളിയിലും ആഹ്ലാദിച്ച് അവനുമേൽ ഇലകൾ വീഴിച്ച് തൻ്റെ സന്തോഷം പ്രകടിപ്പിച്ചു. കാലം കടന്നുപോയി, കുട്ടി വലുതായി. ഒരിക്കൽ മരം അവനോട് ചോദിച്ചു, എന്താ ഇപ്പോൾ എൻ്റെ അടുത്ത് അധികം വരാത്തത്? ഊഞ്ഞാലാടാനും വർത്തമാനം പറയാനൊന്നും കാണാറില്ലല്ലോ. ഏയ്, എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ല, എനിക്ക് കുറച്ച് പണം ഉണ്ടാക്കണം. ഇത് കേട്ട് മരം എന്ത് ചെയ്തു? തന്നിൽ കായ്ച്ചു കിടന്ന പഴങ്ങൾ അവന് കൊടുത്തു. അത് വിറ്റ് അവൻ കാശുണ്ടാക്കി. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. വളർന്ന് യുവാവായ കുട്ടിയോട് മരം പറഞ്ഞു, വാ വന്നെൻ്റെ ചില്ലയിൽ തൂങ്ങി ആട്, പണ്ട് നീ കുട്ടിയായിരിക്കുമ്പോൾ ചെയ്തതുപോലെ. ഏ, എനിക്ക് വേറെ ജോലിയുണ്ട്. ആ, എൻ്റെ കല്യാണം കഴിഞ്ഞ കേട്ടോ, ഇപ്പോൾ ഒരു വീട് വയ്ക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ മരം സ്നേഹത്തോടെ വീടിനാവശ്യമായ തടിക്കഷ്ണങ്ങൾ തന്നിൽ നിന്നും വെട്ടിയെടുത്തുകൊള്ളുവാൻ പറഞ്ഞു. യുവാവായ ആ കുട്ടി മരം വെട്ടി, വീട് കെട്ടി, പുതിയ ജീവിതവും തുടങ്ങി. കാലം പിന്നെയും കടന്നുപോയി. കുട്ടി വീണ്ടും മരത്തിനടുത്തെത്തി. അപ്പോഴേക്കും അവൻ വൃദ്ധനായി കഴിഞ്ഞിരുന്നു. ഭാര്യ മരിച്ചു, മക്കൾ അവരുടെ കാര്യങ്ങൾ നോക്കി പല വഴിക്ക് പോയി, അവനൊറ്റയ്ക്കായി. വിഷമിച്ച് തൻ്റെ അടുത്ത് വന്ന പഴയ കുട്ടിയോട് മരം സങ്കടത്തോടെ പറഞ്ഞു, നിനക്ക് ഞാനിനി എന്തു തരും? എൻ്റെ അടുത്ത് പഴങ്ങളില്ല, ചില്ലകളില്ല, ഞാൻ വെറും ഒരു മരക്കുറ്റി മാത്രമായിപ്പോയി. ഇത് കേട്ട് ആ വൃദ്ധൻ്റെ കണ്ണ് നിറഞ്ഞു. വിറയാർന്ന സ്വരത്തിൽ അയാൾ പറഞ്ഞു, എനിക്കിപ്പോൾ പഴം വേണ്ട, പണവും വേണ്ട, വീട് വയ്ക്കാൻ തടിയും വേണ്ട. ഒന്നിരുന്നാൽ മതി, സമാധാനത്തോടെ ഇരിക്കാൻ ഒരിടം മതി. മരം അയാളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നിനക്കെല്ലാം മനസ്സിലായല്ലോ, ഒന്നിരുന്നാൽ മതി എന്ന് തിരിച്ചറിഞ്ഞല്ലോ, ജീവിക്കാൻ അത്രയേ വേണ്ടൂ, വരൂ എൻ്റെ മേലിരുന്നുള്ളൂ. വൃദ്ധൻ മരക്കുറ്റിയിൽ കാൽ നീട്ടിയിരുന്ന് സമാധാനത്തോടെ വിശ്രമിച്ചു. പ്രിയപ്പെട്ടവരെ, ആ മരം പറഞ്ഞതുപോലെ ജീവിതമാകുന്ന വൃക്ഷത്തിൽ നിന്ന് വേണ്ടതൊക്കെ എടുത്ത് ജീവിച്ച് അവസാനം എല്ലാവരും ഇരിക്കാൻ ഒരിടം മതി എന്ന വലിയ സത്യം കണ്ടെത്തും അല്ലേ? ആ, അപ്പോൾ ജീവിച്ചാലേ ജീവിതമറിയൂ. അതുകൊണ്ട് നമുക്ക് ഇന്നിൽ ജീവിക്കാം, ഈ മണിക്കൂറിൽ ജീവിക്കാം, ഈ നിമിഷത്തെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. നമുക്ക് മുൻപിൽ ഇപ്പോൾ എത്തുന്നത് രണ്ട് ബ്യൂട്ടിഫുൾ ട്രാക്സ്.

It's only when we truly know and understand that we have a limited time on earth and that we have no way of knowing when our time is up. We will then begin to live each day to the fullest as if it was the only one we had. ഭൂമിയിൽ നമുക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം പരിമിതമാണെന്നും ആ സമയം എപ്പോൾ അവസാനിക്കുമെന്ന് അറിയാനുള്ള യാതൊരു വഴിയും നമ്മുടെ പക്കലില്ല എന്നതുമായ സത്യത്തെ യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കിയാൽ മാത്രമേ ഓരോ ദിവസവും ഏറ്റവും നന്നായി, അത് ഭൂമിയിലെ നമ്മുടെ അവസാന ദിനമാണ് എന്ന കണക്കിൽ ഏറ്റവും നന്നായി, ഏറ്റവും ഭംഗിയായി, ഏറ്റവും പ്രയോജനപ്രദമായി നമ്മൾ ജീവിക്കുകയുള്ളൂ. പച്ചയായ ഈ യാഥാർത്ഥ്യത്തെ അതിമനോഹരമായ വാക്കുകളിലൂടെ നമ്മളുടെ മുന്നിലേക്ക് എത്തിച്ചത് ദുഃഖത്തിന് 5 സ്റ്റേജസ് ഉണ്ട് എന്ന് സമർത്ഥിച്ച, കൂബ്ലർ റോസ് മോഡൽ സൃഷ്ടിച്ച, ഓൺ ഡെത്ത് ആൻഡ് ഡൈയിങ് എന്ന പ്രസിദ്ധ പുസ്തകമെഴുതിയ സ്വിസ് അമേരിക്കൻ സൈക്യാട്രിസ്റ്റ് എലിസബത്ത് കൂബ്ലർ റോസ്. ഇപ്പോൾ പറഞ്ഞ പുസ്തകമുണ്ടല്ലോ, ഓൺ ഡെത്ത് ആൻഡ് ഡൈയിങ്, ഈ പുസ്തകം ബുക്സ് ഓഫ് ദ സെഞ്ചുറി ലിസ്റ്റിൽ വന്നിരുന്നു 1999. അതുപോലെ തന്നെ 20th century ഹൺഡ്രഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ്കേഴ്സിൽ ഒരാളായി ടൈം മാഗസിൻ കൂബ്ലർ റോസിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, എലിസബത്ത് കൂബ്ലർ റോസ് എഴുതിയ മറ്റ് പ്രശസ്ത കൃതികളോട് കേട്ടോളൂ. ടു ലിവ് അൺടിൽ വി സേ ഗുഡ് ബൈ, വർക്കിംഗ് ഇറ്റ് ത്രൂ, ഡെത്ത് ദ ഫൈനൽ സ്റ്റേജസ് ഓഫ് ഗ്രോത്ത്, റിമെമ്പർ ദ സീക്രട്ട്, ഓൺ ലൈഫ് ആഫ്റ്റർ ഡെത്ത്, Unfolding the wings of love, the wheel of life, the tunnel and light, real task of life. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ കേട്ടത് ബെഡ് കോഫിയുടെ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ്. ഇനി രണ്ട് പാട്ടുകളാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ മൂന്നാമത്തെ സെഗ്മെന്റിലെ വിശേഷങ്ങളിലേക്ക് എത്തും. സ്റ്റേ വിത്ത് ആകാശവാണി റെയിൻബോ FM, മ്യൂസിക്കലി യോഴ്സ്.

0: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.
1: ആകാശവാണി 107.5-ൽ പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. ബെഡ് കോഫിയുടെ മൂന്നാം ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. എബ്രഹാം ലിങ്കണിനെ പറ്റി പല കഥകൾ നമ്മൾ ബെഡ് കോഫിയിലൂടെയും അല്ലാതെയും കേട്ടിട്ടുണ്ട്. ഇന്നത്തെ ഈ ഭാഗം പറയുന്നതും അദ്ദേഹത്തെ പറ്റിയുള്ള മറ്റൊരു കഥയാണ്. ലിങ്കൺ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത്, ദാറ്റ് ഇസ് 1861 മുതൽ 65 വരെയുള്ള വർഷങ്ങളിൽ ഒരിക്കൽ ഒരു പഴയ സുഹൃത്ത് ലിങ്കണിനെ കാണാനായിട്ട് വൈറ്റ് ഹൗസിലെത്തി. ഏറെ നാളുകൾക്ക് ശേഷമാണ് അവർ പരസ്പരം കാണുന്നത്. വളരെ സന്തോഷത്തോടെ തന്നെ ചങ്ങാതിയെ സ്വീകരിച്ചിരുത്തി വിശേഷങ്ങളൊക്കെ തിരക്കി ലിങ്കൺ. കുശല അന്വേഷണങ്ങളും മറ്റ് വർത്തമാനങ്ങളുമൊക്കെ കഴിഞ്ഞ ശേഷം ലിങ്കൺ ചങ്ങാതിയോട് ഇങ്ങനെ പറഞ്ഞു: ശരി, ഇനി ഇത്രയും നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷം എന്നെ കാണാൻ വരാനിടയായ സാഹചര്യം എന്താണെന്ന് പറഞ്ഞോളൂ. എന്നാൽ കഴിയുന്ന എന്ത് തന്നെ കാര്യമായാലും തീർച്ചയായും ഞാൻ ചെയ്തു തരാം, മടിയൊന്നും വിചാരിക്കണ്ട. ലിങ്കൺ നീ പറഞ്ഞത് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തിന് വല്ലാത്ത വിഷമം തോന്നി. എന്ത് മറുപടി പറയണമെന്ന് തീർച്ചയില്ലാതെ ആള് ലിങ്കണിനോട് പറഞ്ഞു: ഞാൻ സഹായമൊന്നും ചോദിക്കാൻ വന്നതല്ല, പല വാർത്തകളും കേൾക്കാറുണ്ട് എപ്പോഴും അങ്ങേപ്പറ്റി. അപ്പോഴെല്ലാം വിചാരിക്കും ഒന്ന് വന്ന് കാണണമെന്ന്, നമ്മുടെ സൗഹൃദം പുതുക്കണമെന്ന്. അതുപോലെ ഒട്ടേറെ പ്രശ്നങ്ങളെ അങ്ങ് അഭിമുഖീകരിക്കുന്നുണ്ട്. എന്നിട്ടും സ്വന്തം ജോലി ഏറ്റവും നന്നായിട്ട് തന്നെയാണ്.

ചെയ്യുന്നത്. അതിൽ എനിക്കും അഭിമാനമുണ്ട്. അത് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇത് കേട്ട് ഇരിക്കുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് പോയി ഏബ്രഹാം ലിങ്കൺ. സന്തോഷം കൊണ്ടാണ് കേട്ടോ. എന്നിട്ട് ചങ്ങാതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്നെക്കൊണ്ട് എന്തെങ്കിലും കാര്യം കാണാനാണ് മിക്കവാറും ആളുകൾ ഇവിടെ വരാറുള്ളത്. എന്നെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഒരാൾ വരിക, അതും എൻ്റെ പഴയ ചങ്ങാതി. അതാണ് എനിക്ക് ഇത്രയും സന്തോഷമായത്. യെസ്, അടിമത്ത വ്യവസ്ഥിതി ഇല്ലാതാക്കിയ ആളാണല്ലോ ലിങ്കൺ. അദ്ദേഹം അന്ന് ഭരണം നടത്തിയിരുന്നത് വലിയ പ്രതിസന്ധികളുള്ള ഒരു കാലത്തായിരുന്നു. വ്യവസ്ഥിതിയെ പിന്തുണച്ച തെക്കൻ സംസ്ഥാനങ്ങളും എതിർത്ത വടക്കൻ സംസ്ഥാനങ്ങളും ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു അത്. വ്യവസ്ഥിതിക്ക് എതിരായ പോരാട്ടത്തിൽ വിജയിക്കാനായിട്ട് തൻ്റെ സുഹൃത്തുക്കളുടെയും അനുഭാവികളുടെയും പ്രോത്സാഹനം തനിക്ക് എന്നും ശക്തി പകർന്നിരുന്നു എന്ന് ലിങ്കൺ പറഞ്ഞിട്ടുണ്ട്. ആ അവസരങ്ങളിൽ

0: നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരമായിരുന്നു അത്. വ്യവസ്ഥിതിക്ക് എതിരായ പോരാട്ടത്തിൽ വിജയിക്കാനായിട്ട് തൻ്റെ സുഹൃത്തുക്കളുടെയും അനുഭാവികളുടെയും പ്രോത്സാഹനം തനിക്ക് എന്നും ശക്തി പകർന്നിരുന്നു എന്ന് ലിങ്കൻ പറഞ്ഞിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ തന്നെ കാണാനും പ്രോത്സാഹിപ്പിക്കാനും വന്ന ഈ പഴയ സുഹൃത്തിൻ്റെ കഥയും അദ്ദേഹം പറയാറുണ്ടായിരുന്നത്രേ. ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് മറ്റുള്ളവരുടെ നിസ്വാർത്ഥമായ സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകുമ്പോൾ വളരെ വേഗത്തിലായിരിക്കും അവയെല്ലാം വിജയത്തിലെത്തുന്നത് അല്ലേ? നേരെ തിരിച്ചാണെങ്കിലോ, സ്വയം പ്രചോദിപ്പിച്ച് മുന്നോട്ട് പോകേണ്ടി വരും. താരതമ്യേന ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണത്. അതുകൊണ്ട് പ്രോത്സാഹന വാക്കുകൾക്കുള്ള മാജിക്കൽ പവർ എപ്പോഴും ഓർക്കണം. അത് ഇങ്ങോട്ട് പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു ലോഭവുമില്ലാതെ അങ്ങോട്ട് കൊടുക്കണം എന്നതുകൂടി മനസ്സിൽ വെച്ചോളൂ കേട്ടോ. എന്നിട്ടിതാ ഈ പാട്ടും കേട്ടോളൂ. ബെഡ് കോഫിയിൽ മ്യൂസിക് ബ്രേക്ക്.
1: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM Rainbow 107.5 ബെഡ് കോഫി.

കരിയർ കൗൺസിലിംഗ് സ്കൂൾ തലത്തിലും കോളേജുകളിലുമൊക്കെ നടത്തി വരാറുണ്ട്. കുട്ടികളുടെ കഴിവുകളും ആശയങ്ങളും താല്പര്യങ്ങളും എല്ലാം തിരിച്ചറിഞ്ഞ് നല്ല ഒരു കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഗൈഡൻസ് നൽകാനായിട്ട് അറിയാമല്ലോ. ഓക്കെ, അങ്ങനെയുള്ള ഒരു കോളേജ് കരിയർ കൗൺസിലറുടെ അടുത്ത് മൂന്ന് കുട്ടികളെത്തിയിരിക്കുകയാണ്. ഒരേ നിലവാരത്തിലുള്ള ബുദ്ധിശക്തിയും മറ്റ് പശ്ചാത്തലങ്ങളുമുള്ള സ്റ്റുഡൻസ്. ആദ്യത്തെ ആളോട് കൗൺസിലർ ചോദിച്ചു ഭാവി കരിയറിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്. ഞാൻ ഒരു യാഥാർത്ഥ്യബോധമുള്ള വ്യക്തിയാണ് സർ. എൻ്റെ കഴിവുകൾ വെച്ച് ഭേദപ്പെട്ട എന്തെങ്കിലും ഒരു ജോലി ലഭിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു 10-40 കൊല്ലം റിട്ടയർ ചെയ്യുന്നതുവരെ അതിലങ്ങ് തുടരും. റൈറ്റ്, ക്വാളിഫിക്കേഷൻസ് എല്ലാം വെച്ച് ആൾക്ക് പറ്റുന്ന ജോലികൾ എന്തൊക്കെ എന്നെല്ലാം പിന്നെ കൗൺസിലർ പറഞ്ഞു കൊടുത്തു. പിന്നെ രണ്ടാമത്തെ സ്റ്റുഡൻറ്റിൻ്റെ ഊഴമായി. പുള്ളിക്കാരനോടും ഇദ്ദേഹം അതേ ചോദ്യം തന്നെ ആവർത്തിച്ചു, എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന്. അയാളും തുടങ്ങിയത് താനൊരു റിയലിസ്റ്റാണ്, യാഥാർത്ഥ്യ ബോധമുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നാണ് എൻ്റെ വിശ്വാസം സർ. ലഭിക്കുന്ന ജോലിയിൽ ഏറ്റവും നന്നായി ശോഭിക്കാനും ശ്രമിക്കും ഞാൻ. ഹാർഡ് വർക്ക് നമുക്ക് നല്ല ഫലം തരുമല്ലോ. ഒരു സക്സസ്ഫുൾ കരിയറിന് വേണ്ട അങ്ങനെ പ്രവർത്തിക്കാനുള്ള മനസ്ഥിതി എനിക്കുണ്ടെന്നാണ് വിശ്വാസം. ഈ മറുപടിയായിട്ട് കൗൺസിലറും പുഞ്ചിരിച്ചു, വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുത്തു. ഓൾ റൈറ്റ്, ഇനി തേർഡ് സ്റ്റുഡൻറ്റ്. കൗൺസിലറുടെ അതേ ചോദ്യത്തിന് ഉത്തരമായിട്ട് മൂപ്പര് പറഞ്ഞത് ഇങ്ങനെയാണ്, സർ എനിക്ക് നല്ല ചില ഐഡിയാസ് ഉണ്ട്, ധീരമായ കുറേ സ്വപ്നങ്ങളും ഉണ്ട്. ഒരു ഓൺട്രപ്രണർ ആകണമെന്നതാണ് എൻ്റെ ആഗ്രഹം. പുതിയ രീതികൾ പരീക്ഷിക്കാം, ഒപ്പം മറ്റുള്ളവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ആവാമല്ലോ. മൊത്തത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ വരുത്താൻ കഴിയുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുന്നു ഞാൻ. യുവത്വത്തിൻ്റെ ഊർജ്ജസ്വലതയോടെ ആ വിദ്യാർത്ഥി പറഞ്ഞു. ഇത് റിയലിസ്റ്റിക് ആണോ? കൗൺസിലറുടെ ചോദ്യം. ഷുവർ സാർ, ഞാൻ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അയാൾക്കും ഒരു സംരംഭകനാകാൻ, ബിസിനസ് സംരംഭകനാകാൻ വേണ്ട ഉപദേശങ്ങൾ കിട്ടി. ശേഷം അവർ മൂന്ന് പേരും തങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന കരിയേഴ്സ് തേടി പിടിച്ചു. ആദ്യത്തെ ആള് ഭേദപ്പെട്ട ഒരു ജോലി കിട്ടിയപ്പോൾ തന്നെ തൃപ്തനായി. അത് തൻ്റെ ഭാഗ്യമെന്ന് കരുതി അങ്ങനെ മുന്നോട്ടു പോയി. രാവിലെ ജോലിക്ക് പോകും, വൈകിട്ട് തിരിച്ചു വരും. ജീവിതം ഒരേ റുട്ടീനിലൂടെ അങ്ങ് പോയി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കക്ഷിക്ക് ജോലിക്ക് പോകുന്നതേ ബോറായി. എങ്കിലും തുടർന്നു, വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ആളെ നോക്കാം. ഇയാൾ തനിക്ക് കിട്ടിയ ജോലിയിൽ വളരെ സിൻസിയറായി പ്രവർത്തിച്ചു, കൂടുതൽ മെച്ചപ്പെടാൻ ഹാർഡ് വർക്ക് ചെയ്തു, ക്രമമായി ലഭിച്ച പ്രൊമോഷൻസിലൂടെ ഉയർന്ന സ്ഥാനമാനങ്ങളും നേടി. പുള്ളിക്കാരന് സന്തോഷം തന്നെ കിട്ടി, കരിയറിൽ നിന്നും ജീവിതത്തിൽ നിന്നും. ഇനി മൂന്നാമൻ. ഇയാൾ തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടർന്നു, നല്ലൊരു സംരംഭകനായി. പല ഉയർച്ച താഴ്ചകളും സംഭവിച്ചു, എങ്കിലും ആത്മവിശ്വാസത്തോടെ തന്നെ തുടർന്നു. അതിൽ മറ്റു പലർക്കും ജോലി കൊടുക്കാൻ സാധിച്ചു, പുതിയ മേഖലകളിലേക്ക് തൻ്റെ ബിസിനസ് വളർത്താനും കഴിഞ്ഞു. ഫ്രണ്ട്സ്, ഈ മൂന്ന് പേരും യാഥാർത്ഥ്യ ബോധമുള്ളവർ തന്നെയാണ്. ഭാവിയെപ്പറ്റിയുള്ള അവരുടെ പ്രതീക്ഷകളും റിയലിസ്റ്റിക് തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണല്ലോ സംഭവിച്ചതും. സോ ചിന്തിച്ച് തിരിച്ചറിയുക യാഥാർത്ഥ്യത്തിലൂന്നിയ നിങ്ങളുടെ സ്വപ്നം എന്താണെന്ന്, പ്രത്യേകിച്ചും കുട്ടികൾ. അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുമ്പോൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമുക്കിതൊക്കെയാണ് കഴിയുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ പറ്റൂ എന്ന്

ചിന്തിച്ച് ഉറപ്പിക്കുന്ന സംഗതികൾ തന്നെയാവും മിക്കവാറും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക. ഈ കഥയിൽ പറഞ്ഞ മൂന്ന് സ്റ്റുഡൻസിൻ്റെയും കാര്യത്തിലേതുപോലെ. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നിർത്തിയാലോ? യെസ്, വീണ്ടും നമുക്ക് ഉഷാറാവാം നാളത്തെ കോഫി സെഷനിൽ. ആൻഡ് ഒരു ലവ്ലി ആൻഡ് സക്സസ്ഫുൾ ഡേ എല്ലാവർക്കും വിഷ് ചെയ്തുകൊണ്ട് ബൈ ബൈ പറയാണ് സുരേഷ് കാഞ്ഞിരക്കാട്ട്. ബട്ട് തുടരുന്നു ഇൻഫർടൈൻമെൻറ്റ് ഇവിടെ റെയിൻബോ FM-ൽ. മ്യൂസിക്കലി യോഴ്സ്.

അതിരുകളില്ലാത്ത ആകാശം പോലെ, അണമുറിയാത്ത ധാര പോലെ, സംഗീതത്തിന് തേന്മഴ പൊഴിച്ചുകൊണ്ട് റെയിൻബോ എഫ് എം കൊച്ചി 107.5 ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികളെ കുറിച്ചുള്ള പ്രോഗ്രാം ഹൈലൈറ്റ്സിലേക്ക്.

ഈ പ്രോഗ്രാം ഹൈലൈറ്റ്സിന് ശേഷം കേൾക്കാം നിത്യഹരിത സുന്ദര ഗാനങ്ങളുടെ സുവർണ ലോകം. സ്വാഗതം കൊച്ചി ലിസണേഴ്സ് ചോയ്സ്. ആലുവ സ്വദേശി അഭിലാഷ് തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങൾ. രാവിലെ 8:30 യാത്രാവിശേഷങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക തത്സമയ ഫോണിൻ പരിപാടി സവാരി ടൈം. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളും ആശംസകളും കൈമാറുന്ന ഓൺ ഡിമാൻഡ് പ്രോഗ്രാം വാട്സപ്പ് എത്തുന്ന നേരം രാവിലെ 10:00. 11:00 സെല്ലുലോയ്. ശ്രോതാക്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങളുമായി എത്തുന്ന തത്സമയ ഫോണിൻ പരിപാടി യുവർ ചോയ്സ് എത്തുന്നു ഉച്ചയ്ക്ക് 12:00. 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ. വൈകിട്ട് 5:00 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. രാത്രി 8:00 മൊമെന്റ്സ് വിത്ത് റെയിൻബോ. 9:00 ചാർട്ട് ബസ്റ്റേഴ്സ്. 11:00 ഹിന്ദിയിൽ വാർത്തകൾ, തുടർന്ന് ഇംഗ്ലീഷിൽ വാർത്തകൾ. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാറുണ്ട്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
2: സ്വാഗതം.
3: സ്വാഗതം കൊച്ചി.

0: നമസ്കാരം, സുപ്രഭാതം. സ്വാഗതം കൊച്ചിയുടെ പുതിയൊരു ദിവസം കൂടി ഇതാ വന്നെത്തിയിരിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും പുത്തൻ പുലരിയുടെ ആശംസകൾ. ഇന്ന് നമുക്കായി പാട്ടുകൾ എഴുതി അയച്ച് നൽകിയിരിക്കുന്നത് ആലുവ സ്വദേശിയായ അഭിലാഷാണ്. പാട്ടുകൾക്കൊപ്പം ഈ പുലരിയിൽ പ്രിയരോടൊപ്പം കൂടെ നിങ്ങളുടെ സ്വന്തം ജലീൽ.
1: ശ്യാമസുന്ദര പുഷ്പമേ, ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന ആരെയും ഭാവഗായകനാക്കും.
0: ഇതെന്താ ജലീൽ, പാട്ട് കച്ചേരിയുമായിട്ടാണോ വരവ്? എന്നായിരുന്നു

ആയിരിക്കും പ്രിയപ്പെട്ട ശ്രോതാക്കൾ ചിന്തിക്കുക അല്ലെ. ഇപ്പൊ കേട്ടില്ലേ, ആരെയും ഭാവഗായകനാക്കും, ഏത് മലയാളിയും ഗായകനാക്കാൻ ശ്രമിച്ചു നോക്കുന്ന ഈ വരികൾക്കൊക്കെ എന്താ ഊർജം അല്ലെ. അതെ അതെ, ONV കുറുപ്പ്. ഇന്ന് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. 1931 May 27 ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേൽക്കുറുപ്പ് എന്ന ONV കുറുപ്പ് ജനിച്ചത്. ഇന്നത്തെ ശ്രോതാവ് അഭിലാഷ് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചില ONV ഗാനങ്ങളാണ് നമുക്കായി എഴുതി അയച്ചു നൽകിയിരിക്കുന്നത്. ആദ്യ ഗാനം ഇതാ, ONV എഴുതി, സലിൽ ചൗധരി ഈണമിട്ട് യേശുദാസ് പാടുന്നു, ചിത്രം ദേവദാസി.

പ്രിയരേ, പതിവുപോലെ ഇതാ ഇന്നത്തെ ചോദ്യവും ഇതാ വരികയാണ്. യെസ്, ഇന്നത്തെ പ്രോഗ്രാമിന്റെ അവസാന ഗാനം ഏതാണെന്ന് ഊഹിച്ചു പറയാനുള്ള അവസരമാണ്. എന്താ, ഞാൻ ക്ലൂ പറയാൻ പോവുകയാണ്. പെട്ടെന്ന് തന്നെ അതിങ്ങനെ ഓർത്തു വെച്ച് അതേതാണെന്ന് കണ്ടെത്താനായിട്ട് ശ്രമിച്ചോളൂ. ആദ്യത്തെ ക്ലൂ, ഈ ഗാനം രചിച്ചത് ONV ആണ്. ഇനി മറ്റൊരു ക്ലൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1970s ആദ്യ ഭാഗത്ത് പുറത്തിറങ്ങിയതാണ് ഈ ചിത്രം. നമ്മുടെ ഈ ഭാർഗവി നിലയം പോലെയൊരു ചിത്രം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി മൂന്നാമത്തെ ക്ലൂ എന്ന് പറയുന്നത്, സ്വയം ഒരു സംഗീത ഉപകരണമാണെന്ന് സങ്കല്പിച്ച് നായകന്റെ സാമീപ്യം കൊതിക്കുന്ന നായിക പാടുന്ന ഗാനമാണ് ഇത്. സ്വയം ഒരു സംഗീത ഉപകരണമാണെന്ന് സങ്കല്പിച്ച് നായകന്റെ സാമീപ്യം കൊതിക്കുന്ന നായിക പാടുന്ന ഗാനമാണ് ഇത്. ഇനി ഒരു ക്ലൂ കൂടി വേണോ? എന്തായാലും അതുകൂടി പറയാം. ONV കുറുപ്പിന് ഇഷ്ടമുള്ള ഒരു പദമാണ് ഈ ചിത്രത്തിന്റെ പേരെന്ന് വേണമെങ്കിൽ പറയാം. അതിനൊരു കാരണം കൂടിയുണ്ട്. ഈ പേരിൽ അദ്ദേഹം ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഈ ഗാനം പാടിയിരിക്കുന്നത് എസ് ജാനകി. ഇത്രയൊക്കെ ക്ലൂ പോരെ? അപ്പൊ എന്തായാലും വേഗം തന്നെ ഉത്തരം വായിച്ചോളൂ. ഇനി നമുക്ക് ഇളയരാജ സംഗീതം നൽകിയ ഒരു ഗാനം കേട്ടാലോ. പാടിയത് P. ജയചന്ദ്രൻ. ചിത്രം ദൂരം അരികേ.

കൊല്ലം ജില്ലയിലെ ചവറയിൽ കൃഷ്ണകുറുപ്പിന്റെയും ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച ശ്രീ ഒ എൻ വി 1957 എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായി. തുടർന്ന് തിരുവനന്തപുരം, കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലെ സർക്കാർ കോളേജുകളിൽ മലയാള വിഭാഗം തലവനായി സേവനം അനുഷ്ഠിച്ചിരുന്നു. കേരള കലാമണ്ഡലം ചെയർമാൻ, കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രിയരേ, നമുക്കൊരു ഗാനത്തിലേക്ക് പോകാം. സർവൈക്കല്ല് എന്ന ചിത്രത്തിലെ ദേവരാജ സംഗീതം കേൾക്കാം. പാടിയത് പി മാധുരി.

വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ കവിതകൾ എഴുതി തുടങ്ങിയ ONV 1949 ആദ്യത്തെ കവിതാ സമാഹാരം പുറത്തിറക്കി. തുടർന്ന് 60 വർഷത്തോളം ONV കുറുപ്പ് മലയാള ഭാഷയ്ക്ക് വേണ്ടി കനപ്പെട്ട സംഭാവനകൾ നൽകിയിരുന്നു. മലയാള സിനിമയ്ക്ക് വേണ്ടി ബാലമുരളി എന്ന പേരിലാണ് എഴുതി തുടങ്ങിയത് എങ്കിലും ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രം മുതൽക്കാണ് ONV കുറുപ്പ് എന്ന ആ നാമധേയത്തിൽ ഗാനങ്ങൾ രചിച്ചത്. ഇപ്പോൾ നമുക്ക് ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിൽ അദ്ദേഹം രചിച്ച ഒരു ഗാനം കേൾക്കാം. പി ജയചന്ദ്രനും സംഘവും ചേർന്ന് പാടിയ ഈ ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് V ദക്ഷിണാമൂർത്തി.

0: സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 55 സെക്കൻഡും. പ്രിയരെ, ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം 1-ോ 2-ോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL 1-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
2: ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അധ്യക്ഷനായ 5-അംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും 5-അംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
3: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है.
2: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാരമാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്. ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവൈലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരു രാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
4: Where trade and investment is concerned, we've been holding discussions to move from the EFTA ECTA to the CECA.

0: On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion on critical minerals as well.
1: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ പിഎം അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസ് അധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് പിഎം അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി പിഎബി ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പൊള്ളരുത്തി.
3: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് 1-2 ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
1: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയേർക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഐപിഎൽ 1-ാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ആർസിബി ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സിബിഎസ്ഇ. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും

മുഖ്യമന്ത്രി വിണി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

സമയം 7 മണി കഴിഞ്ഞ് 35:47 ഇന്നത്തെ സ്വാഗതം ഉച്ചയിൽ നമുക്കായി പാട്ടുകളെല്ലാം എഴുതി അയച്ച് നൽകിയിരിക്കുന്നത് ആലുവ സ്വദേശിയായ അഭിലാഷാണ്. ഇന്ന് ONB കുറുപ്പ് അദ്ദേഹത്തിന്റെ ജന്മദിനമാണ്. അതുകൊണ്ട് അദ്ദേഹം ഗാനരചന നിർവഹിച്ച പാട്ടുകളാണ് ഇന്നത്തെ സ്വാഗതം ഉച്ചയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയരെ, ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം കണ്ടെത്താനുള്ള ചില സൂചനകൾ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി പറയുകയാണ്. 1970s ആദ്യ ഭാഗത്താണ് ഈ സിനിമ പുറത്തിറങ്ങിയത്. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പാണ് നിർവഹിച്ചിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഭാർഗവി നിലയം പോലൊരു ചിത്രമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി 3rd ക്ലൂ എന്ന് പറയുന്നത്, സ്വയം ഒരു സംഗീത ഉപകരണമാണെന്ന് സങ്കല്പിച്ച് നായകന്റെ സാമീപ്യം കൊതിക്കുന്ന നായിക പാടുന്ന ഒരു ഗാനമാണ് ഇത്. അതുമാത്രമല്ല, ONV കുറുപ്പിന് ഇഷ്ടമുള്ള ഒരു പദമാണ് ഈ ചിത്രത്തിന്റെ പേരെന്ന് പറയാം. കാരണം ആ പേരിൽ അദ്ദേഹം കവിത എഴുതിയിട്ടുണ്ട്. ഈ ഗാനം പാടിയിരിക്കുന്നത് ഗായിക S. ജാനകി, സംഗീതം നൽകിയിരിക്കുന്നത് G. ദേവരാജൻ. പ്രിയരെ, ഇത്തരത്തിൽ ചോദ്യങ്ങൾക്ക് സൂചനകൾ സമ്മാനിക്കുന്ന ഏകദേശം 1 മിനിറ്റിൽ താഴെ മാത്രം സമയമെടുത്താണ് പറയുന്നതും 1-2 വട്ടം മാത്രമാണ് പറയുന്നത്. പരമാവധി പാട്ടുകൾ കേൾപ്പിക്കാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നത്. പാട്ടുകളുടെ ഇടവേളയിൽ ആ ഒരു സമയം കൃത്യമായി ഉപയോഗിക്കാനാണ് 2 വട്ടമായി പറയുന്നത് എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. 7 മണി കഴിഞ്ഞ് 37:07 ശ്രീ ഗുരുവായൂരപ്പൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ കേട്ടത്. വീണ്ടും ഒരു തോണിപ്പാട്ടിലേക്ക് പോയാലോ. G. ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കരുണ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടുന്നു.

2007 ജ്ഞാനപീഠ പുരസ്കാരം ONV ലഭിച്ചത് അദ്ദേഹം സാഹിത്യ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചായിരുന്നു. കൂടാതെ 1998 പത്മശ്രീ പുരസ്കാരവും 2011 പത്മവിഭൂഷൺ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പൊന്നുഷസും പൗർണമിയും നായികയുടെ തോഴിമാരായി അണിഞ്ഞൊരുങ്ങി വന്നപ്പോൾ നായകന് അവളുടെ തന്റെ പ്രിയപ്പെട്ടവളുടെ അനുഗ്രഹത്തിനായി കാത്തുനിൽക്കുന്നു. ഇതാ ONV മറ്റൊരു രചന. യേശുദാസ് പാടിയ ഈ ഗാനത്തിന്റെ സംഗീതം AT ഉമ്മർ. ചിത്രം ചീഫ് ഗസ്റ്റ്.

1950കളുടെ അവസാനകാലത്ത് മലയാള സിനിമാ രംഗത്തേക്ക് കടന്നുവന്ന ശ്രീ ഒ എൻ വി കുറുപ്പ് ഒരു പുതിയ ഭാഷാ സൗന്ദര്യം പകർന്നു നൽകി. സാഹിത്യ ഗൌരവവും സംഗീത മാധുര്യവും അദ്ദേഹത്തിന്റെ വരികളിൽ നിറഞ്ഞുനിന്നു. പ്രകൃതിയും പ്രണയവും വിരഹവും മാതൃത്വവും ഭക്തിയും ദേശസ്നേഹവും നിറഞ്ഞ എത്രയോ ഗാനങ്ങൾ മലയാള സിനിമാ ഗാനങ്ങളിലൂടെ മലയാളികൾക്ക് നൽകി. അവയ്ക്ക് കാലാതീതമായ ഒരു ശക്തി തന്നെയുണ്ടായിരുന്നു. ഇതാ കറുത്ത

സംവിധാനങ്ങളിലൂടെ മലയാളികൾക്ക് നൽകി. അവയ്ക്ക് കാലാതീതമായ ഒരു ശക്തി തന്നെ ഉണ്ടായിരുന്നു. ഇതാ കറുത്ത രാത്രികൾ എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയ ഗാനം, എം എസ് ബാബുരാജിന്റെ സംഗീതം.

ശ്യാമസുന്ദര പുഷ്പമേ നീരാടുവാൻ നിലയിൽ നീരാടുവാൻ, സാകലങ്ങളെ പാടിയുണർത്തിയ ഇന്ദ്രനീലിമയോലും മാണിക്യ വീണയുമായ അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ മഞ്ഞൾ പ്രസാദവും. അങ്ങനെ അദ്ദേഹത്തിന്റെ രചനയിൽ മിന്നിത്തിളങ്ങിയ എത്രയോ ഗാനകുസുമങ്ങൾ നമുക്ക് എന്നെന്നും സുഗന്ധം പരത്തുവാൻ വിരിഞ്ഞു നിൽക്കുന്നുണ്ട്. അവയിൽ ഒരു ഗാനം ഇതാ. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി ദേവരാജ സംഗീതത്തിൽ യേശുദാസ് പാടുന്നു.

സമയം 7 മണി കഴിഞ്ഞ് 52 മിനിറ്റും ദാ 52 സെക്കൻഡുമായിരിക്കുകയാണ്. പ്രിയരെ, നമുക്കിനി മറ്റൊരു ഗാനത്തിലേക്ക് കൂടി പോകാം. പി മാധുരിയും പി ജയചന്ദ്രനും ചേർന്ന് പാടിയ ഒരു ഗാനം, ചിത്രം നക്ഷത്രങ്ങളെ കാവൽ.

ഒ എൻ വി ജി ദേവരാജൻ ടീമൊരുക്കി പി മാധുരി പാടി ഗാനമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ചിത്രം നീലക്കണ്ണുകൾ. പ്രിയരെ, നമുക്ക് ഇന്നത്തെ സ്വാതം ഉച്ചയിലേക്ക് പാട്ടുകൾ എഴുതി അയച്ചിട്ടുണ്ടായിരുന്നത് ആലുവ സ്വദേശിയായ അഭിലാഷാണ്. അഭിലാഷിന്റെ കത്തിലേക്ക് ഞാൻ പോകുകയാണ്. മെയ് 27 മലയാളത്തിലെ പ്രശസ്ത കവി ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനമാണ്. ആ ദിവസം പ്രക്ഷേപണം ചെയ്യാൻ അദ്ദേഹം ഗാനരചന നിർവഹിച്ച പാട്ടുകൾ അയക്കുന്നു. മുമ്പ് രണ്ടു വട്ടവും ഞാൻ കത്തുകൾ അയച്ചിരുന്നെങ്കിലും എന്റെ കത്ത് ഉൾപ്പെടുത്തിയിരുന്നില്ല. ഇത്തവണയെങ്കിലും ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് അഭിലാഷ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്തവണ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹൃദയം കൊണ്ട് ഒ എൻ വിയുടെ വരികളെ സ്നേഹിക്കുന്ന ഒരു സാധാരണക്കാരനാണ് ഞാൻ. ഒ എൻ വി സാറിന്റെ പാട്ടുകൾ റേഡിയോയിൽ കേൾക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഒരു കുളിരാണ്. നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മുടെ നെഞ്ചിലെ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ എഴുതി വെച്ചത്? അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേൾക്കുമ്പോൾ പണ്ട് പിരിഞ്ഞുപോയ പ്രിയപ്പെട്ടവരെ ഓർത്തു പോകാത്ത ആരാണുള്ളത്? വലിയ വലിയ വാക്കുകൾക്കൊന്നും അദ്ദേഹം പോയില്ല. നമ്മൾ ജീവിക്കുന്ന മണ്ണും നമ്മൾ കാണുന്ന പുഴയും നമ്മൾ അനുഭവിക്കുന്ന സ്നേഹവും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ കവിതകൾ. അക്ഷരം പഠിച്ചവർ മാത്രമല്ല, എന്നെ പോലെയുള്ളവരും ആ വരികൾ പാടി നടക്കുന്നുണ്ടെങ്കിൽ അതല്ലേ സാർ യഥാർത്ഥ അക്ഷര വെളിച്ചം. ആ വലിയ മനുഷ്യന്റെ വരികൾ കേൾക്കാൻ എനിക്ക് വലിയ പുസ്തകങ്ങളുടെ ആവശ്യമില്ല. അധികം കേൾക്കാത്ത ഈ ഗാനങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവ് തന്നെയാണ്. ശ്രോതാക്കളെ അത് കേൾപ്പിക്കാനും എനിക്ക് കേട്ട് ആനന്ദിക്കാനുമാണ് അയക്കുന്നത്. പ്രക്ഷേപണം ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ കത്ത് അവസാനിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാവുമായി നേരിട്ട് ഫോണിൽ സംസാരിക്കേണ്ട സമയമായിരുന്നു, പക്ഷേ ഫോണിൽ അദ്ദേഹവുമായി കണക്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമ്മൾ ഇന്നലെ വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും അധികം താമസിയാതെ വിളിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമയം 8 മണി കഴിഞ്ഞ 2 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി മറ്റൊരു പാട്ടിലേക്ക് പോകേണ്ട സമയമായിരിക്കുന്നു. എസ് ജാനകി പാടിയ പാട്ടിലേക്ക്

1969 ഡിസംബർ 25 പുറത്തിറങ്ങിയ മേരിലാൻഡ് ചിത്രമായിരുന്നു കുമാരസംഭവം. ഏറ്റവും നല്ല സംവിധായകൻ എന്ന നിലയ്ക്ക് ശ്രീ സുബ്രഹ്മണ്യത്തിനും സംഗീത സംവിധായകൻ എന്ന നിലയിൽ ദേവരാജനും ഗായിക എന്ന നിലയിൽ പി ലീലയ്ക്കും സ്റ്റേറ്റ് അവാർഡുകൾ നേടിക്കൊടുത്തത് കുമാരസംഭവം എന്ന ചിത്രമാണ്. വയലാറിനൊപ്പം ഒ എൻ വി കുറുപ്പും ഈ ചിത്രത്തിനു വേണ്ടി ഗാനങ്ങൾ എഴുതിയിരുന്നു. ഈ ചിത്രത്തിലെ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. യേശുദാസും ബി വസന്തയും ചേർന്ന് പാടിയിരിക്കുന്നു.

മലയാള ഭാഷയുടെ വിവിധ വികാരങ്ങളെ കാവ്യാത്മകമാക്കിയ കവിയാണ് ശ്രീ ഒ എൻ വി കുറുപ്പ്. പാടാൻ എളുപ്പമുള്ളതും ആത്മാവിൽ അനുഭവിക്കേണ്ടതുമായ വരികളായിരുന്നു അവ. വരികളിൽ തന്നെ സംഗീതം സ്വാഭാവികമായി ഒഴുകിയിരുന്നു. 2016 February 13 അന്തരിക്കുന്നതുവരെ അദ്ദേഹം തന്റെ കാവ്യസബര്യ തുടർന്നിരുന്നു. തലമുറകൾ മാറിയാലും മലയാളിയുടെ മനസ്സിൽ മിഥുനമഴയുടെ സംഗീതം പോലെ ആ വരികൾ കുളിരുന്നിറക്കു. പ്രിയരെ, 8 മണി കഴിഞ്ഞ 9:19 ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലെ അവസാന ഗാനം പ്ലേ ചെയ്യാനുള്ള ആ സമയമായിരിക്കുകയാണ്. ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് നിശാഗന്ധി എന്ന സിനിമയിലെ മണിവീണയായി ഞാൻ എന്ന് തുടങ്ങുന്ന ആ ഗാനമാണ്. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ, ഈ ഗാനം പാടിയത് എസ് ജാനകി. കുറച്ചുപേരെ ഇതിന്റെ ഉത്തരങ്ങൾ കൃത്യമായി അയച്ചിട്ടുണ്ടായിരുന്നു. ജിഷ ജോൺസൺ, മേരി ടെൽമ, സെൽമ ജമാലുദ്ദീൻ, വിനീത ഷിബു, അജി ആലത്ത്, മാഗി ജോർജ്, ഉഷ വാസുദേവൻ, കുമാരി വിശ്വനാഥ്, വിജയൻ സി കെ, ബീനാരാജ് ഐക്കാട്, ഷീബ വിജയൻ, ഐസക് കെ ചാക്കോ, പി ഡി ജോസഫ്, ആന്റോ മാത്യു, ഗംഗാധരൻ കെ സി, എൻ കെ വിജയൻ സർ, അതുപോലെ തന്നെ ബിന്ദു ദിലീപ്, ഇവരെല്ലാം കൃത്യമായി ഉത്തരങ്ങൾ അയച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കൈമാറുകയാണ്. നേരെ നമ്മൾ ആ ഒരു ഗാനത്തിലേക്ക്.

0: പ്രിയരെ, നാളെ രാവിലെ 7 മണിക്കുള്ള സ്വാഗതം കൊച്ചിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എടത്തല സ്വദേശിയായ നൌഷാദ് തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങളാണ്. നാളത്തെ ബക്രീദ് സ്പെഷ്യൽ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം നൌഷാദ് എടത്തല തെരഞ്ഞെടുത്ത ഇഷ്ടഗാനങ്ങൾ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ ദ അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ മലയാളത്തിന്റെ മഹാകവി പ്രിയ ഗാനരചിതാവ് ഒ എൻ വി കുറുപ്പിന്റെ ജന്മദിനം ഏറെ ആദരവോടെയും സ്നേഹത്തോടെയും ഓർക്കുകയാണ്. ഇന്ന് അദ്ദേഹം ഈ ലോകത്ത് നമ്മോടൊപ്പം ഇല്ല. പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകളും കവിതകളും ഗാനങ്ങളും ഇന്നും മലയാളിയുടെ ഹൃദയമിടിപ്പിനൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു തലമുറയെ ചിന്തിക്കാനും സ്നേഹിക്കാനും സ്വപ്നം കാണാനും പഠിപ്പിച്ച മഹാനായ ഒരു കവി കൂടിയായിരുന്നു ഒ എൻ വി കുറുപ്പ്. പ്രകൃതിയോടുള്ള സ്നേഹവും മനുഷ്യരോടുള്ള കരുതലും ജീവിതത്തിന്റെ നന്മകളുമെല്ലാം അതിമനോഹരമായ ഭാഷയിൽ മലയാളിക്ക് സമ്മാനിച്ച ആ കവിയുടെ വരികൾ ഇന്നും കാലാതീതമാണ്. രാവിലെ ഒരു നല്ല ഗാനം കേൾക്കുമ്പോൾ മനസ്സിൽ ലഭിക്കുന്ന ആ ഒരു ശാന്തത പോലെ ഒ എൻ വി കുറുപ്പിന്റെ ഓരോ വരികളും ഇന്നും നമ്മുടെ മനസ്സിനെ തൊടുന്നവയാണ്. പ്രിയരെ, ഇന്നത്തെ സ്വാഗതം കൊച്ചി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് നമുക്കായി പാട്ടുകൾ എഴുതി അയച്ചു നൽകിയത് ആലുവ സ്വദേശിയായ അഭിലാഷാണ്. സ്ക്രിപ്റ്റ് തയ്യാറാക്കി എഴുതി അവതരിപ്പിച്ചത് ആർ ജെ ജലീൽ. പ്രേരേണി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-doj.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ഭീ ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: ടെലിലോ ന്യായ് ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മാനനീയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദി ജി കാ ദേശ് കെ സഭി എക്സാം വാരിയേഴ്സ് കെ ലിയേ വിശേഷ സന്ദേശ്.
2: അപ്നേ സേ ഊപ്പർ കാ ജോ സ്റ്റുഡന്റ് ഹൈ ഹംസേ ജ്യാദാ ഹോഷിയാർ ഹൈ ഉസ്കോ കഹോ മൈ 5-10 മിനിറ്റ് മേരേ സാത്ത് ബൈഠോ മുജേ ബതാഓ മൈ യേ സോച് രഹാ ഹൂ ഠീക് ഹൈ ക്യാ.
1: परीक्षा से जुड़े किसी भी प्रश्न या समस्या के समाधान हेतु NCPCI द्वारा आयोजित लाइव स्ट्रीमिंग सेशन में विशेषज्ञों से सीधे बातचीत करें, जो कि 23 अप्रैल से 23 मई तक चलेंगे. अधिक जानकारी के लिए www.ncpcr.gov.in पर लॉगिन करें.
2: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
3: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: Blast your mornings with blistering music. Sawari time.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ് കൊച്ചി. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 22 സെക്കൻഡും ആയിരിക്കുകയാണ്. എല്ലാവരെയും നമ്മൾ സ്വാഗതം ചെയ്യണം. നമ്മൾ ഇന്ന് രാവിലെ സ്വാഗതം കൊച്ചിയിൽ ഇന്ന് ഒ എൻ വി കുറുപ്പ് അദ്ദേഹത്തിന്റെ ജന്മദിനമായതുകൊണ്ട് തന്നെ കുറെ പാട്ടുകൾ കേട്ടു. അത് കഴിഞ്ഞതാ നമ്മളിപ്പോ 80s-ലെയും 90s-ലെയും പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട് ആ സവാരി ടൈമിന്റെ യാത്ര കൂടെ ആരംഭിക്കുകയാണ്. യെസ്, അപ്പൊ എന്നാൽ ഓരോ ദിവസവും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു പ്രഭാതത്തിന്റെ ഈ ഒരു മനോഹര നിമിഷത്തിൽ ഒരു പുതിയ ദിവസത്തിന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും മനസ്സിൽ നിറച്ച് ജീവിതയാത്ര തുടരുന്ന എല്ലാവർക്കും ഒപ്പമാകാൻ ദാ പതിവ് പോലെ എത്തിയിട്ടുണ്ട് സവാരി ടൈമിൽ. ഇറ്റ്സ് മീ ആർ ജി ജലീൽ. ഓരോ രാവിലെയും നമുക്ക് നൽകുന്നത് പുതിയ പുതിയ അവസരങ്ങളാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയ പുതിയ തീരുമാനങ്ങളല്ലേ. ചിലപ്പോൾ ചെറിയ പ്രതീക്ഷകൾ പോലും വലിയ സന്തോഷങ്ങൾക്ക് വഴിയൊരുക്കുന്ന നിമിഷങ്ങളാണ്. ആ നിമിഷങ്ങളിലേക്ക് നിങ്ങളെ കൂടുതൽ ഉന്മേഷത്തോടെ എത്തിക്കാൻ നല്ല പാട്ടുകളും മനോഹരമായ വിശേഷങ്ങളും പോസിറ്റീവ് എനർജിയും ഒപ്പം അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സവാരി ടൈം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്നാലും ആ ഒരു സവാരി ടൈമിന്റെ സമയം വീണ്ടും നിങ്ങളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം. വിളിക്കുന്ന നമ്പർ 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കുക. നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊപ്പം ഇഷ്ടപ്പെട്ട ഒരു പാട്ടൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് വിളിക്കാം. ഈ ഒരു സമയത്ത് പുറത്തേക്കൊക്കെ നോക്കിയാണെങ്കിൽ പല തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കില്ലേ. ഇപ്പോ ചില സ്ഥലത്താണ് ഇപ്പോ റേഡിയോ ബസ്സിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിന്റെ ജനൽക്കരികിൽ ഇരുന്ന് ഈ ഒരു പരിപാടി കേൾക്കുന്നവരുണ്ടാവും. അതല്ലെങ്കിൽ ആരെങ്കിലും ജോലിയുള്ള തിരക്കിനിടയിൽ ഒരു ചെറിയ ഒരു ആശ്വാസമായി ഈ ഒരു ശബ്ദം റേഡിയോയുടെ നിങ്ങളുടെ അരിയിലേക്ക് എത്തുന്നുണ്ടാവും. ചിലർ മഴത്തുള്ളികൾ നോക്കി യാത്ര ചെയ്യുകയായിരിക്കും. എന്നാൽ മറ്റു ചിലർ പുതിയ സ്വപ്നങ്ങളുമായി ഓഫീസിലേക്കൊക്കെ പോകുന്ന സമയം കൂടിയായിരിക്കും. അപ്പൊ നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് യാത്രയിലാണെങ്കിലും ഈ ഒരു പ്രഭാതത്തിൽ നിങ്ങളുടെ നല്ലൊരു കൂട്ടുകാരനായി ഞങ്ങളും കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം മനോഹരമാകട്ടെ. മുഖത്തെ പുഞ്ചിരി ഒരിക്കലും മായാതിരിക്കട്ടെ. തിരക്കുകൾക്കിടയിലും മനസ്സിന് സംഗീതത്തിന്റെ ചെറിയൊരു വിശ്രമം ലഭിക്കട്ടെ. അതിനൊപ്പം ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ കൂടി, സേഫായിട്ട് യാത്ര തുടരുക. സിഗ്നലുകളൊക്കെ കൃത്യമായി നോക്കി അത് കണ്ടു പോവുക. ഹെൽമെറ്റ്, സീറ്റ് ബെൽറ്റ് ഒക്കെ സുരക്ഷിതമായി ഉപയോഗിക്കുക. കാരണം നിങ്ങളെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ വീട്ടിലുണ്ട്. അതുകൊണ്ട് പാട്ടുകളും വിശേഷങ്ങളും നല്ല വൈബുകളും ഒപ്പമാക്കി ഇന്നത്തെ ഈ ഒരു യാത്ര മനോഹരമാക്കാം. ഇതാണ് നിങ്ങളുടെ സ്വന്തം ഹൃദയത്തോട് ചേർന്ന സവാരി ടൈം. കൂടെ ഞാനുണ്ട്, നിങ്ങളുടെ സ്വന്തം റേഡിയോ ജാൻ ജലീൽ.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5. 107.5.

വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. സമയം 8 മണി കഴിഞ്ഞ 53 മിനിറ്റും 53 സെക്കൻഡും ആയിരിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ സവാരി ടൈമിന്റെ യാത്ര ഇങ്ങനെ തുടർന്ന് കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരാൾ വിളിച്ചാണ് പക്ഷെ കോൾ എടുക്ക ഡ്രോപ്പ് ആയി പോയി. അപ്പൊ കേൾക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ, വിളിച്ച് ഒന്ന് ഹോൾഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് നേരം ഒന്ന് ഹോൾഡെങ്കിലും ചെയ്യണം, എന്നെ ഹോൾഡ് ചെയ്തിട്ട് പോകരുത് കേട്ടോ. അപ്പൊ എന്തായാലും വിളിക്കാം 0424-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കുന്നത്. ഒപ്പം നിങ്ങൾക്കൊരു ഇഷ്ട ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഗാനവും ആവശ്യപ്പെടാവുന്നതാണ്. ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ ഒ എൻ വി കുറുപ്പ് രചിച്ച പാട്ടുകളൊക്കെയാണ് കേൾക്കുന്നത്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് കേൾക്കണമെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ആവശ്യപ്പെടാം. അപ്പൊ വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ യാത്രാ വിശേഷങ്ങളൊക്കെ പറയാം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടിനെ കുറിച്ച് പറയാം. ഇന്നത്തെ ദിവസം പലർക്കും പല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ദിവസമായിരിക്കും. ചിലർക്ക് ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരുണ്ടാവും, അതുപോലെ തന്നെ വിവാഹം ഇന്ന് നടക്കുന്നവരുണ്ടാവും. അപ്പോൾ അത്തരത്തിൽ ആശംസകൾ തീർച്ചയായിട്ടും അതും വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ യാത്രാ വിശേഷങ്ങൾക്കൊപ്പം ഈ ഒരു പ്രോഗ്രാമിലൂടെ പറയാവുന്നതാണ്. അപ്പൊ നിങ്ങളുടെ കോൾസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 0484-242-8101 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ.

0: എട്ട് മണി കഴിഞ്ഞ് 59 മിനിറ്റ് കഴിഞ്ഞിതാ 9 മണിയിലേക്ക് എത്തിയിരിക്കണം. 9 മണി കഴിഞ്ഞ് 9 സെക്കൻഡ്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം വിത്ത് മീ ജലീൽ. എന്തായാലും യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വിളിക്കാം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇപ്പൊ എന്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യാൻ ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്? കൃഷ്ണകുമാരേട്ടനെ. എവിടുന്ന് വിളിക്കണേ? മടത്തുംപടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാളക്കടുത്തുള്ള മടത്തുംപടിയാണോ? ഓക്കെ. ഈ മടത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലം പറഞ്ഞിട്ട് ഒരുപാട് മടത്തുംപടികളുണ്ട്. എന്റെ വീടിനടുത്ത് ഒരു മടത്തുംപടി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ മടത്തുപടി എന്ന് പറയുമ്പോ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അതിനടുത്ത് വേറെ ഏതെങ്കിലും സ്ഥലം കൂടി പറയണില്ല, പെട്ടെന്ന് ക്ലിക്ക് ആവും. ഞാൻ ഇതൊന്ന് ഊഹം വെച്ച് പറഞ്ഞാണ്.
1: ആ,
0: അപ്പൊ തൃശ്ശൂർ മാള മടത്തുംപടിയിൽ നിന്നും കൃഷ്ണകുമാർ ചേട്ടനാണ് നമ്മൾ സംസാരിക്കുന്നത്.

0: ചോദിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ ഇന്ന് എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ് ഇപ്പോ? ആ, കൂട്ടുകാരന്റെ കല്യാണമാണ്. ഒപ്പം പഠിച്ച കൂട്ടുകാരനാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് പരിചയം?
1: ഞങ്ങളുടെ പ്രോഗ്രാമിന് വന്നിട്ടിരിക്കുന്നതാണ്.
0: ആ, എന്ത് പ്രോഗ്രാം? തെയ്യം ഒക്കെ കളിക്കുന്ന ആളാണോ ചേട്ടൻ? ആഹാ, ഓക്കെ. അപ്പൊ ഒരു തെയ്യം കലാകാരൻ കൂടിയാണ് എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ ആളുടെ കല്യാണം കഴിഞ്ഞു? കൃഷ്ണമാർജന്റെ കല്യാണം കഴിഞ്ഞോ? ഇല്ല. ഇനി എന്നാണ് നമ്മുടെ കല്യാണം? ഉണ്ടാവും, അധികം താമസിയത് ഉണ്ടാവും. നമുക്ക് പറ്റിയ ആളെങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഭാവി വധുവിനെ കുറിച്ചുള്ള സങ്കല്പം എന്താണെന്ന് പറഞ്ഞേ പെട്ടെന്ന്. ആ, കുഴപ്പമില്ല. എന്നാലും ഇങ്ങനെ ഉണ്ടാവൂലേ, കുറച്ച് എന്തെങ്കിലുമൊക്കെ നമുക്കൊരു ഇതുണ്ടാവില്ലേ? അങ്ങനെ ഒന്നുമില്ല, പ്രത്യേകമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. അപ്പൊ എന്താ ജോലി? എന്താണ്? ആ, വെറുതെ അല്ല, വെറുതെ. അതുകൊണ്ടാണ് പറഞ്ഞ പട്ടിണി എടുക്കാതെ ജീവിക്കൂ എന്ന് പറയാം. എന്തായാലും കാറ്ററിംഗ് ആയതുകൊണ്ട് ഫുഡൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അപ്പൊ എന്താണ് ഈ വെജിറ്റബിൾ കാറ്ററിംഗ് ടീമിന്റെ ഒപ്പമാണോ? വെജിറ്റബിൾ കാറ്ററിംഗ് ടീം ഒപ്പമാണോ ഇപ്പൊ? അപ്പൊ സദ്യയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചേട്ടൻ്റെ കൂടെ എപ്പോഴും പായസമൊക്കെ കുടിക്കാൻ പറ്റും? ഓക്കെ. അപ്പൊ ഞാൻ കാര്യം ചോദിച്ചാൽ പെട്ടെന്ന്, ഈ നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുന്ന സമയത്തുണ്ടല്ലോ, ചില ആളുകൾ ചില സ്ഥലങ്ങളിൽ പല വ്യത്യാസം ഉണ്ടാവും. സാമ്പാറിൽ ഉപയോഗിക്കാത്ത പച്ചക്കറികൾ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്ന സമയത്ത്? ഓക്കെ. എനിക്കൊന്ന് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇത് വ്യത്യാസം വരും തോന്നേ സാമ്പാറിൽ. വെണ്ടക്കായ വേണം. പാവക്കയൊക്കെ ചേർക്കോ? പാവക്കയൊക്കെ ചേർക്കാം. അപ്പൊ അതൊക്കെയാണ് മെയിൻ ആയിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് ഒഴിവാക്കുന്നത് ബീട്രൂട്ട് ഇടൂല. ബീട്രൂട്ട് ഇട്ട് എനിക്കൊന്ന് കളറ് മാറും തോന്നല്ലേ. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു വ്യത്യാസം. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ചേട്ടൻ കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്?
1: നല്ലൊരു പാട്ട് മതി.
0: ആ, ഏതെങ്കിലും പാട്ട് മതിയോ? പറഞ്ഞോളൂ. ഓക്കെ, വർണ്ണപ്പകിട്ടിലെ പാട്ട് നമുക്ക് എന്തായാലും കേൾക്കാം. ആ, അപ്പൊ വർണ്ണപ്പകിട്ടിലെ ആ ഏത് പാട്ടാ വേണ്ട അതിലെ? ഏത് പാട്ടായാലും കുഴപ്പമില്ല, വർണ്ണപ്പകിട്ടിലെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ച് വന്നാ മതി. അപ്പൊ അടിച്ചോളി പാട്ട് മതിയോ? എന്തോ? ആ, ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും കല്യാണത്തിന് പോണ. കല്യാണത്തിന് പോണ കൂട്ടുകാരന്റെ പേരെന്താണ്? അശ്വിൻ. അപ്പൊ എന്തായാലും അശ്വിന്റെ ഞങ്ങളുടെ ഒരു ആശംസകളൊക്കെ അറിയിച്ചോളൂ. അപ്പൊ എന്തായാലും കല്യാണത്തിനൊക്കെ പോയി വരുമ്പോ ഇതുപോലെ അധികം താമസിയാതെ നമ്മുടെ കൃഷ്ണമാർജന്റെ വിവാഹം നടക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ അടിച്ചോളി പാട്ട് വരുന്നുണ്ടേ. ഓക്കെ.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. സമയം 9 മണി കഴിഞ്ഞ് 12 മിനിറ്റിലുണ്ട്. 13 മിനിറ്റിലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഈ സമയം നല്ല സവാരി ടൈമിൽ യാത്രാ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഇപ്പൊ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യാൻ ആരാണ് നോക്കാം. ഹലോ ഹലോ
1: ഹലോ
0: ഹാ ഹലോ നമസ്കാരം, ഇതാരാണ്?
1: ഞാൻ പ്രതാപൻ.
0: ഓക്കെ, പ്രതാപൻ ചേട്ടൻ എവിടുന്ന് വിളിക്കണേ?
1: ഞാൻ വിളിക്കുന്ന പള്ളുരുത്തി.
0: പള്ളുരുത്തി, പള്ളുരുത്തി നിന്ന് ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞങ്ങളിപ്പോൾ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു.
0: ആഹാ, എന്നിട്ട് ഇപ്പൊ എവിടെ എത്തി?
1: ഇപ്പൊ ചോറ്റാനിക്കര ഭാഗത്തെത്തി. ചോറ്റാനിക്കര അമ്പലത്തിൽ തൊഴിലെടുത്ത് നേരെ അങ്ങോട്ട് പോകും.
0: അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ ഇപ്പൊ ചോറ്റാനിക്കര അമ്പലം ഭാഗത്തുണ്ട്. ഓക്കെ, ഈ വരുന്ന വഴിയിൽ എങ്ങനെയായിരുന്നു ട്രാഫിക്കിന്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ?
1: വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു,
0: ചെറുതായിട്ടൊക്കെ ഉണ്ടായുള്ളൂ. പുറത്തെ അന്തരീക്ഷം എങ്ങനെയാണ്? മഴയുണ്ടോ? ഇപ്പോ
1: അന്തരീക്ഷം മഴയില്ല, എന്നാലും ഒരു ചെറിയ മൂടലുണ്ട്. കാര്യമായിട്ടില്ല.
0: എപ്പോ വേണമെങ്കിലും പെയ്യാം, പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യത എന്ന് പറഞ്ഞാല് ഒരു മൂടിക്കെട്ടിയ അന്തരീക്ഷം. പക്ഷെ നല്ല രസമല്ലേ ഈ സമയത്ത് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ? നല്ല രസമല്ലേ ഇങ്ങനെയുള്ള ഒരു സമയത്ത്?
1: നമ്മളൊരു മീഡിയം സ്പീഡിൽ ഇങ്ങനെ, ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ.
0: ഓക്കെ,
1: പോകുന്നത്.
0: അപ്പോ
1: ഇങ്ങനെ മുടക്ക ദിവസങ്ങളിൽ, ശനിയാഴ്ച ഞായറാഴ്ച മുടക്ക ദിവസം കിട്ടുമ്പോ ഇങ്ങനെ രണ്ടുപേരും കൂടി രാവിലെ അമ്പലത്തിൽ
0: പോകും. അപ്പൊ ഇന്ന് ഇന്ന് അവധിയാണോ ഇപ്പോ?
1: അതെ.
0: എന്താ ജോലി? എന്താണ് ഇപ്പൊ വർക്ക്?
1: ഞാൻ
0: അപ്പൊ ഇന്ന് ഹോളിഡേ ആണ്. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഒന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. യാത്രകളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണോ? ഇതുവരെ യാത്ര ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് ഏതാണ് പോയതിൽ വെച്ചിട്ട്?
1: ഇഷ്ടപ്പെട്ട സ്ഥലം തിരുപ്പതിയാണ്.
0: അവിടുത്തെ എന്താണ് പ്രധാനമായിട്ടുള്ള പ്രത്യേകതകൾ എന്താണ് പെട്ടെന്ന് പറയാനാണെങ്കിൽ?
1: അവിടുത്തെ ദർശനങ്ങളും മറ്റേ പോകുന്ന വഴികളിലെ കാഴ്ചകളും ഇതെല്ലാം വളരെ നന്നാണ്. മനസ്സിനൊരു പ്രത്യേക ഒരു കാര്യമാണ്.
0: ഓക്കെ, മനസ്സിലൊരു കുളിർമ നൽകുന്ന കാഴ്ചകളാണ്.
1: കാഴ്ചകളും കണ്ട് പോയി ഭഗവാനെ കണ്ട് സമാധാനമായിട്ട് പോരാ.
0: ഓക്കെ, ഈ നേവൽ ബേസിൽ വർക്ക് ചെയ്യുമ്പോൾ അവിടെ എനിക്ക് ഒന്ന് ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല, അങ്ങനെ എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ഉണ്ടോ?
1: അത് ചില സ്ഥലങ്ങളിൽ അങ്ങനെയുണ്ട്.
0: ചില സ്ഥലങ്ങളിൽ
1: റേഞ്ചും കിട്ടില്ല.
0: ഓക്കെ, അപ്പൊ പ്രധാനമായിട്ട് നമ്മള് ജോലിക്ക് പോയി കഴിഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ വിളിച്ച കിട്ടുന്ന സാധ്യതകൾ കുറവായിരിക്കും. മൊബൈലില് എനിക്ക് തോന്നുന്നു അവിടെ ജാമറ് വെച്ചതുകൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് നമ്മുടെ പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
1: ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അമരത്തിലെ ഒരു പാട്ടുണ്ട്, മമ്മൂട്ടി കടപ്പുറത്ത് ചോദിച്ചില്ലേ?
0: ആ പാട്ട് മതി. യെസ്, അപ്പൊ എന്താണ് നമുക്ക് ആ ഒരു പാട്ടിനെ കേൾക്കാം. കൂടെ ആരാ ഉള്ള വേറെ? ആളുടെ പേരെന്താണ്?
1: അനിത.
0: ഓക്കെ, അപ്പൊ അനിത ചേച്ചിയോട് ഞങ്ങൾ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. നമുക്ക് ആൾക്കൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് കൂടി പാട്ട് സമ്മാനിക്കുക. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളിലും പോയി വരാനായിട്ട് സേഫ് ആയിട്ട് പോയിട്ട് വരും. എന്തോ
1: ഈ പാട്ടിന്റെ മോനും മരുമോനും

0: എന്റെ പേരക്കടങ്ങൾക്കും.
1: ആഹാ, ഇത്രയും വലിയ ഫാമിലി ഉള്ള ആളാണ് എന്നോട് സംസാരിച്ചല്ലേ. ഞാൻ വിചാരിച്ചു ഒരു ചെറിയ പയ്യനാണ്, ചെറുപ്പക്കാരനാന്ന് വിചാരിച്ചു. ആ അടിപൊളി. അപ്പൊ എന്തായാലും ഈ 68-ാം വയസ്സിലും ഇതുപോലെ യാത്രകളൊക്കെ ചെയ്ത് എന്താ പറയാ, പൂർണ്ണ ഊർജസ്വലനായിട്ട് നടക്കുന്നില്ല ആ ഒരു സന്തോഷം ആ ഒരു ശബ്ദത്തിലുണ്ട്. അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. അപ്പൊ ഒത്തിരി സന്തോഷം വിളിച്ചതില്.
0: താങ്ക് യു.
1: എന്റെ പേര് ജലീൽ എന്നാണ്. ഓക്കെ ബൈ. ഓക്കെ ബൈ.

0: ഒൻപത് മണി കഴിഞ്ഞ് 21 മിനിറ്റും 27 സെക്കൻഡും ആയിരിക്കുമ്പോൾ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈം വിത്ത് മീ ആർ ജി ജലീൽ. യെസ് എന്നാൽ യാത്രയിലെ യാത്രാ വിശേഷങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട പാട്ടുകൾ നമ്മളിങ്ങനെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കേൾക്കുന്ന നിങ്ങൾക്കും ഇതുപോലെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ വേറൊന്നും വേണ്ട, ഫോൺ എടുത്തോളൂ, എന്നിട്ട് നിങ്ങളുടെ വിളിച്ചോളൂ. 0484-242-8101 അതാണ് നമ്പർ. 0484-242-8101 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം, ഇതാരാണ്?
1: എന്റെ പേര് ശരത് എന്നാണ്.
0: ശരത്, എവിടെ വിളിക്കുന്നു?
1: എറണാകുളത്തുനിന്നാണ് ഇപ്പൊ വിളിക്കുന്നത്.
0: എറണാകുളത്തുനിന്നാണ്? എവിടെയാണ്? എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് വിളിക്കുന്നത്.
1: അല്ല, ഞങ്ങളിപ്പോ ആക്ച്വലി മരട് എത്തി, ഡ്രൈവ് ചെയ്തോണ്ടിരിക്കാണ്. വൈഫിന് ഫസ്റ്റ് ഡേ ഓഫ് ജോബാണ് പുള്ളിക്കാരുടെ.
0: ആഹാ, അടിപൊളി. ആദ്യമായിട്ട് ഇന്ന് ജോലിക്ക് പോണ ദിവസമാണ്.
1: അതെ അതെ.
0: അപ്പൊ എന്നാൽ ഐശ്വര്യമായിട്ട് തന്നെ വിളിച്ചിരിക്കാണ്.
1: അതെ.
0: എവിടെയാണ് വർക്ക്, ജോലി എവിടെ കിട്ടിയിരിക്കുന്നത്?
1: ഇവിടെ തന്നെയാണ്, മരട് തന്നെയാണ് പുള്ളിക്കാരിക്ക്. കമ്പനി ഇതും പറയുന്നില്ല.
0: അതും കുഴപ്പമൊന്നുമില്ല. എന്താണ് ആളെന്തൊക്കെയാണ് പഠിച്ചത്? അപ്പൊ ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു?
1: പുള്ളിക്കാരി MBA എല്ലാം കഴിഞ്ഞതാണ്, ബാങ്കിലായിരുന്നു. അത് കഴിഞ്ഞിപ്പോ വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് മാറി.
0: ഓക്കെ, അപ്പൊ നല്ലൊരു ജോലി കിട്ടിയപ്പോ ഇങ്ങോട്ടേക്ക് മാറി.
1: അതെ.
0: ഓക്കെ, അപ്പൊ ശരത്ത് എന്താ ചെയ്യുന്ന ജോലി?
1: ഞാൻ ബാങ്കിൽ തന്നെയാ.
0: ബാങ്കിലാണ്? എങ്ങനെയുണ്ട് ബാങ്ക് ജോലി?
1: ബാങ്ക് ജോലി വലിയ കുഴപ്പമില്ല, ഒരു ഫ്ലോറിലെത്തി കഴിഞ്ഞാൽ ഓടിക്കോളും.
0: ആ ഫ്ലോറിലെത്തി കഴിഞ്ഞാൽ ഓടിക്കോളും. പണ്ട് ഞാൻ വിചാരിച്ചു ചെറുതായിരിക്കുന്ന സമയത്ത് എന്ത് ജോലി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാം ബാങ്കിൽ. അല്ലെ, ബാങ്കിൽ ചുമ്മാ വെറുതെ പൈസ എണ്ണിയാൽ മതി എന്നാണ് പണ്ട് നമ്മൾ വിചാരിച്ചോണ്ടിരുന്നത്. എന്തോ
1: വെറുതെ ഒപ്പിട്ട് കൊടുത്താൽ കാശ്
0: കിട്ടുന്നായിരുന്നു. അതെ അതെ. അപ്പൊ സുഖം പരിപാടിയല്ല, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മളിങ്ങനെ ബാങ്കിൽ ചെല്ലുന്ന സമയത്താണെങ്കിൽ ക്യാഷ് എടുക്കുന്ന കാശ് എണ്ണിത്തരാം. ഇപ്പൊ അത് കഴിഞ്ഞ് എന്റെ സുഹൃത്തുക്കളൊക്കെ ജോലിയിൽ കിട്ടി കഴിപ്പാണെങ്കിൽ അത് മാത്രമല്ല പരിപാടി എന്ന് മനസ്സിലായത്. അപ്പോ ജോലിയൊക്കെ ഇപ്പൊ എത്ര വർഷം ജോലിക്ക് കയറിയിട്ട്?
1: ഞാനിപ്പോ 5 കൊല്ലാവണുള്ളൂ, 5-6 കൊല്ലാവണുള്ളൂ.
0: ആഹാ, ഓക്കെ. അപ്പോ എന്തായാലും വൈഫിന് ഒരു പുതിയ സ്ഥാപനത്തിൽ ജോലി കിട്ടി, ആളെ കൊണ്ടുപോകുന്നതിന് ഇടയിൽ വിളിച്ചതാണ്. വൈഫിന്റെ പേരെന്താണ്?
1: മിന്നു.
0: മിന്നു, ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് മിന്നുവിന് ഒരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആയിട്ട് എല്ലാ വിജയ ആശംസകളും നേർന്നുകൊണ്ട് ഒരു പാട്ട് കൊടുക്കാം. അപ്പൊ ഏത് പാട്ടാ വേണ്ടേ?
1: നമുക്ക് ചാന്ദ്പൊട്ട് മൂവിയിലെ പാട്ടില്ലേ കാണാൻ?
0: ആ, അടിപൊളി. ആ റോക്കിംഗ് സോങ് അല്ലേ? അപ്പൊ എന്തായാലും ഒരു ഹാപ്പി മൂഡാണ്. അപ്പൊ ഹാപ്പി വൈബിലുള്ള പാട്ട് തന്നെ ആയിക്കോട്ടെ. അപ്പൊ ഈ പാട്ട് സ്പെഷ്യൽ ആയിട്ട് നമുക്ക് മിന്നുവിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ എന്തായാലും ഒളിച്ചാൽ ഒത്തിരി സന്തോഷം. എങ്ങനെയുണ്ട് ആ ഭാഗത്ത് ട്രാഫിക്കിന്റെ എന്തെങ്കിലും ഉണ്ടോ? നമ്മുടെ കുണ്ടന്നൂർ ഭാഗത്തൊക്കെ എപ്പോഴും ബ്ലോക്ക് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. ഹലോ. ആ ആ ഭാഗത്ത് ബ്ലോക്ക് എന്തെങ്കിലും ഉണ്ടോ?
1: ഇല്ല, വലിയ ബ്ലോക്ക് ഉണ്ടായില്ല, കാരണം മഴ ചെറുതായി നല്ല രീതിയിൽ പെയ്യുണ്ടായിരുന്നു. ഞങ്ങള് എടപ്പള്ളിന്ന് വരണ്ടായിരുന്നു, അവിടെ നല്ല രീതിയിൽ പെയ്യുണ്ടായിരുന്നു. ചെറിയൊരു ബ്ലോക്ക് അവിടെ കിട്ടി. ആ പണി നടക്കണോടത്ത് വൈറ്റിലേലും, ചെറിയ വൈറ്റിലല്ല, ഈ തൈക്കൂടം എന്റെ അവിടെ ചെറുതായിട്ട്, അത്ര ഉള്ളൂ.
0: വലിയ കുഴപ്പമുണ്ടായില്ല.
1: ഇല്ല.
0: അത് കഴിഞ്ഞപ്പോ എനിക്കൊന്ന് കുണ്ടന്നൂര് പാലം കേറണ്ടല്ലേ, ലെഫ്റ്റ് പോവാല്ലേ അവിടുന്ന് സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ്?
1: ആ ഇല്ല, ഞങ്ങള് തിരിഞ്ഞില്ല.
0: ആ വേറെ എളുപ്പൊഴിവേ വന്നത്. ഓക്കെ. അപ്പൊ ശരത്ത്, എനിക്കൊന്ന് മഴ പെയ്യുന്നാണോ യാത്ര, വണ്ടിയുടെ സൗണ്ട് ആണോ അറിയില്ല, എനിക്ക് ചെറുതായിട്ടൊരു എന്തോ ഒരു ക്ലിയർ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആ പാട്ട് വെച്ചുതരാം. ഓക്കെ, അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചല്ലേ. ഓക്കെ, ബൈ. എന്തായാലും നമ്മൾ ഫസ്റ്റ് ഡേ ആണ് മിന്നുവിന്റെ. അപ്പൊ ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് ജോലി ചെയ്യുന്ന ആ ഒരു വൈബില് കുറച്ചൊരു അടിച്ചോളി പാട്ട് കേൾപ്പിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഈ പാട്ട് ചോദിച്ചത്. ചാന്ദ്പൊട്ട് എന്ന മൂവിയിലെ ആ ഒരു പാട്ടിലേക്ക്. വിദ്യാസാഗറിന്റെ കമ്പോസിഷൻ ഫ്രാങ്കോ ആൻഡ് രഞ്ജിത് KG ഓൺ ദ വോക്കൽസ്.

0: വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇത് കൊച്ചിയുടെ ഹാപ്പിനെസ് ഫ്രീക്വൻസി 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. സമയം 9 മണി കഴിഞ്ഞ് 29:34. അപ്പൊ എന്തായാലും സവാരി ടൈമിൽ ഇങ്ങനെ യാത്രാ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി യാത്രയിലായിരിക്കുന്ന പലരും വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോ നമ്മുടെ കൂടെ ഒരാൾ കൂടി ജോയിൻ ചെയ്യുന്ന ആരാണെന്ന് നോക്കാം. ഹലോ, നമസ്കാരം, ഇതാരാണ്?
1: നമസ്കാരം, എന്റെ പേര് പ്രിയ മനോജ്.
0: പ്രിയ മനോജ്, ഒരുപാട് പ്രിയത്തോടുകൂടി പ്രിയാണ് സംസാരിച്ചിരുന്നത്. പ്രിയ, എങ്ങോട്ടേക്കാണ് ഇപ്പോ യാത്ര?
1: ഞങ്ങള് ഫാമിലി ആയിട്ട് മൂന്നാറ് പോയിക്കൊണ്ടിരിക്കുന്നു.
0: ആഹാ, മൂന്നാറ് പോയിക്കൊണ്ടിരിക്കും. എങ്ങനെയുണ്ട് ആ ഭാഗത്തൊക്കെ ട്രാഫിക്കിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
1: കുറച്ച് സ്ലോ മൂവിംഗ് ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല.
0: ഓക്കെ, ചെറുതായിട്ടൊക്കെ ഉള്ളു, വലിയ പ്രശ്നമൊന്നുമില്ല. എങ്ങനെയുണ്ട്, മഴയൊക്കെ ഉണ്ടോ?
1: മഴയില്ല, ഇതുവരെ കിട്ടിയിട്ടില്ല.
0: ഒരു ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയൊക്കെ കിട്ടിയിരിക്കും, നല്ലതായിരുന്നു അല്ലേ? കനത്ത മഴ പെയ്യാതിരുന്നു. ഓക്കെ, അപ്പൊ ആരൊക്കെയുണ്ട് ഈ ട്രിപ്പിൽ നിങ്ങളുടെ കൂടെ?
1: ഹസ്ബൻഡ് ഉണ്ട്, പിള്ളേര്, അമ്മ, ചേട്ടന്റെ മോൻ.
0: അടിപൊളി. ഓക്കെ, പിള്ളേർന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണോ?
1: ചെറിയ കുട്ടികള്, ഒരാള് 4ാം ക്ലാസ്സിലോട്ട്, ജയബാം ശംപ്രഭു. ചേച്ചിയുടെ മോൻ ആത്മാർത്ഥ് ജയഷണായി.
0: ഓക്കെ,
1: അയാളിന് 9ാം ക്ലാസ്സിലോട്ട്. പിന്നെ 1.5 വയസ്സുള്ളൊരു കുഞ്ഞുണ്ട്, ജീവാം ശംപ്രഭു.
0: ഓക്കെ, അപ്പൊ എന്നാലും അച്ഛനും അമ്മേനെ ഒക്കെ കൂട്ടിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ അവരും കൂടി വേണല്ലോ.
1: അതെ, അവരും കൂടി വേണം. അച്ഛന്റെ പേര് ജയപ്രസാദ്, അമ്മയുടെ പേര് ഗിരിജ.
0: ഓക്കെ, അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഇടക്കൊക്കെ പോകാറുണ്ടോ?

0: ട്രിപ്പൊക്കെ പോവാറുണ്ടോ?
1: ഞങ്ങൾക്ക് ചാൻസ് കിട്ടുമ്പോ പോവാറുണ്ട്. ഞങ്ങൾക്ക് പേപ്പറിന്റെ ഏജൻസി ഒക്കെ ഉണ്ട്.
0: ഓക്കെ,
1: ഒഴിവ് കിട്ടിയാല്
0: ഓ, ഈ പേപ്പർ ഏജൻസി ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ ദിവസവും രാവിലെ കൃത്യസമയത്ത് എഴുന്നേക്കണം. എത്ര മണിക്ക് എഴുന്നേക്കണം?
1: എത്ര മണിക്ക്?
0: ആ, ഇപ്പൊ എത്ര എത്ര പേപ്പർ ഉണ്ട് ഏജൻസിയിൽ? എത്ര പേപ്പർ ഉണ്ട് മൊത്തം? ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ അച്ഛന്റെ കഴിഞ്ഞപ്പോ അത് നേരെ മകനിലേക്ക് കൈമാറി. ഓക്കെ, അപ്പൊ ഇതല്ല എല്ലാ പത്രങ്ങളൊക്കെ വായിക്കാൻ പറ്റൂലേ? അടിപൊളി. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. ഈ കൃത്യനിഷ്ഠയുള്ള ആൾക്കാര് എല്ലാ ദിവസവും കറക്റ്റ് സമയത്ത് എഴുന്നേക്കണല്ലോ. ഓക്കെ, അപ്പൊ എങ്ങനെ അലാറം വെച്ച് അലാറം വെച്ച് എഴുന്നേക്കോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് എഴുന്നേക്കോ? ശീലായി. എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും ആദ്യം ചെയ്ത ജോലി ഈ പേപ്പർ ഇടുന്ന ജോലിയായിരുന്നു. അതെനിക്ക് തോന്നുന്നു പ്ലസ് ടു സമയത്തായിരുന്നു. അപ്പൊ ഈ പത്രം ഇടുക എന്നുള്ളത് നല്ല രസമാണ്. രാവിലെ തന്നെ കൃത്യസമയത്ത് എഴുന്നേക്കുക, അവിടെ ചെല്ലുക, പിന്നെ ഈ പേപ്പർ ഇങ്ങനെ തുറക്കുന്ന സമയത്ത് ഒരു മണമുണ്ട്, അതൊരു വല്ലാത്തൊരു ഫീലാണ് ആ ഒരു സ്മെല്ല്. എന്തായാലും ഒത്തിരി സന്തോഷം വിശേഷങ്ങളൊക്കെ പറയാനായിട്ട് വിളിച്ചതില്. ഏറ്റവും ലാസ്റ്റ് എവിടെയാണ് ട്രിപ്പ് പോയത്?
1: ഞങ്ങള് പോയത് കോയമ്പത്തൂര് പോയായിരുന്നു.
0: ആ ഓക്കെ,
1: അവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ടായി.
0: ഓക്കെ,
1: അപ്പൊ തിരുവനന്തപുരത്ത് പോയായിരുന്നു. ഞങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഏരിയ, കുഞ്ഞുകുഞ്ഞു ഏരിയ ഞങ്ങള് സെലക്ട് ചെയ്ത് പോയി.
0: ഓക്കെ, അപ്പൊ അവിടെയൊക്കെ പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ചേട്ടൻ കൊണ്ടുപോയിക്കോളും. ഓക്കെ, അപ്പൊ ആ ദിവസങ്ങൾ ഇതാകുമ്പോ സ്കൂളും ഇല്ല. ഓക്കെ, അപ്പൊ വെൽ പ്ലാനിംഗിലാണ് ഓരോ യാത്രകളും. ഇനിയിപ്പോ ഇന്ന് പോയി കഴിഞ്ഞാൽ എപ്പോഴേക്ക് തിരിച്ചെത്തുക?
1: ഞങ്ങൾ നാളെ എത്തും.
0: നാളെ തിരിച്ചെത്തും.
1: പന്ത്രണ്ടാം തീയതി കഴിഞ്ഞ് നാളെ എത്തും.
0: ആ, അപ്പൊ നാളെ ഒരു വൈകുന്നേരം ആകുമ്പോ എത്തിയാൽ മതിയല്ലോ. നാളെയാണല്ലോ പേപ്പർ ഇല്ലാത്തത്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പ്രോഗ്രാമിലൂടെ? ഓക്കെ, അപ്പൊ നീലാകാശം നല്ല പാട്ടാണ്. പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് കേൾക്കാൻ പറ്റിയ ഒരു പാട്ടാണ്. അപ്പൊ എന്തായാലും ആ നീലാകാശമൊക്കെ കണ്ടുകൊണ്ട് അങ്ങോട്ട് യാത്ര തുടർന്നോളൂ. അപ്പൊ കൂട്ടിന് ഞങ്ങളും ഉണ്ടാവും.
1: ഓക്കെ,
0: അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം വിളിച്ചല്ലേ. അപ്പൊ ഈ ഒരു ട്രിപ്പ് അടിപൊളി. ഓക്കെ ഓക്കെ, അപ്പൊ ഓക്കെ, അപ്പൊ അച്ഛനമ്മ എടുത്തൊരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ
1: കേട്ടോ.
0: ഓക്കെ, ഇതാ വരുന്നുണ്ട് നീലാകാശം.
1: ഓക്കെ, താങ്ക് യു.

0: ഒൻപത് മണി കഴിഞ്ഞ് 37:57 ആയിരിക്കുമ്പോൾ ഇത് സ്വാഗതം കൊച്ചിയിൽ. സ്വാഗതം കൊച്ചിയിൽ നിന്ന് പെട്ടെന്ന് സംസാരിച്ച സമയത്ത് മാറിപ്പോയി നമ്മൾ സവാരി ടൈമിന്റെ നേരോടെ. അപ്പൊ എന്തായാലും ഈ ഒരു സവാരി ടൈമിന്റെ നേരത്തിൽ നമ്മുടെ കൂടെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടി ഒരാൾ ജോയിൻ ചെയ്തിരുന്ന ആരാണ് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ഇത് ആരാണ്?
1: ഇത് ജേക്കബ്, നീർക്കോട്.
0: ഓക്കെ, എന്തുണ്ട് വിശേഷം നീർക്കോട്?
1: നല്ല സൂപ്പർ വിശേഷം,
0: അടിപൊളി. ഓക്കെ, ഈ നീർക്കോട് നമ്മുടെ ആലങ്ങാട് അടുത്തുള്ള സ്ഥലമല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടേക്കാണ്
1: ഇപ്പൊ യാത്ര? ഞാനിപ്പോ സൗത്ത് വാഴക്കാല.
0: ഇന്ന് എന്താണ് സ്പെഷ്യൽ ആയിട്ട്?
1: സ്പെഷ്യൽ ആയിട്ട് ചെറിയൊരു പരിപാടി, ബിസിനസ്.
0: ഓട്ടോ ആണ്. എന്താണ് ബിസിനസ്? എന്താണ് അതങ്ങ് പറഞ്ഞത്? എന്താ അത്? നല്ല സന്തോഷമുള്ള കാര്യമുള്ളൂ. ഞാനിങ്ങനെ ബിസിനസ് സർവേ ചെന്നാൽ പെട്ടെന്ന് പുറത്തറിയാൻ പറ്റാത്ത വല്ല സംഭവം വിചാരിച്ചു. അപ്പൊ ഇപ്പൊ കൊറിയറിന്റെ
1: അംഗമാണ്.
0: ഞാനിങ്ങനെ ആലോചിക്കാണ്, പണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ആദ്യത്തെ ഹോം ഡെലിവറി എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലേക്ക് വരും. നമ്മുടെ പത്രം, കുറച്ചു നമ്മൾ പറയാം, പത്രം ഇവിടെ എന്താണ് ഏറ്റവും ആദ്യത്തെ? ആ അതെ അതെ, അതൊരു ഹോം ഡെലിവറിയാണ്. അതെനിക്ക് അത് ഒരുപാട് വർഷം മുമ്പ് വന്നൊരു ഹോം ഡെലിവറിയാണ്. ഇപ്പം അതെ അതെ അതെ അതെ, അതിനൊരു നേക്കാണ്. ആ കറക്റ്റ് നേക്കില് അതാണ്. അപ്പൊ ആ വീശി അറിയുമ്പോ അത് കറക്റ്റ് ആയിട്ട് അപ്പൊ ഞാൻ ആലോചിക്കണം. ഇപ്പൊ ഈ കൊറിയറിന്റെ സംഭവം എന്ന് വെച്ചാൽ എല്ലായിടത്തും എന്ത് സംഭവം നമ്മളിപ്പോ ഓൺലൈനില് ചോദിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു പാക്കറ്റ് പാല് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിയിൽ കാക്കനാട് ഉള്ളവരാണെങ്കിൽ ഓൺലൈൻ ഡെലിവറിയാണ്. 3 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും, അല്ലെങ്കിൽ 5 മിനിറ്റിനുള്ളിൽ വീട്ടിലെത്തും. അപ്പൊ
1: ഫ്ലാറ്റുകളിലെല്ലാം
0: സംഭവം നല്ലതാണ്, പക്ഷെ നമ്മൾ ശരിക്കും മടിയന്മാരായി പോവുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും കൊറിയർ സർവീസ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്ന അറിഞ്ഞതിൽ സന്തോഷം. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് തന്നെ കേൾക്കാം. അപ്പൊ എന്തായാലും വീണ്ടും നമ്മുടെ പ്രോഗ്രാം കേൾക്കുക, വിളിക്കുക.
1: നിങ്ങളുടെ എല്ലാവരുടെ സൗണ്ട് ഒക്കെ ഒരുപോലെ ശരത് സാറിന്റെ, കിരൺ ബേബി സാറിന്റെ, ജലീൽ സാറിന്റെ, ഏകദേശം ഒരേ ഒരു സൗണ്ടാണ്.
0: ഒരേപോലത്തെ സൗണ്ട്. ഞങ്ങൾ അങ്ങോട്ടും കൂടെ എപ്പോഴും മാറി പോവാറുണ്ട് പേര് വിളിക്കുമ്പോ.
1: പിന്നെ അറിയാൻ പറ്റും എല്ലാവരും
0: ടോണില് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഞങ്ങളുടെ ചിരിയിലാണെങ്കിലൊക്കെ ചെറിയ വ്യത്യാസം ഞങ്ങള് വരുത്തുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം നമുക്ക് ആ പാട്ട് കേൾക്കാം. ഒത്തിരി സന്തോഷം കേട്ടോ. അപ്പൊ ഇനിയും നമ്മുടെ പ്രോഗ്രാംസ് സ്ഥിരമായിട്ട്
1: കേൾക്കാം.
0: ഓക്കെ, അപ്പൊ ഇതാ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

0: സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റും 20 സെക്കൻഡും ആയിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ആരാണെന്ന് നോക്കും. അതുപോലെ തന്നെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നിങ്ങൾ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്കും വിളിക്കാം, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. 0484242801 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ കൂടെ ഒരാളുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഷമീർ.
0: ഷമീർ തന്നെയല്ലേ പേര്?
1: ഓക്കെ
0: ഓക്കെ. എവിടെ സ്ഥലം? എവിടെയാണ്? എടത്തിരുത്തി. തൃപ്രയാറ അടുത്തുള്ള സ്ഥലമുള്ളേ? ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?

0: ഞാൻ ഷോപ്പിൽ പോണ് പറവൂരിൽ ഷോപ്പ് കൽപ്പ വെഡിങ്സ് എന്ന് പറഞ്ഞൊരു ഷോപ്പ്
1: പറവൂര് നമ്മുടെ നോർത്ത് പറവൂര്
0: നോർത്ത് പറവൂര് നോർത്ത് പറവൂര്
1: ഓക്കെ അപ്പൊ അത്യാവശ്യം ദൂരം ഉണ്ടാവുമല്ലോ സ്ഥിരം ഡെയിലി പോയി വരുമ്പോ
0: കുറച്ച് ദൂരം ഉണ്ട് അപ്പൊ ഞാൻ വണ്ടി ഉണ്ട് വണ്ടിയിൽ പോകും
1: ഓക്കെ സ്വന്തം ഷോപ്പാണോ
0: അല്ലല്ല
1: സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യണല്ലേ ഓക്കെ അപ്പൊ വൈകിട്ട് എപ്പോ കഴിയും ഡ്യൂട്ടി ആറരക്ക് ഇറങ്ങി കഴിഞ്ഞ് വീട്ടിൽ എത്ര മണിയാവും എത്തുമ്പോ ഏഴര ഒക്കെ നമുക്ക് എത്തും ഓക്കെ അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു തിരക്കുള്ള സമയല്ലേ പെരുന്നാളിന്റെ ഒക്കെ ഓക്കെ അപ്പൊ സീസൺ ഉള്ള സമയത്ത് കുറച്ച് വർക്ക് കൂടുതലായിരിക്കും അല്ലേ ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ സാധനം എടുക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തിരിഞ്ഞ് ഇടൂലേ
0: ആ
1: അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ ഇല്ല അത് നമ്മുടെ ജോലിയാണ്.

0: എപ്പൊ കഴിയും ഡ്യൂട്ടി?
1: വൈകിട്ട് ഞാനൊരു 6:30 ആവുമ്പോ ഇറങ്ങും. ഷോപ്പ് 9 മണിവരെയുണ്ട്.
0: ഓക്കെ, 6:30 ഇറങ്ങി കഴിഞ്ഞാൽ വീട്ടിൽ എത്ര മണിയാവും എത്തുമ്പോ?
1: വീട്ടിലൊരു
0: 7:30 ഒക്കെ നമുക്ക് എത്തും. ഓക്കെ, അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു തിരക്കുള്ള സമയല്ലേ പെരുന്നാളുടെ ഒക്കെ. ഓക്കെ, അപ്പൊ സീസൺ ഉള്ള സമയത്ത് കുറച്ച് വർക്ക് കൂടുതലായിരിക്കും അല്ലേ? ഈ ആൾക്കാരൊക്കെ ഇങ്ങനെ സാധനം എടുക്കാൻ വരുന്ന സമയത്ത് ഇങ്ങനെ എല്ലാം ഇങ്ങനെ തിരിഞ്ഞ് ഇടൂലേ?
1: ആ,
0: അപ്പൊ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ടോ? ഇല്ല, അത് നമ്മുടെ ജോലിയാണ്. ഈ ചില സെയിൽസ്മാൻമാര് ഒരു ട്രിക്ക് കാണിക്കും. കാരണം വെച്ചാൽ നമ്മളിങ്ങനെ ഒരു സാധനം മേടിക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്തുണ്ടല്ലോ, ഇവരിങ്ങനെ അത് ഇതൊക്കെ എടുത്ത് ഇങ്ങനെ തുറന്നു തുറന്ന് കാണിക്കും. അപ്പൊ എന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും കാണിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകുന്ന അവർക്കറിയാം. അപ്പൊ അത് കണ്ടുകൊണ്ട് നമ്മൾ പറയാം അതൊന്നും വേണ്ട, ആ പറയുന്നത് മാത്രം എടുത്താൽ മതി എന്ന് പറഞ്ഞാലും, പക്ഷെ അവരിങ്ങനെ എല്ലാം എടുത്ത് ഇങ്ങനെ കാണിച്ചു തരും, ഇത് നല്ല ഇത് നല്ല എന്നൊക്കെ പറയട്ടെ. അങ്ങനെ എന്തെങ്കിലും ട്രിക്കൊക്കെ പ്രയോഗിക്കാറുണ്ടോ? ആ, നേരത്തെ സെയിൽസിലായിരുന്നു. അടിപൊളി, 30 വർഷമായിട്ട് കൂടെയുള്ള ആളാണ്.
1: 33 വർഷമായിട്ട്
0: ആദ്യം സെയിൽസിൽ നിന്ന ആളല്ലേ?
1: ആദ്യം സെയിലായിരുന്നു.
0: ഓക്കെ, അല്ല അപ്പൊ ഇങ്ങനെയൊക്കെ എന്താ പറയാ ചെറിയ ചെറിയ ട്രിക്കുകളൊക്കെ ഇല്ലേ കസ്റ്റമേഴ്സിന്?
1: ഓക്കെ,
0: ഈ ചില ഞാൻ മനസ്സിലാക്കി ചില സ്റ്റാഫിനുണ്ടല്ലോ, നമ്മളുടെ മൈൻഡ് എന്താന്ന് അവർക്ക് മനസ്സിലാവും, നമ്മളുടെ ഇഷ്ടം എന്താന്ന് മനസ്സിലാവും. അപ്പൊ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ മാത്രമാണ് അവർ എടുക്കുള്ളൂ. അപ്പൊ നമുക്ക് പിന്നീടാണെങ്കിലും അങ്ങോട്ട് വീണ്ടും ചെല്ലാനായിട്ടൊരു സാധ്യതയുണ്ടാവും. നമുക്ക് ഇന്ന ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് ഉദ്ദേശിക്കുന്ന സാധനം കിട്ടും എന്നുള്ള ഒരു മൈൻഡ് ഒക്കെ വരാറുണ്ട്.
1: അത് നമ്മ മൈൻഡ് അവർക്ക് വരുത്തണം. ശരിക്കും അതെല്ലാവർക്കും എടുത്ത് കാണിക്കലാണ് കൂടുതൽ ഇഷ്ടം.
0: അപ്പൊ
1: പറയാൻ തന്നെ നമ്മ അതിന്റെ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ നമ്മളോട്, അതാണ് നമ്മ അവര് പറയുന്നത് മാത്രം എടുത്ത് കാണിക്കാന്ന് കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം കുറയും. പിന്നെ അങ്ങോട്ട് വരാനായാലും അവിടെ എടുത്ത് കാണിക്കാൻ മടിയെ അവർക്ക് ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പ്രശ്നം.
0: ഓക്കെ, എന്തായാലും അടിപൊളി.
1: നമ്മ നന്നായി എടുത്ത് കാണിക്കുമ്പോഴാണ് അവർക്ക് അവര് ചോദിക്കുന്നതും ചോദിക്കാത്തതും ഒക്കെ കാണിക്കണം.
0: ഓക്കെ,
1: ചിലപ്പോ അവര് ഉദ്ദേശം അവര് ചിലപ്പോ എടുക്കുക, വേറെ കാണുമ്പോ നല്ല ഭംഗിയുള്ളതെന്ന് വെച്ചാൽ അത് എടുക്കും. അവര് ഉദ്ദേശം വന്ന കളറായിരിക്കില്ല ചിലപ്പോ എടുക്കുക. അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മളെ സെയിലിന്റെ ഇതുപോലെ ഇരിക്കും.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഷമീർ ഇക്ക നല്ല അടിപൊളിയായിട്ട് ഡീൽ ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായി. അവിടെ വന്നു കഴിഞ്ഞിട്ട് നീ എന്തെങ്കിലും ഒരു ഐറ്റം ഇടിപ്പിച്ചിട്ട് വിടുള്ളൂ, അത് ഉറപ്പാണ്. അതാണ്.
1: ഓക്കെ, നമ്മളൊരു സാലറി ഒക്കെ തന്നെ നിർത്തിയിരിക്കണത് തന്നെ. അപ്പൊ നമ്മ കച്ചവടം ചെയ്താലേ കടക്ക് മെച്ചുണ്ടാവുള്ളൂ, അതെന്നാലും നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതനുസരിച്ച് നമ്മ മടി പിടിക്കാണ്ട് നല്ല സൂപ്പറായിട്ട് നമ്മളെ ജോലി ഭംഗിയായിട്ട് ചെയ്യാം.
0: ഓക്കെ, ഓണറിന്റെ പേരെന്താണ്?
1: ഓണർ പാർട്ട്ണർഷിപ്പ് ആണ്, 7 പേരുണ്ട്.
0: അപ്പോ
1: പേര് ഒരാൾ വാസ്മിത്ത്, ശ്രീകുമാർ, നസീർ, ബാബു, തോമസ്, രമേഷ്.
0: ഓക്കെ, അപ്പൊ ഇവരെല്ലാവരും 30 വർഷമായിട്ട് ഷമീർ ഖാനെ വിടാതെ പിടിച്ചു വെച്ചിരിക്കുന്ന രഹസ്യം എന്താന്നുള്ളത് ഇപ്പൊ ഇക്കനെ നമ്മളോട് സംസാരിച്ച വാക്കുകളിലുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി ഉഷാറായിട്ട് പോട്ടെ, ഇനി ഒരുപാട് വർഷം ആ ഒരു ഫാമിലിയിൽ മെമ്പറായിട്ട് നിൽക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഏത് പാട്ടാണ് ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ആ, ഓക്കെ, ആ പാട്ടാണ് ആഗ്രഹം. ഓക്കെ, അപ്പൊ എന്നാലും ആ പാട്ട് വരുന്നുണ്ട്. അപ്പൊ എന്നാലും ഷോപ്പിൽ എല്ലാവരുടെ ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞോളൂ. നമ്മുടെ റെയിൻബോ കേൾക്കുന്ന ആരെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കണം കേട്ടോ.
1: തീർച്ചയായും.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, ബൈ.

ഒൻപത് മണി കഴിഞ്ഞ് 55 മിനിറ്റും 29 സെക്കൻഡും ആയിരിക്കുകയാണ് യെസ് എഫ്. എന്നാലും നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പുള്ള സമയം ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ കൂടി നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, നമസ്കാരം. ഹലോ, ആ നമസ്കാരം, ഇതാരാണ്? ആ ലത ചേച്ചി, എന്തുണ്ട് വിശേഷങ്ങള്? ഇപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര? എങ്ങോട്ടേക്കാണ്? ആണോ? എന്തിലെ യാത്രയാണ്? ബസ്സിലാണോ? ആ ബസ്സിലാണെങ്കിൽ സംസാരം നല്ല ക്ലിയർ ആണ് കേട്ടോ. ബസ്സുകാരി നമ്മുടെ ഇങ്ങനെ പ്രോഗ്രാമിലേക്ക് വിളിക്കുന്ന ഭയങ്കര സ്ലോവിലാ പോകുന്നു തോന്നുന്നു. ഓക്കെ, ഇപ്പൊ എവിടെ എത്തി എന്നിട്ട്? ആ ചാലക്കലൊക്കെ കഴിഞ്ഞോ? അപ്പൊ അതിനുമുമ്പ് തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വിളിച്ച് കിട്ടി.

0: ഇന്ന് എന്തായാലും നല്ല ഐശ്വര്യമുള്ള ദിവസമാണ്. അവിടെ ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോ തൊട്ടടുത്ത് എവിടെ ലോട്ടറി കട ഉണ്ടെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്തോ, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. ഓക്കെ, എപ്പോഴെങ്കിലും വരും, ഭാഗ്യം നമ്മളെ തേടിയാണ്. എപ്പോഴെങ്കിലും ഏതെങ്കിലും വഴി കൂടെ ചേച്ചിയുടെ അടുത്തേക്ക് വരും. അപ്പോ എവിടെയാണ് ജോലി ചെയ്യുന്നത്? എവിടെയാണ്? ആ ഓക്കെ, അപ്പൊ രാവിലെ പോയി കഴിഞ്ഞാൽ എപ്പൊ വൈകിട്ട് കഴിയോ? ആ ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും പോണോ? ഓക്കെ, അപ്പൊ എന്തായാലും രാവിലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ സംസാരിച്ച് ആ ഒരു എനർജിയിൽ തന്നെ ഞങ്ങളൊരു ജോലി ചെയ്യാനായിട്ട് ആ ഒരു അല്ലേ ആ ഒരു പവർ അപ്പ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഏത് പാട്ടാണ് കേൾക്കേണ്ടത് പ്രോഗ്രാമിലൂടെ?
1: എനിക്ക്
0: ആ ഓക്കെ, അപ്പൊ ആ പാട്ടിനെ കേൾക്കാട്ടോ. ഓക്കെ, അപ്പൊ ബസ്സിൽ തൊട്ടടുത്തിരിക്കാൻ ചേച്ചി ഒരു പ്രത്യേക അന്വേഷണം പറഞ്ഞു, പിന്നെ ബസ് ജീവനക്കാരോട്. അപ്പൊ അതാ പാട്ട് വരുന്നുണ്ടേ. ഓക്കെ, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ അസുഖമൊക്കെ പൂർണ്ണമായിട്ടും മാറട്ടെ കേട്ടോ. ഓക്കെ, ഈ സമയം എന്തായാലും നമ്മൾ വിളിച്ച ചേച്ചി ചോദിച്ച ആ പാട്ട് ഇതാ വരുന്നുണ്ട്. 9:57 38 ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു പാട്ടോട് കൂടി ഇന്നത്തെ സവാരി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പൊ ഇതുവരെ പ്രിയോടൊപ്പം കൂടെ ഉണ്ടായിരുന്നത് ജലീൽ. അപ്പൊ വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം മറ്റൊരു പ്രോഗ്രാമിലൂടെ. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, വിത്ത് ലവ് ഫ്രം ജലീൽ.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: News Rainbow.
2: സ്റ്റുഡിയോ ക്ലോക്കിൽ സമീകൃത്യം 10 മണി കഴിഞ്ഞ് 29 സെക്കൻഡ്. റെയിൻബോ ന്യൂസ് ഹെഡ്ലൈൻസിലേക്ക്. ഇന്ത്യ കാനഡ സാമ്പത്തിക പങ്കാളിത്തത്തിന്റെ അടുത്ത അധ്യായം വിശ്വാസത്താൽ നയിക്കപ്പെടുമെന്നും ഇത് ഇരു രാജ്യങ്ങളെയും പൊതുവായ അഭിവൃദ്ധിയിലേക്ക് നയിക്കുമെന്നും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഫ്രം പൊളിറ്റിക്കൽ റീസെറ്റ് ടു കൊമേഴ്സ്യൽ ഡെലിവറി എന്ന മന്ത്രിതല സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പറയുന്നത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാലംഘനവും സംഭവിച്ചിട്ടില്ലെന്ന് CBSE. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു.

0: മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷിക ദിനം ഇന്ന്. ലോക്സഭാ സ്പീക്കർ ഓം ബിർള നെഹ്റുവിന് ആദരാഞ്ജലി അർപ്പിച്ചു. സി എം ആർ എൽ കേസുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഇ ഡി റെയ്ഡിൽ സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധിക്കുന്നു. സി പി ഐ എമ്മിനെ തകർക്കാൻ ലക്ഷ്യമിട്ട് ബി ജെ പി നടത്തുന്ന നീക്കമാണിതെന്നും കോൺഗ്രസ് അതിനെ കൂട്ടുനിൽക്കുകയാണെന്നും സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പറഞ്ഞു. മലപ്പുറത്ത് ഇന്നലെ എസ് പി ഓഫീസ് മാർച്ചിലെ സംഘർഷത്തിൽ 3 എസ് എഫ് ഐ ജില്ലാ നേതാക്കൾക്കും കണ്ടാലറിയാവുന്ന 150 പേർക്കുമെതിരെ പോലീസ് കേസെടുത്തു. പൊതുമുതൽ നശിപ്പിക്കൽ വകുപ്പ് ചേർത്താണ് കേസ്. സ്വർണവില പവന് 440 രൂപ കുറഞ്ഞ് 1,16,080 14,510 രൂപയാണ് ഗ്രാമിന്. ലോക പുകയില വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകൾ പൂർണ്ണമായി പുകയില രഹിതമാക്കാൻ ജില്ലാതല ഏകോപന സമിതി തീരുമാനം. ജില്ലയിൽ 1,270 സ്കൂളുകളെ പുകയില മുക്തമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.
1: ന്യൂസ് റെയിൻബോ. Musically yours.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: വാട്സാപ്പ്, വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ്, വാട്സാപ്പ് ഓൺ റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

ഹായ്, ഹലോ, നമസ്കാരം. അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 നമ്മൾ വാട്സാപ്പ് നല്ലൊരു പാട്ടുകൊണ്ട് കൂടി തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. പുറത്ത് നല്ല മഴയാണ് അല്ലേ? പലരും ഇപ്പം മഴയത്ത് യാത്ര ചെയ്യുന്നുണ്ടാവാം, അതുമല്ലെങ്കിൽ വീട്ടിലിരുന്ന് മഴ ആസ്വദിക്കുന്നവരുണ്ടാവാം അല്ലേ? അപ്പോൾ ഇന്ന് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നല്ല നല്ല പാട്ടുകൾ ചോദിക്കാനുള്ള ഒരു സമയമാണ് വാട്സാപ്പിലൂടെ. വാട്സാപ്പ് ചെയ്താൽ വാട്സാപ്പിലൂടെ നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. അപ്പോൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 8547341705. 8547341705. അപ്പോൾ ഇന്ന് പലരുടെയും സ്പെഷ്യൽ ഡേയ്സ് ആവാം അല്ലേ? ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി, അങ്ങനെ പല പല കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നല്ല നല്ല പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യാം. അപ്പോൾ വേഗം തന്നെ വാട്സപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് വാട്സാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ച് തരാനായിട്ട് കൂടെയുള്ളത് ഞാൻ ആർജി ഉഷസാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 വാട്സാപ്പ്.

You are listening to 107.5 Rainbow FM Kochi. Musically yours.

യെസ്, അങ്ങനെ സമയം 10 മണി കഴിഞ്ഞ 19 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സപ്പ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഇന്ന് പിറന്നാളായ ഇഷാൻ മോനും ഇന്നലെ പിറന്നാളായിരുന്നു. ഹൃദയ മോൾക്കും എൽസ മോൾക്കും ആശംസകളോടെ. ആകാശമിഠായി മൂവിയിലെ ആകാശ പാല കൊമ്പ തൂഞ്ഞാലിൽ എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് മാഗി ജോർജ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിഷ ജോൺസൺ ഒരു നീണ്ട റിക്വസ്റ്റാണ് അയച്ചിരിക്കുന്നത്. ഇതൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ആണ് കേട്ടോ. എൻ്റെ നെയ്ബർ എലിസബത്ത് ചേച്ചിക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജ്. ചേച്ചിയുടെ മകളുടെ കുട്ടി പവിത്രയുടെയും അനിയത്തിയുടെ മകൻ അമലിൻ്റെയും ബർത്ത്ഡേ ആണ്. പവിത്രയ്ക്കും അമലിനും ബർത്ത്ഡേ സമ്മാനമായി ഒരു പാട്ട് വയ്ക്കണം. മൂവി വിരാട പർവം എന്ന സിനിമയിലെ ഗാനം, അതും അല്ലെങ്കിൽ പുറപ്പാട് എന്ന സിനിമയിലെ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ചേച്ചി എല്ലാ ദിവസവും റെയിൻബോ കേൾക്കുന്ന ആളാണ്, പക്ഷേ ചേച്ചിക്ക് വാട്സപ്പ് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ഇതിൽ നിന്ന് അയക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഹാപ്പി ബർത്ത്ഡേ അമൽ ആൻഡ് പവിത്ര എന്ന് പറഞ്ഞിട്ട് സ്നേഹപൂർവ്വം എലിസബത്ത് അമ്മാമ. ഈ പാട്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സൽമയുടെ മകൻ ഇഷാന് കൂടി ജന്മദിന സമ്മാനമായി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഒരു മെസ്സേജ് ജിഷ ജോൺസൺ അയച്ചിരിക്കുന്നത്. പി വി മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്ന് പറയുന്നു, റെയിൻബോ നിലയാംഗങ്ങൾക്കും വാട്സപ്പ് അവതാരകർക്കും നമ്മുടെ പ്രിയ കൂട്ടുകാർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് കാണാ കിനാവ സിനിമയിലെ 7 ബഹറിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. പിന്നെ ആരാണ്, ഹായ് നമസ്കാരം, ശുഭദിനം, എൻ്റെ പേരക്കുട്ടി നൈനിക പിന്നെ വാട്സാപ്പിലേക്ക് ആവശ്യപ്പെടുന്ന ഗാനം ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന മൂവിയിലെ ആണല്ല പെണ്ണല്ല എന്ന് തുടങ്ങുന്ന ഗാനം സ്നേഹത്തോടെ സീതാരാമൻ.

മീൻസ് കടക്കരപ്പള്ളിയിൽ നിന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, പിന്നെ വീണ്ടും ഒരു നീണ്ട മെസ്സേജാണ് വന്നിട്ടുള്ളത്. ഡോക്ടർ ഗോവിന്ദൻ പുതുമന നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. മഹാകവിയുടെ പാവനസ്മരണയിൽ പാപലീലാലോലനാവാൻ ചിത്രം കളിയച്ചൻ മൂവിയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. മലയാള കവിതാ സാഹിത്യത്തിലെ അതിഗായകനായ ശ്രീ പി കുഞ്ഞിരാമൻ നായർ കുഞ്ഞിരാമൻ നായരുടെ 48-ാം ഓർമ്മ ദിനമാണിന്ന് 27. അപ്പോൾ പ്രകൃതി സൗന്ദര്യത്തെയും ഭാരതീയ പൈതൃകത്തെയും തൻ്റെ കവിതകളിലൂടെ അവിസ്മരണീയമാക്കിയ അദ്ദേഹം മലയാള കാവ്യലോകത്ത് തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലി പിന്തുടർന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലാണ് ഒരു ഗാനം ചോദിച്ചിട്ടുള്ളത്. പിന്നെ ആരാണ്? ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്, ഞാൻ നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ്. ഇന്നലെ എൻ്റെ മെസ്സേജ് പോലും വായിച്ചില്ല, ഒരു പാട്ട് തരാമോ എന്ന് ചോദിച്ചിട്ട് മെയ് മാസപ്പുലരിയിൽ എന്ന് തുടങ്ങുന്ന സിനിമയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഇരു ഹൃദയങ്ങളും ഒന്നായി എന്ന് തുടങ്ങുന്ന ഗാനമാണ്. കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ സരോജ പുത്തൻകുരിശിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു. സോണിക മോഹൻ സലാല മൊബൈൽസിലെ ഒരു ഗാനം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെയിൻബോ കൂട്ടുകാർക്കും എല്ലാ റെയിൻബോ കൂട്ടുകാർക്കും ഈദ് ആശംസകൾ നേരുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടും കൂടി കേൾപ്പിക്കണേ. മൂവി വാങ്ക്, അലിയാരുടെ ഓമന ബീവി എന്ന് തുടങ്ങുന്ന ഗാനം സെബ ബെക്കർ പെരുമ്പാവൂരിൽ നിന്നിട്ടാണ് ഈ ഗാനം ചോദിച്ചിട്ടുള്ളത്. പിന്നെ കോട്ടയം നീണ്ടൂരിൽ നിന്ന് ജയ, എനിക്ക് പൊന്നാരിൻ പാടം എന്ന് തുടങ്ങുന്ന ഗാനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് സി കേശവൻ കുടുംബ യൂണിറ്റിലെ 10-12 ക്ലാസ് ജയിച്ച എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ട് ആണ് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഓക്കെ, പിന്നെ ആരാണ്? ഹായ് നമസ്കാരം റെയിൻബോ, എനിക്ക് ക്രോണിക് ബാച്ചിലർ മൂവിലെ ചിരിയോ ചിരി എന്ന് തുടങ്ങുന്ന ഗാനം കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചിട്ട് ഷാജു മടത്തുംപടിയിൽ നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ വനജ അദ്വൈത മൂവിയിലെ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം ചോദിച്ചിട്ടുള്ളത്. ഷീബ ജെയിനി പറയുന്നു, ഗുഡ് മോർണിംഗ് ജലീൽ ഹൻഡോഷസ്, എൻ്റെ പേര് ഷഹീബ. എല്ലാ ശ്രോതാക്കൾക്കും അവതാരകർക്കും എൻ്റെ ബലി പെരുന്നാൾ ആശംസകൾ. കൂടെ ഒരു നല്ല ഗാനം വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. അഭിമന്യു മൂവിയിലെ രാമായണ കാറ്റ് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മെസ്സേജുകളിൽ നിന്ന് നമുക്ക് ഒരു നല്ല പാട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി വരുന്നത് ഒരു ഗാനം, ഒരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു മങ്കി പെൻ മൂവിയിലെ ഒരു ഗാനത്തിന് വേണ്ടിയിട്ട്. എന്തായാലും ആ ഗാനം നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇനിയും സമയമുണ്ട്. സമയം ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 23 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സപ്പാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഇതാണ്: 8547341075. കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ വാട്സാപ്പ്.

സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ് 35 മിനിറ്റ് ആയിരിക്കുകയാണ്. നല്ല നല്ല പാട്ടുകളാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ വാട്സാപ്പിലേക്ക് ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. സിനി ശിവദാസ് കോതപുറമ്പിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. +2 പരീക്ഷയിൽ വിജയിച്ച എന്റെ മോൾക്കും വിദ്യാർത്ഥികൾക്കും അഭിനന്ദനം നേരുന്നു. എല്ലാവർക്കും വേണ്ടിയിട്ട് ആട്ടുതൊട്ടിൽ എന്ന പാട്ട് വച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുന്നു ഷഹീബ ജെയിനി. അല്ല, ആരാണ്? സിനി ശിവദാസ്. സിനി ശിവദാസ് ആണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ട് ഷമീർ കാട്ടൂരിൽ നിന്ന് വലിയ പെരുന്നാൾ ആശംസകൾ എന്നും പറഞ്ഞിരിക്കുന്നു. മൂവാറ്റുപുഴ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത് എന്ന് പറഞ്ഞിട്ട് ആരാണ്

ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. സജിത ജോഷിയാണ്. ഇന്നലെ പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നു ഞങ്ങളുടെ ഏകമകൾ ദേവിക ജോഷിക്ക്. ഇങ്ങനെ 91.5% മാർക്ക് വേറെ നേടി ഉന്നത വിജയം നേടിയിരിക്കുന്നു. അപ്പോൾ പ്രതീക്ഷിച്ച മാർക്കല്ല കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും എല്ലാവർക്കും വളരെയധികം സന്തോഷമായി. അപ്പോൾ കിങ്ങിണി കുട്ടിക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞിരിക്കുന്നു. വിശ്വാസം എന്ന മൂവിയിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ടും ഉന്നത വിജയം നേടാൻ ഒരു ആശംസ കൂടി അറിയിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് ജോഷി, സജിത ജോഷി ആണ് പറഞ്ഞിരിക്കുന്നത്. മൂവാറ്റുപുഴയിൽ നിന്നാണ് മെസ്സേജ്. അപ്പോൾ കിങ്ങിണി നല്ലൊരു മാർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 91.5% എന്ന് പറഞ്ഞത് നിസ്സാര മാർക്കല്ല. അപ്പോൾ ഇനിയും ഇതിൽ കൂടുതൽ മാർക്ക് മേടിച്ച് നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ്. ഞാൻ നിച്ചു രോഹിത്താണ്. തൃപ്രയാറിൽ നിന്നാണ്. എൻ്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് തുടരും സിനിമയിലെ കൺമണി പൂവ് എന്ന പാട്ട് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പാട്ട് നമ്മൾ വച്ചു കഴിഞ്ഞു കേട്ടോ. പിന്നെ ആലുവ 38 നിന്ന് പറയുന്നു, ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞനിയത്തി ധനുഷയ്ക്ക് വേണ്ടിയിട്ട് അവളുടെ ഇഷ്ടപ്പെട്ട മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ, അതും അല്ലെങ്കിൽ ഐ ലവ് യു മമ്മി എന്ന പാട്ടുകൾ കേൾപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ചേച്ചിമാർ ദേവിക, ദീക്ഷ എന്നിവരാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അനില ഫ്രം എറണാകുളം പാട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു ഹിന്ദി ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അശോക മൂവിയിലെ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. നല്ലൊരു പാട്ട് മറക്കാതെ വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് ദീപയാണ് നന്ദിപ്പുലം എന്ന സ്ഥലത്ത് നിന്നാണ്. എനിക്ക് പരദേശി മൂവിയിലെ തട്ടം പിടിച്ച് വലിക്കല്ലേ എന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാം. ഹൈ ഡിയേഴ്സ്, അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്നാണ്. എനിക്ക് മിന്നാരം മൂവിയിലെ നിലാവേ മായും എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അശ്വതി അനിൽ നോർത്ത് പറവൂരിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. എൻ്റെ അമ്മ വാഗീശ്വരിക്ക് വേണ്ടിയിട്ട് പഞ്ചാഗ്നി മൂവിയിലെ ചിത്ര ചേച്ചി പാടിയ ഗാനം വെച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് സേതുലക്ഷ്മി പള്ളൂരുത്തിയിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. പാട്ട് കേട്ട് കൂടെ ഉണ്ടിട്ടോ, മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണനാണ് ട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. പാട്ടുകൾ ചോദിച്ചിട്ടില്ല. പിന്നെ ആരാണ് എന്തായാലും പാട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ട് ആരാണ്, എൻ്റെ പേര് അലീന അനിൽ, നിക് നെയിം നീലി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാക്കനാട് നിന്നാണ്. പ്ലസ് ടു ബോർഡ് എക്സാമിൻ്റെ കാര്യം പറഞ്ഞു ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഓർമ്മയുണ്ടോ എന്നറിയില്ല. ജുവൽ ചേച്ചിയായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നീണ്ട ഒരു മെസ്സേജാണ് കേട്ടോ വന്നിട്ടുള്ളത്. എന്തായാലും നല്ലൊരു പാട്ടും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൽ നിന്ന് നല്ല നല്ല പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനിയും സമയമുണ്ട്. 10 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ വാട്സാപ്പ്.

സമയം 10 മണി കഴിഞ്ഞ 47 മിനിറ്റ് ആയിരിക്കുകയാണ്. വാട്സാപ്പിലേക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും പരാതിയുണ്ട്, എൻ്റെ പാട്ട് തന്നില്ല, എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേഗം മെസ്സേജുകളിലേക്ക് പോകാം. ആലുവയിൽ നിന്ന് വിനീതം പറയുന്ന ഒരു പാട്ട് വെച്ച് തരുമോ, പൂനില മഴ മൂവിയിലെ ആട്ടുതൊട്ടിലിൽ, അതുമല്ലെങ്കിൽ വർണ്ണപ്പകിട്ട് മൂവിയിലെ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നു. എൻ്റെ അമ്മ ബ്ലൂമിക്കും കൂട്ടുകാരിയായ ദർശന ആൻറ്റിക്കും വേണ്ടിയിട്ട് ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് പാട്ട് കൊടുക്കാമോ എന്ന് പറഞ്ഞിട്ട് ആര്യ ടി ഷാജി പിറവത്ത് നിന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട്. നല്ല പാട്ടുകൾ വരുന്നതായിരിക്കും. ഗുഡ് മോർണിംഗ് ഡിയർ, ശാരിക രവി ശ്രീമൂലനഗരത്തിൽ നിന്നാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. മേഘമൽഹാർ മൂവിയിലെ ഒരു നെറു പുഷ്പമായി എന്ന ഗാനം ചോദിച്ചിരിക്കുന്നു. പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും ജനിച്ച ഡേറ്റ് ഇന്ന് ഞങ്ങളുടെ 28-ാം വിവാഹ വാർഷികമാണ്. എൻ്റെ പേര് ഷീന ഉണ്ണികൃഷ്ണൻ, സ്ഥലം ചെറായിയാണ്. 1-ാം രാഗം പാടി എന്ന ഗാനം വെച്ച് തരുമോ. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. ജനിച്ച ഡേറ്റ് കഴിഞ്ഞു, ഇന്ന് നാളാണ്. നാളെ വരുന്ന ദിവസവുമാണ് മോൻ്റെ പേര് കൃഷ്ണൻ ഉണ്ണി. ഒരു മോൾ കൂടിയുണ്ട്, മോളുടെ പേര് കരിഷ്മ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഗുഡ് മോർണിംഗ് വാട്സപ്പ്. സനുഷ രാപ്പകൽ മൂവിയിലെ പോകാതെ എന്ന് തുടങ്ങുന്ന ഒരു ഗാനം ചോദിച്ചിരിക്കുന്നു. പറഞ്ഞിരിക്കുന്നത് സുനീത ഉണ്ണികൃഷ്ണൻ, അനന്തു, അഖിൽ, ശ്രുതി, അമോഘ്, അരുൺ, വിജിഷ എന്നിവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഒരു നെയിം വിട്ടുപോയി, അദ്രി, ദിനു, അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഗാനം ചോദിച്ചിരിക്കുന്നത്. പിന്നെ ആരാണ്, ഹേമന്തമൻ കൈക്കുമ്പിളിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട് എൻ്റെ പേര് സുരേഷ് കുമാർ, മടപ്പ്ളാതുരത്ത് നോർത്ത് പറവൂരിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്. ഷാജി വരാപ്പുഴ, എനിക്കൊരു പാട്ട് വേണം. തമിഴാണ്, പാട്ടത്തിൻ്റെ പേരറിയില്ല. ഇതും കടന്നു പോകും എന്ന് തുടങ്ങുന്ന ഗാനം എല്ലാവർക്കും വേണ്ടിയിട്ട് ആശംസകളോടെ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആർ ജെ ജലീലിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഡെഡിക്കേഷൻ പറഞ്ഞിട്ട് ആരാണ് ബിനു മാർട്ടിൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഹസ്ബൻഡ് മാർട്ടിനും റെയിൻബോയുടെ സ്ഥിരം ശ്രോതാക്കളാണ്. ഞങ്ങൾക്ക് ഒരു ഹിന്ദി സോങ് ആണ് വേണ്ടത് എന്ന് പറഞ്ഞിട്ട് ജപ്സി തേരെ നേന എന്ന് തുടങ്ങുന്ന ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ ആർ ജെസിനും എല്ലാ ലിസണേഴ്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സ്പെഷ്യൽ ഡെഡിക്കേഷനാണ് ആർ ജെ ജലീലിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ മെസ്സേജ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഇന്ദു വൈക്കം പറഞ്ഞിരിക്കുന്നു, ഡെഡിക്കേഷൻ ടു മൈ ഡിയർ സൺ അരുൺ ആൻഡ് അജയ്. അവരുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി, അപ്പോൾ 2 മാസമായി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ബാലേട്ടൻ മൂവിയിലെ ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഉഷസ്. സുനിൽ പി പടപ്പുര, ആലുവ ദേശത്ത് നിന്നാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന മൂവിയിലെ ഒരു ഗാനം ചോദിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്തിരിക്കുന്നു. എൻ്റെ 2 മക്കൾക്ക് വേണ്ടിയിട്ടാണ്, ഡോണ മരിയ, എബ്രഹാം ഡിയോൺ, എബ്രഹാം എന്നിവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഗാനം ചോദിച്ചിട്ടുള്ളത്. ജിത കോൾക്കുന്നിയിൽ നിന്ന് ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുന്ന എൻ്റെ സ്കൂളിലെ സഹപ്രവർത്തകരായ ഷീബ ടീച്ചർ, വഹീദ ടീച്ചർ, ഷെമി ടീച്ചർ, സുലേഖ ടീച്ചർ ആകെയുള്ള പുരുഷ പ്രതിനിധി റാഫി മാഷിനു വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇന്ന് 6-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന എൻ്റെ മകൾ ഹിരണ്യയ്ക്കും അനുരാഗിനും ആശംസകൾ നേർന്നുകൊണ്ട് അച്ഛൻ ഹരിദാസൻ, അമ്മ ലതയും. സല്ലാപം സിനിമയിലെ പൊന്നിൽ കുളിച്ചു നുറുകുന്ന ഒരു ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആശംസകൾ പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. എൻ്റെ ഗാനം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ആരാണ് ഷഹീബ വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുകയാണ്. നമുക്ക് എല്ലാവരുടെയും മെസ്സേജുകൾ വായിക്കാൻ പറ്റും, എല്ലാവരുടെയും പാട്ടുകൾ കൊടുക്കാൻ സാധിക്കില്ല കേട്ടോ. എന്തായാലും നല്ല നല്ല പാട്ടുകൾ തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. വാട്സപ്പ്, രജനി ശിവൻ കൈപ്പമംഗലം വിഷ്ണു ലോകം സിനിമയിലെ ഒരു ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ഷേർലി ജെറോം പാനായിക്കുളത്തിൽ നിന്ന് റോബിൻ ഹുഡ് സിനിമയിലെ ഒരു ഗാനം ചോദിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് ജെറോമിന് വേണ്ടിയിട്ടാണ് ഈ ഗാനം പറഞ്ഞിട്ടുള്ളത്.

ഓക്കേ. റെയിൻബോ, ഞാൻ ആദ്യമായിട്ടാണ് മെസ്സേജ് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി ആലുവയിൽ നിന്ന് പറയുന്നു, എനിക്ക് മുറ്റത്തെത്തും തന്നലേ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ചുവരുമോ, ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ബീന രാജ ആയിക്കാട് നിന്ന് ഗദ്ദാമ സിനിമയിലെ ഒരു ഗാനം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരുടെയും മെസ്സേജുകൾ ഞാൻ വായിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ഗാനം തരുമോ എന്ന് ചോദിച്ചിട്ട് ലതീഷ് ചെമ്പൂച്ചിറ കേളി സിനിമയിലെ ഗാനമാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, പിന്നെ ആരാണ്, സിൽഫ നെട്ടൂരിൽ നിന്ന് ഒരു ഗാനം ചോദിച്ചിട്ടുണ്ട്, വർണ്ണപ്പകിട്ട് മൂവിയിലെ ഗാനം ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട് നല്ല നല്ല പാട്ടുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് നല്ലൊരു പാട്ട് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ വാട്സ്ആപ്പ്.

സമയം അങ്ങനെ 10 മണി കഴിഞ്ഞ 59 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് വാട്സപ്പ് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ അതിനു മുമ്പ് 2-3 മെസ്സേജുകളും കൂടിയുണ്ട്. സനീഷ് കൊച്ചി പെരുമ്പടപ്പിൽ നിന്ന്, സുഹൃത്ത് രാജീവിൻ്റെ മോൻ സിദ്ധുവിൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ സിദ്ധു. അപ്പോൾ ശിശിരയ്ക്കും യദുവിനും കൂടെ ഒരു ഹായ് കൊടുക്കണേ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹായ് ശിശിര, യദു. അപ്പോൾ ഒരു നല്ലൊരു പാട്ടും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇനി പാട്ട് വയ്ക്കാനുള്ള ഒരു സമയം ഇല്ല, അപ്പം നമുക്ക് മെസ്സേജ് വായിച്ചു പോകാം. ബിന്ദു ദിലീപ് കൊടകരയിൽ നിന്ന് മെസ്സേജ് ചെയ്തിരിക്കുന്നു, എൻ്റെ പ്രിയ റേഡിയോ കൂട്ടുകാരി സൽമയുടെ മോൻ ഇഷാൻ്റെ ബർത്ത്ഡേ ആണ്, ഹാപ്പി ബർത്ത്ഡേ ഇഷാൻ. അപ്പോൾ ഈ മെസ്സേജ് കഴിഞ്ഞുള്ള സോങ് ഇഷാനായിട്ടാണ്ട്ടോ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇനിയും പാട്ട് കൊടുക്കാനുള്ള സമയമില്ല. എന്തായാലും ഇനിയും ഒത്തിരിയേറെ നല്ല നല്ല പാട്ടുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആരാണ്? ജയ അഖിലേഷ് കളമശ്ശേരിയിൽ നിന്ന് ഒരു നല്ല പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് വായിച്ചതിന് നന്ദി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ നിഷ കൊടുങ്ങല്ലൂരിൽ നിന്ന്, എൻ്റെ അങ്കിൾ സുരേഷ് ആണ്, ആൻറ്റി പ്രീതി ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, അവർക്ക് വേണ്ടിയിട്ട് ആശംസകൾ എന്ന് പാട്ട് ചോദിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരുടെ മെസ്സേജുകൾ ഞാൻ വായിച്ചു. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇത്രയും നേരം വാട്സാപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തന്നത് ഞാൻ ആർജി ഉഷസ് ആയിരുന്നു. അപ്പോൾ ഇനിയും ഒത്തിരി നല്ല പ്രോഗ്രാംസ് നിങ്ങൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 മ്യൂസിക്കിലെ യേഴ്സ്.

0: ന്യൂസ് റെയിൻബോ. നമസ്കാരം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. തുടർച്ചയായ പരിശ്രമം, ക്ഷമ, ഉറച്ച ദൃഢനിശ്ചയം എന്നിവയിലൂടെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ പോലും നേടിയെടുക്കാൻ കഴിയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഒരു ലക്ഷ്യം കൈവരിക്കാൻ ആഗ്രഹിക്കുകയും തുടർച്ചയായി പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ തീർച്ചയായും അത് നേടുമെന്ന് ഒരു സുഭാഷിതം പങ്കുവച്ച് പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. 2026 നീറ്റ് യു ജി പരീക്ഷാ പേപ്പർ ചോർച്ച കേസിൽ 2 പ്രതികളെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ 13 പ്രതികളെയാണ് അറസ്റ്റ് ചെയ്തത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്യുന്ന ഹർജികളിൽ സുപ്രീംകോടതി വിധി ഇന്ന്. ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പറയുക. കേരളത്തിൽ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ്ഗാഹുകളും പ്രാർത്ഥനാ നിർഭരം. ശ്രീലങ്കയിൽ കോമൺവെൽത്ത് ചെസ് ചാമ്പ്യൻഷിപ്പിൽ റാപ്പിഡ് മത്സരത്തിൽ ശ്രീഹരി വെള്ളിയും മിത്രഭ വെങ്കലവും നേടി. ബ്ലിറ്റ്സ് മത്സരത്തിൽ രോഹിത് കൃഷ്ണ വെള്ളിയും ശ്രീഹരി വെങ്കലവും സ്വന്തമാക്കി.
1: ന്യൂസ് റെയിൻബോ. News, views, entertainment. This is Rainbow FM 107.5. Musically yours.
2: May 2019 വ്യാഴാഴ്ച അന്നേ ദിവസം ഉച്ചയ്ക്ക് അക്കൊല്ലത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനം നടന്നു. മികച്ച സിനിമയ്ക്കുള്ള പ്രഖ്യാപനവേളയിൽ ആ ചിത്രത്തെപ്പറ്റിയുള്ള ജൂറിയുടെ അഭിപ്രായം ചെയർമാൻ JP ദത്ത പറഞ്ഞു. ഈ ലോകം മുഴുവൻ കാണേണ്ട സിനിമയാണിത്. മനുഷ്യനെക്കുറിച്ചുള്ള പുതിയ പ്രസ്താവനയാണ് ഈ സിനിമ. മികച്ച ചിത്രത്തിനുള്ളതടക്കം 4 ദേശീയ പുരസ്കാരങ്ങളാണ് ഒരു നവാഗത സംവിധായകന്റെ ആ ചിത്രത്തിന് ലഭിച്ചത്. ആ സംവിധായകൻ തന്റെ ആദ്യ ചിത്രത്തെപ്പറ്റി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ സിനിമ എന്റെ മോഹമായിരുന്നു. വർഷങ്ങളായി എന്റെ മനസ്സിൽ അമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിനെ എന്ന പോലെ ഞാൻ ചുമന്നുകൊണ്ട് നടന്ന സിനിമ. സ്കൂൾ കോളേജ് കാലഘട്ടം തൊട്ട് തന്നെ ധാരാളം ചെറുകഥകൾ എഴുതുമായിരുന്നു. അതിലൊന്നാണ് ഇപ്പോൾ ഈ സിനിമയായി മാറിയത്. എന്റെ ജീവിതത്തിൽ ഞാൻ കുഞ്ഞുനാൾ തൊട്ട് കണ്ടു മനസ്സിലാക്കിയ, അടുത്തറിഞ്ഞ ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ് സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളിലൂടെയും പുറത്തു കൊണ്ടുവന്നത്. ഒരു യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ കൂട്ടിയ ആ ചിത്രമാണ്, ആ ചിത്രത്തിലൂടെയുള്ള യാത്രയാണ് ഇന്ന് ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 സെല്ലുലോയിഡിൽ.

0: ഈ പാട്ടുള്ള അതേ സിനിമ തന്നെയാണ് നേരത്തെ പറഞ്ഞ ആ സിനിമ, സലീം അഹമ്മദ് എന്ന സംവിധായകന്റെ വരവറിയിച്ച സിനിമ. നമ്മളിപ്പോൾ കേട്ട ആ പാട്ടിലൂടെയാണ് ഈ സിനിമയിലെ ടൈറ്റിലുകൾ നീങ്ങുന്നത്. ആ നിമിഷങ്ങളിൽ ചില വസ്തുക്കൾ, ചില ഇമേജസ് കാണിക്കുന്നുണ്ട്. അവ നമ്മൾ കാണാൻ പോകുന്ന, അറിയാൻ പോകുന്ന ജീവിതയാത്രയുടെ സൂചകങ്ങളാണ്. പിന്നീട് നാം കാണുന്നത് ചിട്ടകളിലൂടെ മുന്നോട്ട് പോകുന്ന ജീവിത നേരത്തിൻ്റെ കാഴ്ചകൾ. ചുറ്റും നിറഞ്ഞ ഇരുട്ടിൻ്റെ പശ്ചാത്തലത്തിൽ നേരിയ വെളിച്ചത്തിൻ്റെ നിറവിലാണ് നമ്മൾ ആ കാഴ്ചകൾ കാണുന്നത്. അതിൻ്റെ അവസാനത്തിൽ എവിടേക്കോ ഉള്ള യാത്ര കഴിഞ്ഞ് ബസ് ഇറങ്ങി വരുന്ന പ്രായമുള്ള ഒരു മനുഷ്യനെ കാണുന്നു. അബു, ആദാമിന്റെ മകൻ അബു.
1: അസ്സലാമു അലൈക്കും.
2: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എവിടെയായിരുന്നു അബു കുറച്ച് ദിവസം?
1: നാദാപുരം കുറ്റ്യാടി ഭാഗത്തായിരുന്നു.
3: എങ്ങനെയുണ്ടായിരുന്നു കച്ചവടം?
1: തരക്കേടില്ല.
2: അബു, ധാനേന്ദ്രൻ ഗുളിയുണ്ടോ എന്റെ കയ്യില്? ഇന്നലെ രാത്രി മുഴുവൻ വയറ്റിനകത്ത് വായു കടന്ന് കളിക്കായിരുന്നു.
1: കയ്യിലുള്ളത് തീർന്നു, പോരയിൽ കാണും, ഞാൻ അങ്ങോട്ട് കൊണ്ടുതരാം.
2: ശരി.
4: തടി ആവതില്ലാത്ത ഈ വയസ്സുകാലത്തും ഇങ്ങനെ അധ്വാനിച്ച് ജീവിക്കാൻ അഭാവത്തിന്റെ വിധി.
2: അത്ര അബുവിന്റെ മോൻ ഒരുത്തനില്ലേ?
1: സത്താറ് വടകരയിൽ ഒരു പോരയിലെ ഡ്രൈവർ ആയിരുന്നു. ആ കുടുംബത്തിന് ഒരു പെണ്ണിനെയും കല്യാണം കഴിപ്പിച്ച് ഓരോനെ ഗൾഫിലേക്ക് കൊണ്ടുപോയി.
4: ഏടിയായിട്ട് എന്താ കാര്യം? അബൂക്കാക്കും ഐസുത്താക്കും അതിനെ കൊണ്ടൊരു പൂച്ചേന്റെ ഉപകാരം കൂടിയില്ല.
1: ഐസറിന്റെ ചായക്കടപ്പോ വായനശാല പോലെയാണ്. എത്രയാ പത്രങ്ങൾ
4: ഇന്നത്തെ കാലത്ത്? ഒരു പത്രം വായിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഒരു അഞ്ചു പത്തെണ്ണം വായിച്ചാ കുറച്ച് സത്യം അറിയാം. മാത്രമല്ല, ഇത്രയും പത്രം വെറുതെ വന്നിരുന്ന് എങ്ങനെയാ വായിക്കാന്ന് വിചാരിച്ച് നിങ്ങളെ പോലുള്ളവർ ഒരു ചായ കുടിച്ചാ അതെനിക്കൊരു കച്ചവടാവൂലോ.
1: അല്ല, ഉസ്താദ് എപ്പളാ വന്നേ?
4: ഞാൻ സുബൈക്ക് ഇറങ്ങുമ്പോ കിണറ്റിൻകരയിൽ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു മൂപ്പര്.
3: ഈ ഉസ്താദിനെന്ന് നിസ്കരിക്കാൻ പള്ളിയിൽ വന്നാല്?
4: അത് പടച്ചോനും ഉസ്താദും തമ്മിലുള്ള ഇടപാടാ, അതിൽ നിങ്ങൾ ഇടപെടണ്ട, അവരായിക്കോളും.
3: അല്ല, ഉസ്താദ് മുകളിലില്ലാണ്ടായാല് ഹൈദറിന്റെ കച്ചവടം കൂട്ടേണ്ടി വരുമോ?
4: എന്റെ കച്ചവടം മാത്രം? ഉസ്താദ് മോളിലില്ലാണ്ടായ ഈ നാടിന്റെ തന്നെ കച്ചവടം പൂട്ടൂലേ? ഉസ്താദിന്റെ എത്ര കറാമത്തുകളാണ് നമ്മൾ കണ്ടേ? ബാർബർ പോക്കറിന്റെ മോളെ പെരാന്ത് മാറ്റിയില്ലേ? കാണാണ്ടായ ഉസ്മാന്റെ പുയ്യാപ്പിള ബോംബെയിലുണ്ടെന്ന് പറഞ്ഞത് ഉസ്താദല്ലേ? ഉസ്താദിന്റെ കൈനീട്ടത്തിന്റെ വില അറിയാലോ? ഉസ്താദ് കൊടുത്ത ചില്ലറയെന്ന മരക്കച്ചവടക്കാരൻ ജോൺസൺ മരമില്ലും ഇക്കാണുന്ന സ്വത്തുക്കളും ഉണ്ടാക്കിയത്.
0: എല്ലാം അറിയുന്ന, എല്ലാവരെയും അറിയുന്ന ഉസ്താദ്. ജാതിമത ഭേദമന്യേ ആർക്കും തങ്ങളുടെ സങ്കടങ്ങളും വേദനകളും ഇറക്കി വയ്ക്കാൻ ഒരു അത്താണി. രണ്ടോ മൂന്നോ തവണ മാത്രമാണ് ഉസ്താദ് നേരിട്ട് ഈ സിനിമയിൽ പ്രത്യക്ഷപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം എങ്ങും നിറഞ്ഞു നിൽക്കുന്നു.
1: മിനിഞ്ഞാന്ന് മീനങ്ങാടി പള്ളി കിടന്നു. ഇന്നലെ പാനൂര് കൊയപ്പോയത് കൊണ്ട് ഇങ്ങോട്ടേക്ക് ബസ് വരുന്നില്ലായിരുന്നു. നീ ആ പുക തിന്നണ്ട,
5: വെള്ളം ചൂടായിട്ടുണ്ട്.
1: ഈ എന്നൊന്ന് ദേഹത്ത് പിടിക്കട്ടെ. ഇന്നോട് പറയാൻ വന്ന കാര്യം മറന്നു. വരുന്ന വഴിയില് ബസ്സിൽ കണ്ടൊരു പയ ചങ്ങാതിയാ പറഞ്ഞത് ഹജ്ജ് കമ്മിറ്റി ഈ കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം കൊണ്ടുപോയില് ഇരട്ടി ആളുകൾ ഇക്കൊല്ലം കൊണ്ടുപോന്ന്. ഈ കൊല്ലം നമുക്കൊന്ന് ശ്രമിക്കണം.
5: നമ്മളെ കൊണ്ട് കൂട്ടിയാ കൂടുവോ?
1: എല്ലാത്തിനും പടച്ചോനൊരു വഴികാട്ടി തരും. സമ്പത്തും ആരോഗ്യമുള്ള മുസ്ലിമാനും മാത്രമേ പടച്ചോ ഹജ്ജ് നിർബന്ധാക്കിയിട്ടുള്ളൂ. എന്നാലും ഇതെന്റെ ഒരു മോഹ. മരിക്കുന്നതിന് മുമ്പ് ആ പോരിശയാക്കപ്പെട്ട മണ്ണിലൊന്ന് കാലുകുത്തുക. മുത്തു റസൂലിന്റെ റള്ള കണ്ണിറയൊന്ന് കാണുക. ഉടയോന്റെ നോട്ടം അടിയാന്റെ കൽബ് കൊള്ളന്നല്ലേ. അവനൊരു വഴി കാണിച്ചു തരാതിരിക്കില്ല.
0: ഹജ്ജിന് പോവുക എന്ന മോഹം അബുവിനും ഭാര്യ ഐഷുവിനും ഏറെ നാളായി ഉള്ളതാണ്. അതിനായിട്ടുള്ള ഒരുക്കങ്ങളും അവർ നടത്തുന്നുണ്ടായിരുന്നു. അവർക്കാവുന്ന മട്ടിൽ ചെറിയൊരു ഇരുമ്പ് പെട്ടിയിലെ ചില്ലറ തൊട്ടുകളും നോട്ടുകളുമൊക്കെ നിറഞ്ഞ സമ്പാദ്യം. പിന്നെയുള്ളത് ഉള്ളിലെ ആഗ്രഹവും അധ്വാനിക്കാനുള്ള മനസ്സും കൂടെ കൂടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളും.

0: ഒന്നും പറയുന്നതല്ലേ നിങ്ങളോട്? രാത്രിയിലുള്ള യാത്ര വേണ്ടെന്ന്.
1: നാള് ചെല്ലുംതോറും കച്ചവടം കുറഞ്ഞു വരിക. കൗതുകം കൊണ്ട് ചുറ്റും കൂടുന്ന കുഞ്ഞുങ്ങളല്ലാതെ ആവശ്യക്കാർ കുറവാ. അത്രൊന്നും ഇപ്പൊ ആർക്കും വേണ്ട. എല്ലാവരെയും ഇപ്പം ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന സ്പ്രേകളല്ലേ. ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ബസിന്റെ കുലുക്കവും തണുപ്പും.
0: ഇത് മുഴുവൻ കുടിച്ചിട്ട് കിടന്നോളൂ.
1: കിടന്നാലെങ്ങനെയാ? ഒന്ന് പുറത്തിറങ്ങണം, ഒന്ന് രണ്ടാളുകളെ കാണാനുണ്ട്. നീ ആ കരണ്ട് ബില്ലിങ് എടുക്ക്. ഇനി ദിവസം തെറ്റിയിട്ട് പേര അടക്കാനാക്കണ്ട.
2: നിങ്ങൾ എപ്പോഴെത്തിയ പൂക്ക?
1: ഇന്ന് കാലത്ത്.
2: നിങ്ങൾ പോയ വഴിയിലൊക്കെ മഴയുണ്ടായിരുന്നു.
1: മഴ കാരണം ഒന്ന് പുറത്തിറങ്ങാൻ പോലും പറ്റാണ്ടായി.
2: സുനാമി വന്ന പിന്നെ മഴയ്ക്കും വെയിലും ഒന്നും നേരവും കാലം ഇല്ലാണ്ടായിന്. നാളെ പേരാവൂരത്ത് ജലജയം കുട്ടികളും പറഞ്ഞുണ്ട്. അപ്പൊ അരക്കുപ്പി പാല് കൂടുതൽ വരാൻ പറ്റുമോ ചോദിക്കാൻ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞുണ്ടോ?
1: ആ ഞാനും മണ്ട് മാഷേ.
3: അസ്സലാമലൈക്കും.
1: വേണ്ട, ധാന്യേന്ദ്രൻ ഗുളിക.
3: ഇവൻ കയ്യിലില്ലാത്തപ്പോഴാ ഇതിന്റെ വില അറിയ.
1: ഒരു കാര്യം അറിയാണ്ടായിരുന്നു.
3: എന്താ?
1: ഹജ്ജ് കമ്മിറ്റി ഇക്കൊല്ലത്തെ ഹജ്ജിനുള്ള അപേക്ഷ വിളിച്ചിട്ടുണ്ട്. എനിക്കും വയസ്സൂനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്.
3: ഹജ്ജ് കമ്മിറ്റിയിലെ അപേക്ഷ കൊടുക്കണം. അപേക്ഷ കൊടുത്ത എല്ലാവർക്കും പോകാൻ പറ്റിയെന്ന് വരില്ല, നറുക്കെടുപ്പുണ്ടാവും. ഞാനിതുവരെ ഹജ്ജ് കമ്മിറ്റി വഴി ഹജ്ജിന് പോയിട്ടില്ല. 4 തവണ പോയതും കോഴിക്കോട് അക്ബർ ടാവൽസ് മുഖേനയാ. അവിടെ നമ്മുടെ കുടുംബക്കാരനൊരു ചെക്കനുണ്ട്, അച്ചറപ്പ്. ഓനോട് ഞാൻ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞാ മതി. ഓരിക്കാവുമ്പോ നമ്മളെ പ്ലെയിനെ കയറുന്നതിന് തൊട്ട് മുമ്പ് പൈസ തീർത്തു കൊടുത്താ മതി. കാശൊക്കെ ശരിയായോ? ആ സത്താറുണ്ടല്ലോ ദുബായില്. വയസ്സുകാലത്ത് ഉമ്മാനെയും ഉപ്പാനെയും കാവ കാണിക്കാന്ന് ഓന് തോന്നിക്കാണും.
4: മകൻ സത്താർ വിദേശത്താണ്. കുടുംബത്തോടെ നല്ല രീതിയിൽ അവിടെ ജീവിക്കുന്നു. പക്ഷേ പ്രായമായ ഉപ്പയും ഉമ്മയും ആ മകന് എന്തുകൊണ്ടോ വലിയ ബാധ്യതയായിരുന്നു. സത്താറിനെ സിനിമയിൽ കാണിക്കുന്നില്ല, എങ്കിലും നമുക്ക് ചുറ്റിലും എവിടെയൊക്കെയോ ആ ഒരാൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്.
0: പേട്ടക്കാരന്റെ അടുത്ത് ഉസ്മാൻ കഴിഞ്ഞ ആഴ്ച ഗൾഫിൽ നിന്ന് വന്നിന്. ഓൻ സത്താറിന്റെ അടുക്ക് കാണാറുണ്ട് പോലും. ഉസ്മാൻ പറഞ്ഞ് സത്താറിന്റെ മൂത്ത മോനെ കാണാൻ നിങ്ങളെപ്പോലെയാന്ന്. ഓന്റെ 2-ാമത്തെ മോനും സ്കൂളിൽ പോയി തുടങ്ങിയു പോലും.
1: എന്നാലും
5: ഓന്റെ മക്കളെ നമുക്കൊന്ന് കാണിക്ക കൂടി ചെയ്തില്ലല്ലോ.
1: നമ്മൾ ഓന്റെ ഉപ്പ് ഉമ്മയാണെന്ന് പറയുന്നത് പോലും ഓന് കുറച്ചില്ല. ഐഷു,
0: എന്തോ
1: രാവിലെ എന്നെ നേരത്തെ വിളിക്കണം, ഒന്ന് കോഴിക്കോട് അങ്ങാടി വരെ പോകണം.
4: ട്രാവൽസിലേക്ക് ആദ്യമായി കടന്നു ചെല്ലുന്ന രംഗത്തിൽ അബു ചെരുപ്പ് പുറത്തിട്ട് ഓഫീസിനകത്തേക്ക് കയറാൻ പോകുന്നത് നമുക്ക് കാണാം. ആ മനുഷ്യന്റെ നിഷ്കളങ്കതയും നഗരത്തിനോടും പുതിയ മാറ്റങ്ങളോടുമുള്ള പരിചയമില്ലായ്മയും എല്ലാം അതിലൂടെ മനസ്സിലാക്കാം.
6: ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ഓക്കെ സർ, സാറ് ഫ്രീ ആണ്, ചെന്നോളൂ.
1: എവിടെയാ?
6: അവിടെ.
7: എന്തായിരുന്നു?
1: ഞാൻ അബു. മാളിയേക്കൽ ഹസനാർ ഹാജി പറഞ്ഞിട്ട് വന്നതാ. ഇക്കൊല്ലം എനിക്ക് ഐസിനു ഹജ്ജിന് പോണമെന്നുണ്ട്.
7: അൽഹംദുലില്ല, ഞങ്ങളുടെ ഹജ്ജ് ടൂറിനെ കുറിച്ച് ഹാജിയാരി തന്നെ പറഞ്ഞു കാണുമല്ലോ. അബുക്കയ്ക്ക് പാസ്പോർട്ട് ഉണ്ടോ?
1: ഇല്ല.
7: പ്രശ്നമില്ല, നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം.
1: ഓ,
7: റസിയ ഇങ്ങോട്ടൊന്ന് വരൂ. ഇത് അബുക്ക, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാണ്. ഈ വർഷം നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിലുണ്ട്. ഇവർക്ക് പാസ്പോർട്ട് എടുക്കാനുള്ള ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. ചെന്നോളൂ.
6: ഫോട്ടോ 6 കോപ്പി പാസ്പോർട്ടിന് വേണ്ടി മാത്രം വേണം. റേഷൻ കാർഡ് അല്ലെങ്കിൽ ഐ ഡി കാർഡ്. സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ വയസ്സ് തെളിയിക്കുന്ന നോട്ടറി അറ്റസ്റ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് വേണം.
1: ഇതൊന്ന് എഴുതി തരാവോ?
4: ട്രാവൽസിൽ നിന്നും തിരികെയുള്ള വരവിൽ നേരെ ചെല്ലുന്നത് ഉസ്താദിനെ കാണാനാണ്. ഉസ്താദ് സ്ഥിരമിരിക്കുന്ന ആ മരത്തിന്റെ അടുത്തേക്ക്. അബു ഉസ്താദിനോട് സംസാരിക്കുന്നു. ഉസ്താദ് ഒരു ഗുരുവാണ്, ആശ്വാസമാണ്, ധൈര്യമാണ്.
1: ഉസ്താദേ.
8: എന്താ അബു?
1: ഇങ്ങളെന്താ ഒറ്റക്ക് ഇങ്ങനെ?
8: പെരുമഴയായി മനസ്സിൽ സങ്കടങ്ങൾ പെയ്തിറങ്ങുമ്പോ ഞാൻ ഇവിടെ ഇങ്ങനെ വന്നിരിക്കും ഒറ്റയ്ക്ക്.
1: ഉസ്താദേ, ഇങ്ങക്ക് സങ്കടങ്ങളോ?
8: നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ മാത്രം സങ്കടങ്ങളല്ലേ ഉള്ളൂ അബു. എനിക്ക് എന്നെ വിളിച്ചു കരയുന്നവരുടെ മുഴുവൻ സങ്കടങ്ങളില്ലേ?
1: ഉസ്താദേ, ഞാൻ ഇന്ന് കോഴിക്കോട്ട് പോയിരുന്നു. ഇക്കൊല്ലം എനിക്ക് വയസ്സിന് ഹജ്ജിന് പോകണമെന്നുണ്ട്. ഞങ്ങൾക്കതിനുള്ള യോഗം ഉണ്ടാവും ഉസ്താദേ.
8: ശ്രമിക്കുക, എത്തിച്ചു തരേണ്ടത് അവനല്ലേ.
1: എന്നാലും നിങ്ങൾ അറിയാണ്ടിരിക്കോ, 19 അടി താഴ്ചയുള്ള പൊയ്യന്റെ അടിയിൽ കാണാണ്ടായ കുന്നുംപുറത്ത് അമ്പലത്തിലെ വിഗ്രഹം എന്ന് പറഞ്ഞ് നിങ്ങളല്ലേ. അത് കണ്ട ഇങ്ങക്ക് എന്റെ ഈ യോഗം കാണാൻ പറ്റൂലേ?
8: ഇതൊന്നും ഞാൻ പറയുന്നതല്ല ബു, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്.
1: എന്താണെന്നറിയില്ല ഉസ്താദേ, കുറച്ച് കാലമായിട്ട് മനസ്സിന്റെ അകത്തു വല്ലാത്ത ആദിയാ. ഇങ്ങനെ ചരട് എനിക്കൊന്ന് മന്ത്രിച്ചതാ. ഉസ്താദ് മന്ത്രിച്ച ചരട് കെട്ടിയ ഒരു മനക്കെട്ടിയൊക്കെ കിട്ടും.

0: ആ നമുക്ക് പെട്ടെന്ന് കൊന്നിറങ്ങണം. അവര് വരുന്നുണ്ട്.
1: ആരോ ഉസ്താദേ?
0: അറിയില്ല, എന്നെ തേടി തെക്കുന്നൊരു കൂട്ടര് വരുന്നുണ്ട്. അവരുടെ സങ്കടങ്ങൾ ഇതാ ഈ കാറ്റിൽ. അവരെക്കാൾ മുമ്പേ എന്റെ അടുത്തെത്തി. വാ പെട്ടെന്നിറങ്ങാം.
1: വീട്ടിലെത്തി ഐശുവിനോട് വിവരങ്ങൾ പങ്കിടുന്നു.
2: പട്ടണങ്ങൾ ഇന്നലെ കാണുന്നത് പോലെയല്ല ഇന്ന് കാണുന്നത്. കോഴിക്കോട് വല്ലാണ്ട് മാറി. വലിയ വലിയ പാലങ്ങള്, കെട്ടിടങ്ങള്. ട്രാവൽസിന്റേത് വലിയ ഓഫീസാ. ഒരുപാട് ആളുകൾ പണിയെടുക്കുന്നുണ്ട്. ഈ അഷറഫ് എന്ന് പറയുന്നവനാ അവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത്. അസനാർ ഹാജി പറഞ്ഞിട്ടാ വന്നതെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് വലിയ കാര്യമായി. മാഷ കണ്ടു, ആ കുട്ടി തന്ന കടലാസ് കാണിച്ചു. മാഷിന്റെ ബന്ധത്തിലൊരു വക്കീലുണ്ട്. വയസ്സിന്റെ സർട്ടിഫിക്കറ്റ് അയാൾ ശരിയാക്കി തരാന്ന് പറഞ്ഞു. വോട്ടിന്റെ കാർഡ് കൊടുത്ത് നാളെ പോയി കാണാൻ പറഞ്ഞു.
3: ഉസ്താദ് പിന്നൊന്നും പറഞ്ഞില്ലേ?
2: ശ്രമിക്കാനല്ലേ ഉസ്താദ് പറഞ്ഞത്. നമുക്ക് നോക്കാം. കയ്യിൽ പണവും വെച്ച് എത്രയോ പേര് ഹജ്ജിന് പോകാൻ കഴിയാത്തവരായിട്ടുണ്ട്.
3: പൈസക്ക് നിങ്ങൾ എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാ?
2: ഒരുപാട് വഴികൾ തേടുന്നുണ്ട്. അതിലൊരു വഴി പടച്ചോൻ തുറന്നു തരും.
1: ഹജ്ജിനുള്ള അപേക്ഷയുമായി വീണ്ടും ട്രാവൽസിലേക്ക്.
2: അസ്സലാം വലൈക്കും.
0: വലൈക്കും അസ്സലാം.
2: പറഞ്ഞ കടലാസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്,
0: നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാം.
2: മാളിയേക്കലെ അസനാർ ഹാജിയെ കണ്ടിരുന്നു.
0: ഹാജിയാരെ കണ്ടിരുന്നു? നിങ്ങൾ വന്ന കാര്യം ഞാൻ പറഞ്ഞു. പാസ്പോർട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് ശരിയാക്കി എടുക്കാം.
2: ഇത് ഐസു.
0: ആ ഉമ്മാക്ക് കുടിക്കാൻ എന്തെങ്കിലും പറയട്ടെ?
3: വേണ്ട, ഹജ്ജിന് പോകുക എന്നുള്ളത് ഒരുപാട് കാലമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാ.
0: ആ ആഗ്രഹം നടക്കാൻ പോവില്ലേ? നിങ്ങളെ രണ്ടുപേരെയും കൊണ്ടുപോയി സുഖമായി ഹജ്ജ് ചെയ്യിപ്പിച്ച് നാട്ടിലെത്തിക്കാവുന്ന ഉത്തരവാദിത്തം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. പോരെ, എന്താവശ്യം ഉണ്ടെങ്കിലും ദാ എന്നെ വിളിച്ചാൽ മതി. പാസ്പോർട്ട് കിട്ടിയാൽ ഒരു അഡ്വാൻസുമായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ബാക്കിയെല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാം.
1: യാത്ര നടക്കട്ടെ. നടക്കും എന്ന പ്രതീക്ഷയിൽ, പ്രാർത്ഥനയിൽ അബുവിന്റെയും ഐഷുവിന്റെയും ജീവിതം മുന്നോട്ട് നീങ്ങുന്നു.

0: നിങ്ങളൊന്ന് ബേജാറാകണ്ടിരി, ഓലിങ്ങോട്ട് വന്നോട്ടെ.
1: ഐഷു വല്ലാത്ത ടെൻഷനിലാണ്.
0: ഓശന്റെ അപ്പാ, നിങ്ങളൊന്നും കട്ടിട്ടും പിടിച്ചു പറിച്ചിട്ടൊന്നുമില്ലല്ലോ.
2: നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഓറെ, ഒരു പച്ചപ്പയ്യനെ പോലെ നോവിക്കാൻ ഓറെ കൊണ്ടാവൂല.
0: ഞങ്ങള്
1: എവിടെയോ പോയി തിരിച്ചു വരുന്ന അബു ഐഷുവിന്റെ ടെൻഷൻ കണ്ട് കാര്യം തിരക്കുന്നു.
3: എന്താ ഉണ്ടായേ?
2: ഞാൻ മുറ്റത്തിരുന്ന് ഓലെ മടിയായിരുന്നു. അപ്പതാ അവിടെ വന്ന് നിന്നിട്ട് ഒരാളിനോട് ചോദിച്ച് ഇതല്ലേ വി പി ഹൗസ്. അപ്പൊ ഞാൻ പറഞ്ഞു അതേന്ന്. പിന്നെ നിങ്ങൾ ഇവിടെ ഇല്ലേന്ന് ചോദിച്ചു. നിങ്ങള് പാപ്പിനശ്ശേരിയിലെ കാട്ടിലപ്പള്ളിയിലെ മൂന്ന് വെറ്റുമാന്റെ ജാറത്തിൽ നേർച്ചക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അയാള് ചോദിക്ക, നിങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണോ താമസം? നിങ്ങക്ക് എന്തിന്റെ പണിയാന്ന്. അപ്പൊ ഞാൻ ചോദിച്ച് നിങ്ങൾ ആരാ, നിങ്ങക്ക് എന്താ വേണ്ടതെന്ന്. അപ്പൊ അയാള് പറയാ അയാള് പോലീസാന്ന്. പക്ഷേ ഒരു പോലീസുകാരെ കുപ്പായെന്നല്ല ഇട്ടണ കേട്ടാ. നിങ്ങള് വന്ന പോലീസ് സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞു.
3: എന്തിനു എന്തിനായാലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞത്?
2: അറിഞ്ഞൂടെ.
3: നീ ഇത് അവത്തോട്ട് എടുത്തു വെക്ക്.
2: നിങ്ങളിതിപ്പോ എങ്ങോട്ടാ?
3: ഞാനിപ്പം വരാം.
1: കാര്യമറിഞ്ഞ അബുവും വല്ലാതെ ടെൻഷനിലാവുന്നു. പോലീസ് എന്തിനാകും തന്നെ അന്വേഷിച്ചത്? അതേപറ്റിയുള്ള ചിന്തയും സംശയവും ടെൻഷനുമെല്ലാം കൊണ്ട് അബു മാഷിന്റെ അടുത്തേക്ക്.
4: എന്താ ബുക്ക?
3: ഒരു കാര്യം ഉണ്ടായിരുന്നു മാഷേ. ഞാനിവിടെ സ്ഥലത്തില്ലായിരുന്നു, ഇപ്പം പുരക്ക് വന്ന് കേറിയുള്ളൂ. ആയുഷു ആകെ ബേജാറായിട്ടിരിക്കുക. ഒരു പോലീസുകാരൻ വന്ന് പറഞ്ഞു വന്നു ഞാൻ വന്ന സ്റ്റേഷനിലേക്ക് ചെല്ലാൻ.
4: എന്താ കാര്യം?
3: അറിയില്ല മാഷേ, എന്തടങ്ങേറ വന്ന് കേറിയെന്ന്. സത്താറ് വല്ല കുരുത്തക്കേടും കാണിച്ചോന്നാ എന്റെ പേടി. വല്ലാത്ത കാലോണേ, നിങ്ങൾ വായിക്കാറില്ലേ പത്രത്തിൽ വരുന്ന ഓരോരോ വാർത്തകള്?
4: അബുക്ക സൈഡായിട്ടിരിക്കേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം.
3: മാഷേ
4: എന്താ ബുക്ക?
3: നിങ്ങൾ വരൂ, എന്റെ കൂടെ നിന്ന് പോലീസ് സ്റ്റേഷൻ വരെ.
4: പിന്നെന്താ അബുക്ക, നിൽക്കേ ഞാൻ പോരാ.
1: അവരൊന്നിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക്.
5: വലിയ പറമ്പിൽ അബു. പിതാവിന്റെ പേര്
3: ആദം.
5: ആദാമിന്റെ മകൻ അബു. നീത്തലപ്പുഴയിൽ ഐശ്വാര
3: എന്റെ കെട്ടിയോളാണ്.

0: നിങ്ങൾക്കെന്താ ജോലി?
1: ഈ അത്തറിന്റെയും ബുക്കിന്റെയും കച്ചവടം.
0: നിങ്ങൾ എത്ര കാലം ഗൾഫിലുണ്ടായിരുന്നു?
1: ഇല്ല, ഞാൻ ഗൾഫിൽ പോയിട്ടില്ല.
0: നിങ്ങൾ കുറച്ചു കാലം ഗൾഫിലായിരുന്നു എന്നാണല്ലോ ഞാൻ പറഞ്ഞു കേട്ടത്.
1: സത്യമായിട്ട് ഞാൻ ഗൾഫിൽ പോയിട്ടില്ല.
0: നിങ്ങളെ പേരിൽ എന്തോ പോലീസ് കേസ് ഉണ്ടായിരുന്നല്ലോ. എന്തായിരുന്നു കേസ്?
1: 5-8 കൊല്ലം മുമ്പാ ഒരു അതിർത്തി തർക്കം. ഞാനും ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിച്ചിരുന്ന സുലൈമാനും തമ്മിൽ.
2: ഒരുപാട് പേരെയും പറമ്പും മെറ്റോനും വാങ്ങിയവനുമായി സുലൈമാൻ എന്നോട് കളിക്കാൻ
3: വരല്ലേ.
2: സുലൈമാനോട് കളി.
1: പിന്നീട് പ്രശ്നം പള്ളിക്കമ്മിറ്റി ഇടപെട്ട് പറഞ്ഞു തീർത്ത്. സുലൈമാൻ ഇവിടുന്ന് വീടും പറമ്പും വിറ്റ് പോയിട്ട് തന്നെ 4-5 കൊല്ലമായി.
0: പാസ്പോർട്ട് ഇടി നിങ്ങക്ക്?
1: ഇല്ല, അപേക്ഷ കൊടുത്തിട്ടുണ്ട്.
0: ഇപ്പൊ എന്തിനാ ഞങ്ങക്ക് പാസ്പോർട്ട്?
1: എനിക്ക് അശ്വിനും ഇക്കൊല്ല ഹജ്ജിന് പോണമെന്നുണ്ട്.
0: ആ, നിങ്ങളെ പാസ്പോർട്ടിന്റെ പോലീസ് എൻക്വയറി വന്നിട്ടുണ്ട്, അതിനെ കൊണ്ട് വിളിപ്പിച്ചതാ.
4: അതൊരു വലിയ ആശ്വാസമായിരുന്നു.
0: നമ്മുടെ നാട്ടിൽ ഓരോരുത്തർക്കും 2-3 പാസ്പോർട്ടാ മാഷേ. അവസാന അന്വേഷണം വരുമ്പോ ഞങ്ങളെ പോലുള്ളവരാ കുടുങ്ങ.
5: എന്താ എന്താ പറ്റിയത്?
1: ഒന്നുമില്ല, ഞാനൊരു കിനാവ് കണ്ടടി.
5: കിനാവോ?
1: പടപ്പുകൾ കാണാൻ കുതിക്കുന്നൊരു കിനാവ്. ഞാൻ മുത്തുറസൂലിന്റെ റൗള കിനാവ് കണ്ടടി. എന്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. മദീനയുടെ മണ്ണിൽ കാലുകുത്തുമ്പോൾ റസൂലുള്ളാക്ക് സലാം ചൊല്ലി. അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാ. ആളുകളുടെ ഇടയിൽ കൂട്ടം തെറ്റാതിരിക്കാൻ നമ്മൾ രണ്ടുപേരും കൈ മുറുക്കി പിടിച്ചിരുന്നു.
5: റസൂലിന്റെ റൗള സ്വപ്നം കാണാന്ന് പറഞ്ഞ മഹാഭാഗ്യം.
1: ആ മണ്ണിൽ കാലുകുത്താനുള്ള ഭാഗ്യവും പടച്ചും വിധിച്ചിട്ടുണ്ടാവും.
4: ഹജ്ജ് യാത്ര എന്ന മോഹം കൂടുതൽ ഉറപ്പിച്ചുകൊണ്ട് അബുവിനും ഐഷുവിനും പാസ്പോർട്ട് കിട്ടുന്നു. അതിന്റെ സന്തോഷത്തിൽ വരാൻ പോകുന്ന വലിയ നിമിഷത്തിന്റെ സ്വപ്നത്തിൽ ഇരുമ്പുപെട്ടിയിലെ സമ്പാദ്യം അവർ എണ്ണിത്തിട്ടപ്പെടുത്തുന്നു. ഇനി അങ്ങോട്ടുള്ള വലിയ യാത്രയ്ക്കുള്ള സമ്പാദ്യം അതെടുത്ത് ട്രാവൽസിലേക്ക്.
6: നാളെ ഹജ്ജ് സ്റ്റാമ്പിങ്ങിന് വേണ്ടി പാസ്പോർട്ട് മുംബൈക്ക് അയച്ചു തുടങ്ങും. പാസ്പോർട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ?
1: ഉണ്ട്, കുറച്ച് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, 100-ന്റെയും 10-ന്റെയും നോട്ടുകളാ. 10-12 കൊല്ലമായിട്ടുള്ള എന്റെ ഐസുവിന്റെയും സൂക്ഷിപ്പുകളാ.
6: പണം അത് എത്ര രൂപ നോട്ടാണെങ്കിലും പണം പണം തന്നെ അല്ലേ അബുക്ക. എണ്ണി തിട്ടപ്പെടുത്താൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും, അത്രേ ഉള്ളൂ. അബുക്കയുടെയും ഭാര്യയുടെയും പാസ്പോർട്ടുകളാണ്. അടുത്ത ബാച്ചിൽ സ്റ്റാമ്പിങ്ങിന് അയച്ചോളൂ. ക്യാഷ് കൗണ്ട് ചെയ്ത് റെസിപ്റ്റ് കൊടുക്കണം. ആ, ഹജ്ജ് ക്ലാസിന്റെ ഡേറ്റ് വാങ്ങിച്ചോളൂ.
4: തിരികെ നാട്ടിലെത്തിയ അബുവിനെ കാത്തിരുന്നത് ഒരു സങ്കട വാർത്തയാണ്.
7: നിങ്ങളിത് എവിടെയായിരുന്നു?
1: ഞാൻ കോഴിക്കോട് വരെ ഒന്ന് പോയതാ.
7: പോയ ബുക്ക, ഉസ്താദ് പോയി. കാലത്ത് ഞാൻ ചായയായിട്ട് ചെന്നതാ. ഉസ്താദ് മരിച്ചു കിടക്കായിരുന്നു. മയ്യത്തിന് അവകാശം പറഞ്ഞു താഴത്തങ്ങാടിക്കാരും മേലത്തങ്ങാടിക്കാരും തമ്മിൽ അടി നടന്നുകൊണ്ടിരിക്കുക. ഈ ഉസ്താദ് പോയ ബുക്ക്.
4: ഉസ്താദിന്റെ മരണം ഏറെ വേദനിപ്പിച്ചത് ഹൈദറിനെയാണ് എന്ന് പറയാം. അതുപോലെ വേദനിക്കുന്ന മറ്റൊരാളുടെ അടുത്തേക്കും അബു ചെല്ലുന്നു.
8: അല്ല, ആരേത് അബുക്ക്? എന്റെ ഈ വഴിക്ക്
9: എങ്ങോട്ടെങ്കിലും അത്യാവശ്യത്തിന് ഇറങ്ങിയതാണെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ വരാം.
8: ഒരു അത്യാവശ്യമില്ല, നിങ്ങൾ വാ. ഉസ്താദ് മരിച്ചതിൽ പിന്നെ ഒരിടത്ത് ഇരിപ്പുറക്കണില്ല. എന്നും കാലത്ത് ഉസ്താദിന്റെ കബറിൽ 2 ചന്ദനത്തിരി കത്തിച്ചു വെച്ചിട്ടേ എങ്ങോട്ടും പോവാറുള്ളൂ. നിങ്ങൾ ഇരിക്കാൻ പോക്കാം. നിങ്ങൾ വന്ന കാര്യം പറ.
1: എനിക്ക് ഐസൂനും ഇക്കൊല്ലം ഹജ്ജിന് പോണമെന്നുണ്ട്.
8: കർത്താവേ, നന്നായി. ഞാനിപ്പോ അബുക്കാക്ക് എന്താ ചെയ്തുതരണ്ടേ? പണമൊക്കെ ശരിയായോ?
1: ഇല്ല, അതിനുള്ള ഓട്ടപ്പാച്ചില്ല. ഞങ്ങളെ വീട്ടുമുറ്റത്തൊരു വരിക്കപ്പിളാവുണ്ട്.
8: അറിയാലോ, ഒരു 2-3 കൊല്ലം മുൻപ് ഞാൻ ആ പ്ലാവ് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോ

0: ഇപ്പൊ കൊടുക്കുന്നില്ല, അതൊരു ആവശ്യത്തിന് നിർത്തേക്കാണെന്നാ നിങ്ങൾ അന്ന് എന്നോട് പറഞ്ഞത്.
1: ആ ആവശ്യം ഇപ്പൊ വന്നിരിക്കുക. നിങ്ങൾ ആ മരം ഒന്ന് നോക്കി പരമാവധി വില തരണം.
0: ആ പ്ലാവിന്റെ മുന്നിലൂടെ രാവിലെയും വൈകിട്ടും നടന്നു പോണേ എനിക്ക് ആ മരം പ്രത്യേകിച്ച് കാണേണ്ട ആവശ്യമില്ല. പിന്നെ ഇതൊരു കച്ചവടമായിട്ട് കാണുന്നുമില്ല. ഞാനൊരു 60,000 രൂപ തരാം, എന്താ സമ്മതമാണോ? ഇതൊരു 10,000 രൂപ ഉണ്ട്, ബാക്കി പണം എന്താ വേണ്ടത്?
1: ഒരു 10 ദിവസത്തിനുള്ളിൽ
0: അബുക്കെ കാര്യങ്ങളെല്ലാം നീക്കിക്കൊള്ളും, ബാക്കി പണം ആ സമയത്ത് കിട്ടിയിരിക്കും. ശരി.
1: പിലാവ് ജോൺസണ് വിറ്റു 60,000 റുപ്യക്ക്. 10,000 റുപ്യ അഡ്വാൻസും തന്നു. മനുഷ്യന്മാര് ആരൊക്കെയാ എപ്പോഴൊക്കെയാ ഉപകാരപ്പെടുന്ന് പറയാൻ പറ്റൂല. ഇത്രയും പണം കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ദൗത്തുണ്ട് വെക്ക്. ഇനി ഒരു 40,000 രൂപ കൂടി കിട്ടിയ ട്രാവൽസിലെ പൈസ കൊടുക്ക. കുറച്ച് ചില്ലറ കയ്യിലും വേണ്ടേ? തിരിച്ചു വരുമ്പോ ആൽക്കക്കാർക്ക് കൊടുക്കാൻ കുറച്ച് കാരക്കെങ്കിലും വാങ്ങിക്കണ്ടേ?
2: എന്റെ കാതിലും കഴുത്തിലും കൂടെ ഒരു 3 പവനെങ്കിലും കാണും. ഇന്നത്തെ വിലക്ക് ഒരു 10-30,000 രൂപയെങ്കിലും ഇതിന് കിട്ടില്ലേ?
1: എത്ര പവന്റെ പണ്ടങ്ങൾ ഉണ്ടായിരുന്നതാ, എല്ലാം വിറ്റിട്ടും പണയം വെച്ചിട്ടും ഞാൻ തന്നെയല്ലേ കളഞ്ഞത്?
2: ഒന്നും നിങ്ങളെ ആവശ്യത്തിന് വേണ്ടിയല്ലോ, നമ്മുടെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലേ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്റെ കഴുത്ത് കിടന്നിരുന്ന 5 പവന്റെ ചവിടി? സത്താറിനെ പ്രസവിക്കുന്ന സമയത്താ അത് വിറ്റത്.
1: എന്നാലും വേണ്ടി അയച്ചു, പിന്നെയും ഒരു 10-15,000 രൂപ.
3: നല്ല ഇഷ്ടത്തോടെ വളർത്തിയ ആ പ്ലാവ് മാത്രമല്ല, അതിലേറെ ഇഷ്ടത്തോടെ വളർത്തിയ പശുവിനെയും കിടാവിനെയും അബുവിനും ഐഷുവിനും വിൽക്കേണ്ടി വന്നു. ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ ആ സങ്കടങ്ങളെക്കാൾ വലിയ ഒന്നുണ്ടല്ലോ, ആ ലക്ഷ്യം അവരെ മുന്നോട്ട് നയിക്കുന്നു.
4: ഒറ്റക്കാവുമ്പോ എനിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ അവരിലുണ്ടായിരുന്നുള്ളൂ, നാൽക്കാലികളായിട്ട് കണ്ടിട്ടില്ല.
1: നമ്മള് കണ്ട കിനാക്കളൊക്കെ നടക്കാൻ പോവാ. നിന്റെ സ്വർണം വിറ്റതും ഇതും കൂടി ട്രാവൽസിൽ കൊടുത്താ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ തീരും. പിന്നെ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ജോൺസന്റെ കയ്യിൽ നിന്ന് ബാക്കി കാശ് വാങ്ങി ട്രാവൽസിൽ കൊടുത്താ മതി. ഇനി നമുക്ക് ധൈര്യമായിട്ട് തുടങ്ങാൻ വയസ്സു. യാത്ര പറിച്ചിലുകളും പൊരുത്തം വാങ്ങലും.
3: ഉസ്താദ് തനിയെ വന്നിരിക്കാറുള്ള ആ മരച്ചോട്. ഇന്നവിടെ ഉസ്താദില്ല, ആരുമില്ല. പക്ഷേ അബു അങ്ങോട്ട് ചെല്ലുകയാണ് ഉസ്താദിനോട് യാത്ര ചോദിക്കാനും പൊരുത്തം വാങ്ങാനും.
1: ഉസ്താദേ, ഉസ്താദേ. ഞാൻ കണ്ട് പെണ്ണുങ്ങളും കുട്ടികളും എല്ലാവരും ഇങ്ങടെ കബറി പിടിച്ച് കരഞ്ഞ് സങ്കടങ്ങൾ പറയാ. സങ്കടങ്ങൾ സഹിക്കാതാവുമ്പോ നിങ്ങൾ ഇവിടെയല്ലേ വന്നിരിക്കാറ്? ജോൺസന് മരം വിറ്റു, ഐശുവിന്റെ പശുക്കളെ വിറ്റു, ഓളുടെ ദേഹത്തുണ്ടായിരുന്ന തരിപ്പൊന്നു പോലും വിറ്റു. ഞങ്ങൾക്ക് ഹജ്ജിന് പോകാനുള്ള പണമായി ഉസ്താദേ. ആദ്യമായി യാത്ര ചോദിക്കേണ്ടതും പൊരുത്തം വാങ്ങേണ്ടതും നിങ്ങളോടല്ലേ. ഇൻഷാല്ലാ ഈ മാസം ഞങ്ങൾ പുറപ്പെടും. അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ മനസ്സിനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. നിങ്ങളുടെ ഒരു രക്ഷ എന്റെ ഐശുവിന്റെ കൂടെ ഉണ്ടാവണം.
3: ഉസ്താദിനോട് യാത്ര ചോദിച്ചതിനും പൊരുത്തം വാങ്ങിയതിനും ശേഷം പിന്നീട് രണ്ടാളും കൂടി മാഷിന്റെ അടുത്തേക്ക്.
2: ഇതെന്താ ഈ നേരത്തൊരു പാല്? ഞങ്ങളെ പശുവിനെ വിറ്റു. അവരവളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് ഞാൻ അവളെ അവസാനമായിട്ട് കറന്നതാ.
5: അപ്പൊ നാളെ വരെ നമുക്ക് പാലില്ല.
1: ഞങ്ങള് പോയി വരുന്നവരെ മറ്റാരെങ്കിലും ഏൽപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതാ. പിന്നെ കാശിന്റെ കുറവ് വന്നപ്പോ അതിനങ്ങ് വിറ്റു.
2: എത്ര ദിവസം വേണം പോയി വരാൻ? ഏറിയാൽ 1 മാസം.
5: ഹജ്ജ് ചെയ്തു വരുന്ന ഹാജിക്ക് ഈ മണ്ണില് പിറന്നു വീഴുന്ന കുഞ്ഞിന്റെ മനസ്സാന്ന് കേട്ടിട്ടുണ്ട്.
1: ശരിയാണ് മാഷേ, എല്ലാ ഭാരങ്ങളും ഇറക്കി വെച്ചിട്ടുള്ള വരവല്ലേ. പിന്നെ ഞങ്ങൾ വന്നത് യാത്ര ചോദിക്കാനാണ്. പഠിച്ചോന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ച ഞങ്ങൾ യാത്ര തിരിക്കും. പിന്നെ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ വാക്കിലോ പ്രവൃത്തിയിലോ എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടെങ്കിൽ പൊറുക്കണം.
5: എന്താ അബു കൈ പറയുന്നത്? നിങ്ങളെപ്പറ്റി നല്ലത് മാത്രമല്ലേ ഞാൻ ഓർക്കാനുള്ളൂ. ഇവിടെ ഞങ്ങൾ എന്നും പറയാറുണ്ട് നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച്. ആരെയും പറ്റിക്കാതെയും ഉപദ്രവിക്കാതെയും ഇത്രയും കാലം നിങ്ങൾ ജീവിച്ചു തീർത്ത ജീവിതം, അത് തന്നെയാ ദൈവത്തോടുള്ള ഏറ്റവും വലിയ പ്രാർത്ഥന. ഞങ്ങളും പ്രാർത്ഥിക്കാം എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്തു തീർത്ത് നിങ്ങൾ.

0: തിരിച്ചെത്താൻ. മനുഷ്യൻ ഏറ്റവും സ്വാർത്ഥനാവാറ് ദൈവത്തിന്റെ മുമ്പിലാ. അവനവന്റെ കാര്യങ്ങൾ തന്നെ ഒരുപാട് പറയാനുണ്ടാവും. എന്നാലും അവിടെ എത്തിയ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടെ പെടുത്തണം.
1: പിന്നീട് ഒരു യാത്രയാണ്, ദൂരെ എവിടെയോ ഉള്ള സുലൈമാന്റെ അടുത്തേക്ക്.
2: ഈ കണ്ടംകുന്നിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന സുലൈമാന്റെ വീട് എവിടെയാ? ഈ സ്ഥല കച്ചവടമൊക്കെ നടത്തുന്ന
3: ആ കാണുന്ന വീടാ.
2: നമ്മളെ കാണുമ്പോൾ സുലൈമാൻ എങ്ങനെയായിരിക്കും പെരുമാറുക? എനിക്ക് ചെറിയൊരു പേടിയുണ്ട്.
4: നമ്മൾ ഓരോരോ തെറ്റും ചെയ്തിട്ടില്ലല്ലോ, ഇപ്പൊ പോണത് പൊരുത്തം വാങ്ങിക്കാനല്ലേ.
5: ഇതാ ആരൊക്കെയോ പഠിച്ചോനെ. ഹായ് സൂത്ത, അബൂക്ക, ഇങ്ങക്ക് വൈമാറി പോയതൊന്നും അല്ലല്ലോ.
4: സുഖാണോ റബിയെ?
5: ആ
2: സുലൈമാൻ ഇല്ലേ ഇവിടെ?
5: വാ അബൂക്ക, അകത്തുണ്ട്. വാ ഇക്ക സുലൈമാനിക്ക.
6: അല്ലാ, ഇതാരാ? ഞാൻ ഈ കാണുന്നത് കിനാവല്ലോ റബിയ.
5: ഇങ്ങളെ കുറിച്ച് രണ്ടു ദിവസം മുമ്പും ഇവർ പറഞ്ഞിരുന്നു.
6: ഇരിക്ക അബൂക്ക. റബിയ, അബൂക്കൊക്കെ ഇരിക്കാൻ
2: വേണ്ട മോളെ, ഞാൻ ഇവിടെ ഇരുന്നോളാം. എന്തു പറ്റി സുലൈമാനെ?
6: റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോ വണ്ടിയുടെ ടയറ് കയറി ഒരു കരിങ്കല്ല് തെറിച്ച് ഇവിടെ കൊണ്ടതാ. രണ്ടു മാസം ബോധമില്ലാതെ മംഗലാപുരത്ത് ഒരു ആശുപത്രി കിടന്നു. എല്ലാരും മരിച്ചു എന്ന് കരുതിയതാ. നിക്കാൻ പറ്റില്ല. ഇരുന്നാലും കുറച്ചു കഴിയുമ്പോ തല ഒരു വശത്തോട്ട് പോവും. ശരീരത്തിന്റെ കൺട്രോള് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുപോലെ. നിങ്ങളെന്തായ സുത്ത എന്നോടൊന്നും മിണ്ടാത്തത്?
2: ഞാനും ഐസും ഇക്കൊല്ല ഹജ്ജിന് പോകുന്നുണ്ട്. നമ്മൾ തമ്മിൽ സംസാരങ്ങൾ ഉണ്ടായതല്ലേ. സുലൈമാന്റെ പൊരുത്തം വേണം ഞങ്ങൾക്ക്.
6: നിങ്ങൾ എന്നോട് എന്ത് തെറ്റാ ചെയ്തേ? അളവി കുറഞ്ഞ 2 സെന്റ് ഏത് ഭാഗത്ത് നിന്നാ തിരിച്ചു പിടിക്കാന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടത് നിങ്ങളുടെ പറമ്പാ. അള്ളാന്റെ ഭൂമിക്ക് ആധാരം ഉണ്ടാക്കി എന്നിട്ട് അതിനെ അതിരു കെട്ടി അത് തിരിച്ചും പറിച്ചും കച്ചവടം ചെയ്ത് ജീവിക്കായിരുന്നു ഞാൻ. പിടിച്ചു പറിച്ചതും പെട്ടി പിടിച്ചതും എല്ലാം പോയി. കിടക്കണ ഈ മണ്ണ് പോലും ഇപ്പൊ പണയത്തില്ല. അബൂക്ക, എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. നരകിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല പടച്ചോൻ എന്നെ ഇങ്ങനെ കിടത്തിയത്. ഇപ്പോ നിങ്ങൾ എന്നെ കാണാൻ വരുമ്പോ ഞാൻ മരിച്ചു പോയി എന്നറിഞ്ഞ എന്റെ പൊരുത്തം കിട്ടാതെ നിങ്ങൾക്ക് സങ്കടാവൂല്ലേ? നിങ്ങൾക്ക് വേണ്ടി മാത്രമാ പടച്ചോനന്റെ ആയുസ് നീട്ടിയത്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുന്നേറ്റ് നടക്കാനല്ല ബുക്ക, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ പെട്ടെന്ന് മരിച്ചു കിട്ടാൻ.
2: എന്താ സുലൈമാനെ നീ പറയുന്നത്?
6: നിങ്ങൾ പോയിട്ട് വാ ബുക്ക, എന്റെ പൊരുത്തവും പ്രാർത്ഥനയും നിങ്ങളുടെ കൂടെ ഉണ്ട്.
1: ഹൃദയത്തിൽ നിറയുന്ന, മനസ്സ് നിറയ്ക്കുന്ന നന്മയാണ് ഈ സിനിമയുടെ ഒരു ജീവശ്വാസം എന്ന് പറയാം. അതാണ് ഈ സിനിമയെ മുന്നോട്ട് നയിക്കുന്നത്.
2: എന്താ ഹൈദരി ഇങ്ങനെ?
7: ഉസ്താദ് മരിച്ച പിന്നെ എന്താന്നറിയില്ല. എനിക്ക് ആകപ്പാടെ മോളിന്ന് ചില നേരത്ത് ഉസ്താദ് ഹൈദരേ എന്ന് വിളിക്കുന്ന പോലെ തോന്നുന്നു.
2: അടുത്ത ആഴ്ച ഞാൻ ഹജ്ജിന് പോവും. നിനക്ക് ഞാൻ കാശ് വല്ലതും തരാണ്ടോ ഹൈദരേ? ഞാൻ തരാൻ മറന്നുപോയതോ മറ്റോ?
7: നിങ്ങൾ ഇതുവരെ ഈ കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് കടം പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ചായന്റെ കാശ് മറ്റുള്ളവരെ കൊണ്ട് കൊടുക്കാനും സമ്മതിക്കൂല.
8: കാശ് കൂടുതലുണ്ടെങ്കിലേ ഞങ്ങളുടെ കാശ് കൂടി കൊടുത്തോ.
2: അവരുടെ കാശും കൂടി എടുത്തോളൂ ഹൈദരേ.
7: നിങ്ങൾക്ക് എന്തിന്റെ കേടാ?
2: എടുത്തോളൂ ഹൈദരേ. നാളെ ചിലപ്പോ അവർക്കൊരു ചായ വാങ്ങിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിലോ. പോണേന് മുമ്പ് ഞാൻ വരാം.
9: മമ്മൂഞ്ഞെ, മൊയ്തീനെ,
8: ഓ
9: വരട്ടെ.
8: ട്രാവൽസിന്റെ പാക്കേജിലാ അബൂക്ക ഹജ്ജിന് പോണേ. ഇയാളെ കയ്യിൽ ഇടുന്ന ഇതിനത്ര പൈസ?
7: നിങ്ങളൊക്കെ ആരാന്റെ പ്രസാദും പറഞ്ഞു വല്ലോനും വാങ്ങിച്ചു തന്നത് കുടിച്ചും തിന്ന് നടക്കുമ്പോ ആ മനുഷ്യൻ ചോര നീരാക്കി അധ്വാനിക്കായിരുന്നു. അയാളുടെ ഒരു ഹജ്ജിന് 1000 ഹജ്ജിന്റെ പുണ്യം കിട്ടും.
10: അസ്സലാമു അലൈക്കും. പടച്ചോൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ നമ്മളെല്ലാവരും അടുത്ത ആഴ്ച വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പോവുകയാണ്.
1: ഹജ്ജ് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കി വരികയായിരുന്നു അബുവും ഐഷുവും. പക്ഷേ
2: ഇത് എവിടെ പോയിട്ട് വരാ രണ്ടാളും?
11: ഞങ്ങള് ഹജ്ജ് ക്ലാസ്സിന് പോയിട്ട് വരിക. ഇൻഷാല്ലാ അടുത്ത ആഴ്ച ഞങ്ങൾ ഹജ്ജിന് പുറപ്പെടും.
2: നന്നായടോ, എത്ര കാലായിട്ടുള്ള മോഹ എന്റ്. നിങ്ങൾ പോണതിന് മുമ്പ് ഒരു ദിവസം ഞാൻ പുറത്തേക്ക് വരാം.
11: നീ ഇത് എങ്ങോട്ടാ കയറ്റി?
2: വയനാട്ടിലേക്കാ. ഇന്നലെ സൂറ വിളിച്ചിരുന്നു.
4: ഓക്കെ, സുഖാണോ കയറ്റിക്ക?
2: ഫോൺ വിളിച്ചോളോ ഒരേ കരച്ചിലായിരുന്നു. ഓൻ എന്തോളോ ഉപദ്രവിച്ചു എന്നാ പറയുന്നേ. ഞാൻ പോയിട്ട് വരാടോ. ആ പിന്നെ ജോൺസൺ നിന്നെ അന്വേഷിക്കണ്ടായിരുന്നു.
11: ആ നീ ഒരു കാര്യം ചെയ്യ്, പോരയിലേക്ക് നടന്നോ. ഞാൻ ജോൺസനെ കണ്ടിട്ട് വരാം. പറ്റുമെങ്കിൽ നാളെ തന്നെ ട്രാവൽസിൽ പൈസ എത്തിക്കാലോ.
12: ഇതാ ബുക്ക ഞാൻ പറഞ്ഞ പണം.
2: ഓ പിന്നെ
12: എന്താ

0: അബുക്ക് വീട്ടിൽ പോയില്ലേ?
1: ഇല്ല, നിങ്ങൾ എന്നെ അന്വേഷിച്ചെന്ന് കേട്ടപ്പോ നേരെ ഇങ്ങോട്ട് പോന്നു. എന്തേ?
0: അല്ല, ഒന്നുമില്ല, ഞങ്ങളിന്ന് പ്ലാവ് മുറിച്ചു.
1: ഞാനത് അങ്ങോട്ട് ചോദിക്കാനിരിക്കയായിരുന്നു. ഇന്നും മുറിക്കുന്നാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്.
0: പിന്നെ മരം മുറിച്ചപ്പോ എന്താ ജോൺസ?
2: എന്തേനു?
0: വിറകന്റെ കാശ് കൂടി കിട്ടില്ല അബുക്ക, അതെന്റെ ഉള്ളം മുഴുവൻ പൊള്ളയാ.

0: പിന്നെ എന്തിനാ ജോൺസ ഇങ്ങള് ഈ പണിക്ക് തന്നത്? ഞാൻ വാക്ക് പറഞ്ഞല്ലേ കാനോട്.
1: നമ്മൾ പറഞ്ഞ വാക്ക് പ്രകാരം ഞാൻ വിറ്റത് മരമല്ലേ, വിറകല്ലോ ജോൺസ.
0: നിങ്ങളിപ്പോ ഒരുപാട് ചിന്തിക്കണ്ട, അബുക്ക പോയി വന്നിട്ട് സംസാരിക്കാം.
1: ഈ യാത്രയിൽ ഞങ്ങൾ ഒരിക്കലും തിരിച്ചു വരവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല ജോൺസ. ആ മണ്ണി കിടന്ന് മരിച്ച അതൊരു ഭാഗ്യം. മയ്യത്ത് പോലും നാട്ടിലേക്ക് കൊണ്ടുവരില്ല.
0: ഡബുക്ക നിങ്ങൾ എന്നെ വിഷമിപ്പിക്കല്ലേ. പടച്ചോനെ വിചാരിച്ച് കാശ് കൊണ്ടുപോകും. നിങ്ങളുടെ സ്വഭാവം എനിക്കറിയാം. വീട്ടിൽ ചെന്ന് മരം കണ്ട പോയ പോലെ തിരിച്ചു വരും. കച്ചവടത്തിലെ ലാഭം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും. ഇത് ഞാൻ വിലയിട്ട് വാങ്ങിച്ചല്ലേ, നഷ്ടം ഞാൻ സഹിച്ചോളാം.
1: ഉള്ളു പൊള്ളയല്ലെങ്കിലും ഇങ്ങക്ക് ഈ കച്ചവടത്തിൽ ലാഭം ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. എന്നെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് മരത്തിന് ഇത്രയും വില പറഞ്ഞത്. ഇത് വാങ്ങിക്കാൻ ഇനിയെന്നെ നിർബന്ധിക്കരുത് ജോൺസാ.

0: അബുക്ക.
1: ആ മാസോ, വാ ഇരിക്കെ.
0: ആ യാത്രയ്ക്ക് എന്തോ തടസ്സമുണ്ടെന്ന് പറയണ കേട്ടു.
1: ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ ശരിയായില്ല. ഒരു ശ്രമം നടത്തി നോക്കി, നടന്നില്ല.
0: പണമാണോ അബുക്ക പ്രശ്നം?
1: അതെ മാഷേ, ചില കണക്കുകൂട്ടലുകള് തെറ്റി.
0: എത്ര രൂപയുടെ കുറവുണ്ട് എന്നെനിക്കറിയില്ല. ഇത് ഒരു 50,000 രൂപയുണ്ട്. ഈ പണം കൊണ്ടിപ്പോ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾക്കത് ഉപകാരപ്പെടുമെങ്കിൽ സന്തോഷമുള്ളൂ.
1: സ്വന്തം മൂന്ന് പോലും വേണ്ടാത്ത ആരോരും ഇല്ലാത്തവരാ ഞങ്ങള്. ആ ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു അനുജനെപ്പോലെ മുന്നിൽ വന്ന് നിൽക്കുക. നന്ദിയുണ്ട് മാഷേ, പക്ഷേ ഈ സഹായം സ്വീകരിക്കാൻ പാടില്ല. ഹജ്ജിന് വേണ്ടി അടുത്ത രക്തബന്ധമുള്ളവരുടെ മക്കളുടെ സഹോദരങ്ങളുടെ ഇവരുടെയൊക്കെ സഹായങ്ങളെ സ്വീകരിക്കാവൂ, അല്ലെങ്കിൽ സ്വന്തം പണം.
0: ഇപ്പോ നിങ്ങൾ പറഞ്ഞില്ലേ അബുക്ക, ഞാനൊരു അനുജനെ പോലെ മുമ്പിൽ വന്ന് നിൽക്കുകയാണെന്ന്. ഒരു അനുജനാണെന്ന് കരുതി എന്റെ ഈ സഹായം സ്വീകരിച്ചൂടെ?
1: സ്വീകരിക്കണമെന്നുണ്ട്. ഞാനിത് വാങ്ങിച്ചില്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നോവില്ലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഈ പണം വാങ്ങിച്ച് ഹജ്ജ് ചെയ്യാൻ അള്ളാഹുവിന്റെ നിയമങ്ങള് സമ്മതിക്കുന്നില്ലല്ലോ മാഷേ.
2: സഹായം പല രീതിയിൽ അബുവിനെ തേടിയെത്തി. സുഹൃത്തിനെ പോലെ, സഹോദരനെ പോലെ, മകനെ പോലെ. പക്ഷേ എല്ലാ സഹായങ്ങളും അബു വേണ്ടെന്ന് വച്ചു. ഒപ്പം ഹജ്ജ് യാത്ര എന്ന തന്റെ ആ വലിയ മോഹവും.
3: നമുക്ക് സത്താറിനോട് കുറച്ച് പൈസ ചോദിച്ചാലോ? ഓ, നമ്മുടെ മോനല്ലേ, ഓന്റെ പൈസ ഹലാലല്ലേ?
1: ജന്മം നൽകിക്കൊണ്ട് മാത്രം ഉപ്പയും മക്കളും ആവില്ല. ഓൻ എന്ത് ചെയ്തുണ്ടാക്കിയ കാശാണെന്ന് നമുക്കറിയില്ലല്ലോ. ഓന്റെ പൈസ നമുക്ക് ഹലാലല്ല.
3: നമ്മള് രണ്ടുപേർക്ക് പോകാനുള്ള പണയല്ലേ തികയാത്തത്? ഇപ്പോഴും ഒരാൾക്ക് പോകാലോ? ഒരുപാട് ആഗ്രഹിച്ചതല്ലേ. നിങ്ങള് പോയി ഹജ്ജ് ചെയ്തിട്ട് വാ.
1: എന്താ ഐശ്വര്യ പറയുന്നത്? ഞാൻ ഹജ്ജ് സ്വപ്നം കണ്ടപ്പോഴും എന്റെ ഒപ്പം നീ ഉണ്ടായിരുന്നു. കച്ചവടത്തിന് പോയ രണ്ടും മൂന്നും ദിവസം കൊണ്ട് ഓടിയെത്തുന്നതും നീ ഇവിടെ ഒറ്റക്കല്ലെന്ന് കരുതിട്ട. അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട ഐശു.
3: നമുക്കൊരു കാര്യം ചെയ്താലോ? ഈ വീടും പറമ്പും വിറ്റാലോ?
1: ഞാനും അത് ചിന്തിച്ചിരുന്നു. ആ ആൾക്കൂട്ടത്തിൽ വെച്ച് എനിക്ക് വല്ലതും സംഭവിച്ച കയറിക്കിടക്കാനൊരു കൂര പോലുമില്ലാതെ നീ എങ്ങോട്ട് പോ? നമുക്ക് ഈ കൊല്ലം ഹജ്ജ് വിധിച്ചിട്ടില്ല ഐശു. നിന്റെ പശുവിനെയും കിടാവിനെയും തിരിച്ചു വാങ്ങണം. ട്രാവൽസിൽ പോയി കാര്യം പറയണം. നമ്മള് കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്.
4: അബുക്ക, നിങ്ങൾ രണ്ടുപേരുടെയും ക്യാൻസലേഷൻ അതൊരു പ്രശ്നമല്ല. അവസാന നിമിഷം അങ്ങനെ ഉണ്ടാവാറുണ്ട്, പ്രായമുള്ള ആളുകളില്ലേ അധികവും. പക്ഷേ ഇത്രയും ആഗ്രഹിച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും ഹജ്ജിന് വരുന്നില്ല എന്ന് പറയുമ്പോ.
1: ഇക്കൊല്ലം ഞങ്ങൾക്ക് അതിനുള്ള യോഗമില്ല.
4: ഒരു 2,500 പേരെങ്കിലും ഇക്കൊല്ലം ഞങ്ങളുടെ ഹജ്ജ് ടൂറിലുണ്ട്. അതില് നിങ്ങൾ രണ്ടുപേരുടെ ഒരു 50,000 രൂപ. അത് പ്രശ്നമാക്കണ്ട അബുക്ക. നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, പോകാനുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ. ഇത് ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കൊള്ളാം. ചെല്ല്, ചെന്ന് യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ.
1: മോനെ, ഹാജിമാരി ഇറാൻ കെട്ടുന്ന 2 കഷ്ണം തുണി ഉണ്ടല്ലോ, അത് ചിലർ സൂക്ഷിച്ചു വെക്കും. എന്തിനാണെന്നറിയോ? മരിച്ച മയ്യത്ത് പുതിയ. അതും കൂടി നാളെ ഒരു ബാധ്യതയാവരുന്ന് കരുതിയിട്ട. അങ്ങനെയുള്ള ഹജ്ജിന് കടം പറഞ്ഞിട്ട് പോകാനോ? അത് വേണ്ട മോനെ.

0: അബുക്ക, എന്റെ ചെറുപ്പത്തിൽ എന്റെ ഉപ്പായുമായി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഹജ്ജ് ചെയ്യാൻ. അന്ന് അതിനുള്ള കഴിവുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഇന്ന് എനിക്കതിനുള്ള പണമുണ്ട്. പക്ഷേ അവർ ജീവിച്ചിരിപ്പില്ല. നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് അവരെ തോന്നാറുണ്ട്. എന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിങ്ങളെ ഞാൻ കണ്ടോളാം. നിങ്ങൾ പോയി ഹജ്ജ് ചെയ്തിട്ട് വാ അബുക്ക.
1: ഞാനും വയസ്സും ആഗ്രഹിച്ചതും പോകാനൊരുങ്ങിയതും ഞങ്ങളുടെ ഹജ്ജിന് വേണ്ടിയാ. മോന്റെ ഉപ്പാന്റെ ഉമ്മാന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾ ഹജ്ജിന് പോയാൽ ഞങ്ങൾ ചെയ്യുന്നത് അവരുടെ ഹജ്ജാ. ഭൂമിന്റെ മുകളിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മോനുണ്ടായാ മണ്ണിന്റെ അടിയിക്കെടുക്കണ ഉപ്പാക്കും ഉമ്മാക്കും ഒരുപാട് ഹജ്ജ് ചെയ്ത പുണ്യുണ്ടാവും. ചില മക്കളുണ്ട് നമ്മൾ വെള്ളമൊഴിക്കും വളമിടും, ഒരുപാട് വളർന്നാലറിയാം ഉള്ളു പൊള്ളയാന്ന്.
2: ഹജ്ജ് ദിനം. നാട്ടിലെ പള്ളിയിൽ നിന്നും ഉയരുന്ന ബാങ്ക് വിളി. ഇന്നില്ല എന്നോർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ, അതുമല്ലെങ്കിൽ മറ്റൊരു നാൾ. ആഗ്രഹം സഫലമാകും.
1: മീനാത്താഴ്വാരം ജനസമുദ്രമായിരിക്കും. മുഹമ്മദ് നബിയുടെ അറഫാ പ്രസംഗത്തിന്റെ ഓർമ്മ പുതുക്കാൻ ഹാജിമാർ അറഫാ മൈതാനത്തൊത്തുകൂടും. പല ഭാഷ സംസാരിക്കുന്നവർ, പല നാട്ടിൽ നിന്ന് വന്നവര്, പല രൂപത്തിലുള്ളവർ, അവരെല്ലാം ഒരേ വസ്ത്രവും ഒരേ മനസ്സുമായി നാളത്തെ ചടങ്ങുകളോടുകൂടി ഇക്കൊല്ലത്തെ ഹജ്ജ് പൂർത്തിയാവും.
2: 2011 ജൂൺ 24 റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ ആദമിന്റെ മകൻ അബുവായി ടൈറ്റിൽ റോളിൽ സലീം കുമാറും ഭാര്യ ഐഷുവായി സറീന വഹാബും തങ്ങളുടെ റോളുകൾ അവിസ്മരണീയമാക്കിയപ്പോൾ നെടുമുടി വേണു, മുകേഷ്, കലാഭവൻ മണി, സുരാജ് വഞ്ഞാറമ്മൂട്, തമ്പി ആന്റണി, ടി എസ് രാജു, എം ആർ ഗോപകുമാർ തുടങ്ങി നിരവധി പേർ നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളായി മാറി.
1: പടച്ചോന്റെ റഹ്മത്തിനെ കുറിച്ച് നമ്മൾ പരാതി പറയാൻ പാടില്ല. എനിക്കിത് കിട്ടിയില്ലല്ലോ, അത് തന്നില്ലല്ലോ. ഇബ്രാഹിം നബിയുടെ വിളിയാളം കേട്ടാൽ മാത്രമേ ഹജ്ജിനുള്ള ഭാഗ്യം കിട്ടുള്ളൂ.
2: അക്കാദമി അവാർഡ്സിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള ഇന്ത്യൻ ഒഫീഷ്യൽ എൻട്രി ആയിരുന്ന ഈ സിനിമ മറ്റ് നിരവധി പുരസ്കാരങ്ങൾക്കും അംഗീകാരങ്ങൾക്കും നേട്ടങ്ങൾക്കും അർഹമായി. 4 ദേശീയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും ആദാമിന്റെ മകൻ അബു കരസ്ഥമാക്കി. മികച്ച ചിത്രം മികച്ച നടൻ സലീം കുമാർ, മികച്ച പശ്ചാത്തല സംഗീതം ഐസക് തോമസ് കൊട്ടുകാപ്പള്ളി എന്നിങ്ങനെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും അവാർഡിനർഹമായപ്പോൾ, ഒപ്പം മികച്ച തിരക്കഥയ്ക്ക് സംവിധായകൻ കൂടിയായ സലീം അഹമ്മദിന് സംസ്ഥാന പുരസ്കാരവും മികച്ച ഛായാഗ്രഹണത്തിന് മധു അമ്പാട്ടിന് ദേശീയ പുരസ്കാരവും ലഭിച്ചു.
1: നമ്മുടെ നീയത്ത് ശരിയായിട്ടുണ്ടാവില്ല. നമുക്ക് എവിടെയോ തെറ്റ് പറ്റിയിട്ടുണ്ട്. ചിലപ്പോ പ്ലാവ് മുറിച്ചത് പടച്ചോന് ഇഷ്ടമുണ്ടാവില്ല. അതൊരു ജീവനല്ലേ ആയിസു, പണത്തിന് വേണ്ടി അത് മുറിച്ചു കളഞ്ഞത് നമ്മുടെ സ്വാർത്ഥത.
2: സംവിധായകൻ ജയരാജ് ഈ ചിത്രത്തെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: മുറിച്ച മരത്തിനു പകരം പുതിയൊരു മരത്തെ നടുമ്പോൾ ആ മരത്തിന്റെ വേദന, പ്രകൃതിയുടെ വേദന സ്വന്തം വേദനയായി മാറുമ്പോഴും ദൈവത്തിന്റെ ശബ്ദം ബാങ്കായി ഉയരുന്ന ഒരു മുഹൂർത്തം മാത്രം മതി ആദാമിന്റെ മകൻ അബു ദൈവത്തിന്റെ മകൻ അബു ആയി മാറാൻ.
1: അടുത്ത കൊല്ലത്തെ ഹജ്ജിന് വേണ്ടി നമുക്ക് നെയ്യത്തെടുക്കാം ഇൻഷാല്ലാ. ആയുസ്സും ആരോഗ്യം ഉണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഈ ദിവസം അവിടെ എത്താൻ നമുക്ക് പടച്ചോനോട് തേടാം.

അറിഞ്ഞോ അറിയാതെയോ വാക്കാലോ പ്രവൃത്തിയാലോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഹജ്ജിന് പുറപ്പെടുന്നതിന്റെ ഭാഗമായി യാത്ര ചോദിക്കുകയും പൊരുത്തം വാങ്ങുകയും ചെയ്യുന്ന സമയത്ത് അബു പറയുന്ന ആ വാചകം, അറിഞ്ഞോ അറിയാതെയോ വാക്കാലോ പ്രവൃത്തിയാലോ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പൊറുക്കണം, ആ വാചകം എന്നും മനസ്സിലോർക്കാൻ പറയേണ്ടപ്പോൾ പറയാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നീങ്ങുന്നു. ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 സെല്ലുലോയിഡിൽ ആദാമിന്റെ മകൻ അബുവിനൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നു.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

ഹലോ, നമസ്കാരം. അങ്ങനെ സമയം 12 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ഇനി നമ്മൾ യുവ ചോയ്സ് ആണ് കേൾക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലെ വാട്സപ്പിൽ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേർക്ക് പാട്ടുകൾ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇത് കിട്ടാത്തവർക്കും ഇനി നമുക്ക് പാട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കുന്ന നമ്പർ ഇതാണ്: 0484-242-8101. 0484-242-8101. വിളിച്ച് നല്ല നല്ല പാട്ടുകൾ ചോദിക്കാം, ഒപ്പം അത് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് യുവ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ വെച്ചേരാനായിട്ട് കൂടെയുള്ളത് ഞാൻ ആർച്ചി ഉഷസാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവ ചോയ്സ്.

0: സമയം ഇങ്ങനെ 12 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആയിരിക്കെയാണ് യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? ആരാണ്? എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, ഫോട്ടോച്ചി ആണോ? ഓ, എത്രയിലാ പഠിക്കുന്നത്? ഏത് സ്കൂളിലാണ്? അപ്പൊ ഇനി സ്കൂള് തുറക്കാൻ പോവല്ലേ? ഹലോ
1: ഹലോ,
0: സ്കൂള് തുറക്കാൻ പോവല്ലേ ഇപ്പോ? എല്ലാം വാങ്ങിയോ? പുതിയ ബുക്ക്, ബാഗ്, കുട എല്ലാം വാങ്ങിയോ? എല്ലാം വാങ്ങി? ഇനി സ്കൂള് തുറന്നാ മതി അല്ലേ? ഇനി സ്കൂള് തുറന്നാ മതി അല്ലേ? പെട്ടെന്ന് പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഇല്ല, വെക്കേഷൻ കഴിയണ്ടാന്നാണോ? ഹലോ, ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ആ പാട്ടാണോ കൂടുതൽ ഇഷ്ടം? പാട്ട് പാടുവോ? ഇല്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് കൊടുക്കട്ടെ. ആ, അപ്പൊ അവിടെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

സെറ്റുമെസാ അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ സെറ്റുമെസാ അട്ടിലി ഇട്ടിലി കറങ്ങിട്ടാറി സെറ്റുമ സെറ്റുമെസാ അച്ഛനും കൊച്ചനും കൊച്ചനും എത്തിയും സെറ്റുമ സെറ്റുമെസാ.

0: ലീഗൽ സർവീസ് അതോറിറ്റി ആക്ട് സെക്ഷൻ 12 പ്രകാരം അർഹരായ പൌരന്മാർക്ക് ന്യായബന്ധു മൊബൈൽ ആപ്പിലൂടെയോ www.probono-dog.in എന്ന വെബ്സൈറ്റിലൂടെയോ സൗജന്യ നിയമസഹായം തേടാവുന്നതാണ്.
1: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
2: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
1: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ .gov.in.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ആകാശവാണി എഫ് എം റെയിൻബോ 107.5.
2: സമയം ഇങ്ങനെ 12:21 ആയിരിക്കുകയാണ്. അപ്പോൾ വെള്ളി നക്ഷത്രം എന്ന മൂവിയിലെ ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. ഫോർട്ട്കൊച്ചിയിൽ നിന്ന് ഒരു കുഞ്ഞുകുട്ടി ചോദിച്ച ഒരു ഗാനമായിരുന്നു. എന്തായാലും നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ.
3: ഹലോ, ഞാൻ മനോഹരൻ.
2: കപ്രശ്ശേരി.
3: അതെ.
2: ഓക്കെ, എന്താണ് ചെയ്യണത്? ഓക്കെ, അപ്പൊ ജോലി എന്തായിരുന്നു?
3: ആലുവയിൽ ഒരു ചെറിയ ജോലി. ഞാൻ പണ്ട് ബോംബെയിലായിരുന്നു, പിന്നെ അവിടുന്ന് പോകുന്ന ആലുവയിൽ ഒരു ചെറിയ ജോലി ഉണ്ടായിരുന്നു.
2: അവിടുന്ന്
3: 96 പോന്നു.
2: വീട്ടിലാരൊക്കെയുണ്ട്?
3: വീട്ടിലിപ്പോ ഞാൻ മാത്രമേ എന്റെ വീട്ടിലുള്ളൂ. ഞാൻ ഒറ്റയ്ക്കാ
2: താമസിക്കുന്നത്. ഏത് പാട്ടാണ് വേണ്ടത്?
3: എനിക്ക് പത്മവ്യൂഹം എന്ന് പറഞ്ഞ പണ്ടത്തെ ഒരു സിനിമയുണ്ട്, അതിലെ ജയങ്കറിനും പീലിയിലേക്ക് പാടുന്നൊരു പാട്ടുണ്ട്, പഞ്ചാവടിയിലെ വിജയശ്രീയോ പഞ്ചമം കാട്ടിലെ രാഗിണിയോ, ആ പാട്ടാണ് എനിക്ക് വേണ്ടത്.
2: ഓക്കെ, പഴയ പാട്ടുകളാണോ കൂടുതൽ ഇഷ്ടം?
3: അത് പിന്നെ പറയാനേ, ഞാൻ സീനിയർ സിറ്റിസിന്റെ പഴയ പാട്ടുകളായി രാവിലെ സ്വാഗതം കൊച്ചി ഒരു ദിവസം ഞാൻ മുടങ്ങാതെ
2: കേൾക്കുമായിരുന്നു. ഓക്കെ,
3: പിന്നെ ഉച്ചകഴിച്ച യുവർ ചോയ്സ്.
2: ഒരു
3: ദിവസം മുടക്കില്ല.
2: മുടക്കില്ല? അപ്പൊ പഴയ പാട്ടിന്റെ ആരാധകന് ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ.
3: ഓക്കെ,
2: എന്റെ പേര് ഉഷസ്.
3: ആ ഉഷസ്.

0: കാണാറുണ്ട്. മാറി മാറി ജുവലും ഇങ്ങനെ പലരും വരുന്നല്ലോ.
1: അതെ,
0: ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആ പറഞ്ഞോളൂ.
0: അബ്ദുൽ സലാം അഴീക്കോട് കൊടുങ്ങല്ലൂര്, പി വി മുഹമ്മദ് വടക്കേ വാവന്നൂർ പട്ടാമ്പി പാലക്കാട്, ജബ്ബാർ ആലങ്ങാട്, പി എം വാസുവൻ നമ്പൂതിരി മുളഞ്ഞൂര് ഒറ്റപ്പാലം, നാലു പേര്.
1: ഓക്കെ, അപ്പൊ ഇവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
0: ആയിക്കോട്ടെ.
1: ഓക്കെ, താങ്ക് യു.

കപ്രശ്ശേരിയിൽ നിന്ന് മനോഹരൻ ചോദിച്ച ഒരു ഗാനമാണ് നമ്മൾ കേട്ടത്. നല്ല രസമുണ്ടായിരുന്നു അല്ലേ പാട്ട്. അപ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് പത്മവ്യൂഹം എന്ന സിനിമയിലെ ഗാനമായിരുന്നു. വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പിയാണ്ടോ, സംഗീതം നൽകിയിരിക്കുന്നത് MK അർജുനൻ. അപ്പോൾ പാടിയിരിക്കുന്നത് P.J. ജയചന്ദ്രനും പി

0: ും ചേർന്നിട്ടാണ്. അപ്പോൾ കുറേ സിനിമാ പേരുകളും കുറേ നടന്മാരും നടിമാരും അവരുടെ പേരുകളും, പഴയകാല ഒരു ചെയിൻ സോങ് എന്ന് തന്നെ പറയാമല്ലേ. നല്ല പാട്ട്, എന്തായാലും അധികം കേൾക്കാത്ത ഒരു ഗാനം തന്നെയായിരുന്നു. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 27 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424-242-8101. നമുക്ക് അടുത്ത കോളറുണ്ട്, നോക്കാം. ഹലോ, ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം.
0: ആ, ഇതാരാണ്?
1: പുതുവൈപ്പിന്ന് പറപ്പള്ളി സേവിയർ ആണ്.
0: സേവിയർ? ഓക്കേ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷങ്ങൾ.
0: ആ, മഴയുണ്ടോ?
1: മഴ, ആ മഴ നേർമയായിട്ട് അങ്ങനെ അടക്കി.
0: ആണോ, രാവിലെ ഒന്നും മഴ ഉണ്ടായില്ലേ?
1: ആ, രാവിലെ ചെറുതായിട്ട്, ഇപ്പോഴും അങ്ങനെ മൂടിക്കിട്ടൊക്കെ പൊടിഞ്ഞൊക്കെ നിൽക്കും.
0: ആണോ, ഓക്കേ. ആ, വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് വൈഫ്, രണ്ടാമത്തെ മകൻ, മകന്റെ ഭാര്യ, രണ്ടുപേരെ കുട്ടികൾ.
0: ഓക്കേ. എന്താ ചെയ്യണത്?
1: ടൈലറായിരുന്നു. ഇപ്പൊ എടുക്കാനല്ല, ചെയ്യലില്ല.
0: ആണോ?
1: ഒരു സുഖമില്ലായ്ക ഒന്ന്
0: റെസ്റ്റിലാണ്. ഓക്കേ. അപ്പോ ഈ ഒഴിവ് സമയം എങ്ങനെ ചെലവിടുന്നു, ചെലവാക്കുന്നു? അതൊക്കെ ചെയ്യും അല്ലേ. ഓക്കേ. റെയിൻബോ കേൾക്കും പിന്നെ?
1: ആ, റെയിൻബോ സ്ഥിരം
0: സ്ഥിരം കേൾക്കും. ഓക്കേ. പാട്ട് പാടുന്ന ആളാണോ? പാട്ട് പാടുന്ന ആളാണോ? ആസ്വദിക്കാൻ. ഓക്കേ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് ആസ്വദിക്കേണ്ടത് ഇപ്പോ? ഓള്, മണിയറയിലെ അശോകൻ അല്ലേ?
1: മണിയറയിലെ അശോകൻ.
0: ഓക്കേ, ആ പാട്ടാണ് വേണ്ടത് അല്ലേ?
1: ആരുടെയായിരുന്നു
0: ബർത്ത്ഡേ?
1: ഞങ്ങളുടെ വെഡ്ഡിങ്.
0: എല്ലാം ഒരുമിച്ചായിരുന്നാ?
1: എല്ലാരും 17-ാം തീയതി ആയിരുന്നു എന്റെ ബർത്ത്ഡേ. 22-ാം തീയതി ആയിരുന്നു വെഡ്ഡിങ്.
0: ആണോ? അപ്പൊ ഒരാഴ്ച
1: കഴിഞ്ഞു.
0: 17-ാം തീയതി, 10 ദിവസം വൈകി അല്ലേ? ആ, സാരമില്ല. എന്നാലും ഈ മാസം തന്നെ കിട്ടിയില്ലേ, കോള് കിട്ടിയില്ലേ? അതാണ്. അപ്പൊ എന്തായാലും വൈകി പോയെങ്കിലും പിറന്നാൾ ആശംസകൾ കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ടിലേക്ക് പോവാം. ഓക്കെ.
1: ഓക്കെ,
0: താങ്ക് യു.
1: താങ്ക് യു.

0: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
1: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൌരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടിന് വേണ്ടിയിട്ട് വിളിക്കാം. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484242810. നമുക്ക് അടുത്ത കോളറുണ്ട് നോക്കാം. ഹലോ,
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, ആരാണ്?
1: ഓക്കെ,
0: കുറെ നാളായോ വിളിച്ചിട്ട്?
1: ഏകദേശം
0: എത്ര നാളായി? സമയം കിട്ടുന്നില്ല.
1: ഒരു മാസം കഴിഞ്ഞിട്ടോ?
0: ഒരു മാസം. ഓക്കെ, എന്താ ചെയ്യണേ? ഓക്കെ, ഏത് ഡിപ്പാർട്ട്മെന്റ്? ആരോഗ്യ വകുപ്പിൽ.
1: അപ്പൊ
0: ഇന്ന് അവധി ആയതുകൊണ്ട് വീട്ടിലുണ്ട് അല്ലേ?
1: അപ്പൊ വീട്ടില് സ്വസ്ഥായി. പിന്നെ എനിക്ക് ഉഷസിന് വോയിസ് കേൾക്കുമ്പോ പെട്ടെന്ന് മറ്റേ മ്യൂസിക് പണ്ടത്തെ
0: മ്യൂസിക് ലൈവ്
1: അതങ്ങനെ ഓർമ്മ വരുന്നത്. സിനിമ ബേസ്ഡ് അല്ലേ ക്വസ്റ്റ്യൻസ്, പാട്ടിന്റെ ഒക്കെ ചോദിച്ചിട്ട് പെട്ടെന്ന് അതെനിക്ക് ഓർമ്മ വരുന്നത്.
0: അപ്പൊ ഈ ആരോഗ്യ വകുപ്പിലാണല്ലോ, അപ്പൊ ഈ മഴക്കാലം എത്തിയപ്പോ കുറച്ച് പണികൾ കൂടിയിട്ടുണ്ടോ, എങ്ങനെയാണ്?
1: റുട്ടീനായിട്ട് നമ്മുടെ സാധാരണ വർക്ക് പോലെ തന്നെ ചെയ്യുന്നു. ഇപ്പൊ മഴക്കാല പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ക്ലീനിങ് ക്യാമ്പയിനൊക്കെ ഇപ്പൊ ഞങ്ങളുടെ എല്ലാ വാർഡുകളിലും ഒരുവിധം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടന്നു, നല്ലൊരു പരിപാടിയായിരുന്നു. കൊടകര ക്ലീൻ കേരള എന്ന പരിപാടി ഉണ്ടായിരുന്നു. മൊത്തം അവിടുന്ന് പ്ലാസ്റ്റിക് അതുപോലെ തന്നെ പുല്ല് ഓടല ഇന്ത്യയില് അങ്ങനൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ നടന്നു. പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് മറ്റു വാർഡുകളിലും കൂടി
0: ഉണ്ടായിരുന്നു.
1: പിന്നെ താരതമ്യേന കമ്മ്യൂണിറ്റി ഓഫീസ് കുറവാണ് ഞങ്ങളുടെ.
0: പാട്ടാണ് വേണ്ടത്?
1: ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്റെ കളിത്തോഴൻ എന്ന ഫിലിമിലെ ദാസേട്ടൻ പാടിയ പാരിജാതം പനിനീരിൽ കുളിച്ചു പാലൊളി ചന്ദ്രിക തൂങ്ങി സ്വർഗ കവാടം തുറക്കുവാനായി സ്വപ്നകുമാരി നീ വന്നു. ഈ ഗാനം
0: അപ്പൊ പാടി ചോദിക്കാമായിരുന്നല്ലോ, ഇത്ര വരികള് പറഞ്ഞു. സമയം പോവും അല്ലേ?
1: അതെ, മറ്റുള്ളവർക്കടെ അവസാനം കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഗാനം

0: ശ്രീദേവ് പ്രിൻസ് വൈറ്റ്ല, പിന്നെ ജമാൽ റാണി വർഗീസ്, ഷംസുദ്ദീൻ കരിപ്പടന്ന, പി ബി മുഹമ്മദ് വടക്കേ ബാവനൂർ, കുഞ്ഞപ്പ പന്താവൂര്, പിന്നെ അർജേ എന്താ പറയാ നമ്മുടെ പേര് പോയിടാറില്ല.
1: പിന്നെ
0: ഉഷസ്, പിന്നെ രതീഷ് മഞ്ഞപ്ര, രതീഷ് ചെമ്പിച്ചിറ, പിന്നെ പ്രിയപ്പെട്ട റെയിൻബോയുടെ ആരൊക്കെ വിട്ടു വേണമെങ്കിൽ സഹൃദയം
1: ക്ഷമിക്കണം,
0: ക്ഷമിക്കുമല്ലോ. ഓർമ്മയുള്ള പേരിലൊക്കെ എടുത്തു പറഞ്ഞിട്ടുണ്ട്.
1: അപ്പൊ
0: ഈ മനോഹരമായ ഗാനം ഞാൻ അവർക്ക് എല്ലാവർക്കും ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം കേട്ടോ.
0: Thank you so much.
1: Thank you.

0: എൻ്റെ കളിത്തോഴൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് നമ്മളിപ്പോൾ കേട്ടത്. യേശുദാസാണ് ഈ ഗാനം പാടിയിരിക്കുന്നത്, വരികൾ എഴുതിയിരിക്കുന്നത് ചുനക്കര രാമൻകുട്ടി, സംഗീതം നൽകിയിരിക്കുന്നത് ശ്യാം. നല്ലൊരു ഗാനമായിരുന്നു. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സിലൂടെ ഇഷ്ടമുള്ള പാട്ട് ചോദിക്കാനായിട്ട് നമുക്ക് അടുത്ത കോളറുണ്ട്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: എന്റെ പേര് ആസാദ്, ഞാൻ മൂവാറ്റുപുഴ വിളിക്കുന്നത്.
0: മൂവാറ്റുപുഴ അല്ലേ? ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം, ഞാൻ പ്ലസ് ടു സ്റ്റുഡന്റ് ആയിരുന്നു, നല്ല റിസൾട്ട് വന്നു, പാസായി.
0: അടിപൊളി റിസൾട്ട് ആണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇനി എന്താ പ്ലാൻ?
1: ഞാനടുത്ത് സൈക്കോളജിസ്റ്റ് ആവാൻ വേണ്ടി പഠിക്കാൻ.
0: അതെന്താ അതിലേക്ക് പോകാനായിട്ട് ഒരു താല്പര്യം?
1: എനിക്ക് അങ്ങനെ ഒരു താല്പര്യം തോന്നി, അങ്ങനെ പോകുന്നു.
0: നേരത്തെ തീരുമാനിച്ചിരുന്നോ ഇതിലേക്ക് തിരിയണം എന്നുള്ളത്?
1: നേരത്തെ തീരുമാനിച്ചു തന്നെയാണ്.
0: ഓക്കെ, അപ്പൊ പ്ലസ് ടു ഏതായിരുന്നു എടുത്തത്? ഓക്കെ, അപ്പൊ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഉമ്മച്ചി, വാപ്പച്ചി, ഞാൻ, എന്റെ ചേട്ടന്മാരുണ്ട്, പിന്നെ ഒരു ചേട്ടൻ കല്യാണം കഴിച്ചു, വൈഫുണ്ട്, പ്രഗ്നന്റ് ആണ്.
0: എല്ലാരും വീട്ടിൽ തന്നെ ഉണ്ടോ? എല്ലാരും ഒരുമിച്ചാണോ താമസം?
1: ചേട്ടനും വൈഫും വൈഫും ഇത്താടെ വീട്ടിലാണ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഇന്ന് നമ്മുടെ പൂമുഖപ്പടിയിൽ നിന്നെയും കത്തുന്ന പറഞ്ഞ സിനിമയിലെ പൂങ്കാറ്റിനോടും കിളികളോടും കഥകൾ ചൊല്ലി.
0: നല്ല പാട്ടാണല്ലോ. ഈ പാട്ട് ആർക്ക് വേണ്ടിയിട്ടാണ്?
1: എന്റെ ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും. ഇന്ന് അവരുടെ ആനിവേഴ്സറി ആണ്.
0: എത്രാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്?
1: 40th.
0: അടിപൊളി. അപ്പൊ ഇന്ന് എന്തൊക്കെയാ പരിപാടി?
1: പിന്നെന്താ, ഇന്നൊന്നും അങ്ങനെ പരിപാടിയൊന്നുമില്ല.
0: ചേട്ടന്മാരൊക്കെ വരില്ലേ?
1: അവരൊക്കെ വരും.
0: അപ്പൊ ആഘോഷം ആക്കണം. ഓക്കെ, അപ്പൊ ഉമ്മച്ചിയുടെയും വാപ്പച്ചിയുടെയും പേര് പറഞ്ഞില്ല?
1: എന്റെ ഉമ്മച്ചിയുടെ ഒരു റൂബി, വാപ്പച്ചിയുടെ ഒരു കോയാൻ.
0: ഓക്കെ, അപ്പോ രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Our effort at the government level is to make it easier to work with each other. Free trade agreement, of course, will help with reducing

0: barriers to trade, tariff and non-tariff, we will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
1: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കുവേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18-00-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: മുഖ്യമന്ത്രി BD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
1: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അത് ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താ CMN മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും

0: ഗൾഫ് ഓഫ് മാന്നാർ ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ മൂന്നാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: This is Radio FM 107.5. Musically yours. Your choice. Your one-stop destination for finest music. Music. Your choice.

0: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ്എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അടുത്ത കോളർ ഉണ്ട്, നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ഞാൻ ബിന്ദു, കേടാമംഗലം.
0: ആഹാ, എന്റെ സ്വന്തം നാട്ടിൽ നിന്ന്. എന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: നല്ല വിശേഷം.
0: കേടാമംഗലത്ത് എവിടെയാണ് വീട്?
1: കേടാമംഗലത്ത് മോസ്കോ സ്റ്റോപ്പിലെ കവിത ഹാള്.
0: ആ, ഓ,
1: അതിന്റെ പടിഞ്ഞാറ് വശം.
0: അവിടുന്ന് കുറച്ചു പോയാ മതിയോ?
1: കുറച്ചു പോയാ മതി. മേഡത്തിന്റെ വീട് എവിടെയാണപ്പാ?
0: എന്റെ വീടും കേടാമംഗലത്ത് തന്നെയാണ്, അവിടെ അടുത്ത് തന്നെയാണ്. ഓക്കെ, പിന്നെന്തൊക്കെയാണ് വിശേഷങ്ങള്?
1: ഞാൻ പ്രളയം തുടങ്ങി വിളിക്കണാണ്, പക്ഷെ എനിക്ക് കിട്ടാറില്ല. മറ്റേ വെള്ളിത്തിരയിലാണ് വിളിക്കാറുണ്ടായിരുന്നത്, അന്നിട്ട് കിട്ടാറുണ്ടായില്ല. പിന്നെ ഇപ്പൊ എന്റെ ഒരു കൂട്ടുകാരി ജഗീത ചേച്ചി ഇന്നിപ്പൊ നമ്പർ തന്നാണ് ഇതിൽ വിളിക്കുന്നു പറഞ്ഞു കൊണ്ട്.
0: ഓക്കെ, ഇപ്പൊ ആദ്യമായിട്ടാണോ റെയിൻബോയിൽ വിളിക്കുന്നത്?
1: ആ, ഞാൻ ആദ്യമായിട്ടാണ് വിളിക്കണത്.
0: പ്രളയം കഴിഞ്ഞിട്ടുള്ള നീണ്ട കാത്തിരിപ്പാണ് അല്ലേ?
1: അതില് ഭയങ്കര സന്തോഷം.
0: സന്തോഷമുണ്ട്. ഓക്കെ, എന്താ ചെയ്യണേ?
1: ഞാൻ വിചാരിച്ചായിരുന്നു ഇപ്പൊ നെയ്യണില്ല, എനിക്ക് വീട്ടിൽ കറി കിട്ടപ്പ ശ്വാസം മുട്ട് വന്ന്, അതിനിപ്പൊ കാലി തേയ്മാനും ഇട്ടൊക്കെ ഇരിക്കണേന്. ഇപ്പൊ നെയ്യാൻ പോകാൻ പറ്റണില്ല, അതുകൊണ്ട് വീട്ടിൽ വെറുതിരിക്കണ്.
0: അങ്ങനെ
1: പിന്നെ അടുത്ത ജൂലൈ 5-ാം തീയതി എന്റെ മോന്റെ ബർത്ത്ഡേന്.
0: മോന്റെ പേര് പറയൂ.
1: പേര് രാകേഷ്. അപ്പൊ ആ ബർത്ത്ഡേ ആണ്. അതിന് അതിരവൻ, നല്ല അതിരവൻ സിനിമയിലെ പാട്ട്.
0: അതിരൻ
1: പാട്ട്. പിന്നെ ഇത് കുറച്ച് കൂട്ടുകാരികളുണ്ട്, അവരൊക്കെ വിളിക്കുമ്പോ എന്റെ പേര് പറയാറില്ലേ. പുഷ്കല രാജു, അജിത ചേച്ചി, കൈന, ശീത. പിന്നെ എനിക്ക് വേറെ 2 ഫ്രണ്ട്സ് ഉണ്ട്, അവരെ പേര് പറയൂല.
0: പക്ഷെ പേര് പറയില്ല,
1: പേര് വെളിപ്പെടുത്തൂല. കാരണം ഞങ്ങള് ഞങ്ങൾ ഭയങ്കര ഇഷ്ടമെന്ന് രണ്ടുപേരും, പക്ഷെ രണ്ടുപേരും നിൽക്കേണ്, അതുകൊണ്ട് പേര് വെളിപ്പെടുത്തൂല. ഭയങ്കര ഇഷ്ടമാണ്.

0: ശരിയാണ് അവര്. നമ്മുടെ സ്വകാര്യ കാര്യങ്ങളെല്ലാം പറഞ്ഞതാണ്. ഇപ്പൊ അവര് ഇതായാലും ബുദ്ധിമുട്ട് മനസ്സിലുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല.
1: ബുദ്ധിമുട്ടൊക്കെ മാറ്റി വെക്കും, കണക്കൊന്നും വേണ്ട.
0: അവര് രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് വേണ്ടിട്ട്. പിന്നെ എന്റെ എല്ലാവർക്കും, പിന്നെ മേഡത്തിന്റെ പേരെന്താണ്?
1: ഉഷസ്.
0: ഉഷസ്. പിന്നെ ഞങ്ങൾക്ക്, പിന്നെ ഞാൻ ആദ്യം ചെയ്യാൻ പോരുന്നത് 8 സംഘത്തിലായിരുന്നു. അവിടെ ഒരു സന്ധ്യ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടിയായിട്ട് രാധ, അവളിപ്പൊ കഴിഞ്ഞ ദിവസം ഇങ്ങനെ മരിച്ചു. ഞാൻ അറിഞ്ഞില്ല, എനിക്ക് പോകാൻ പറ്റില്ല. അവൾക്കും വേണ്ടിട്ട്, എല്ലാവർക്കും വേണ്ടിട്ട്
1: ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, സ്പെഷ്യലി മകന് വേണ്ടിട്ട്, ബർത്ത്ഡേ വരുകയാണല്ലോ. ഓക്കെ,
0: ജൂലൈ 5 അതിന്റെ 30th ബർത്ത്ഡേന്ന്.
1: രാകേഷ് അല്ലേ?
0: രാകേഷ്.
1: അപ്പൊ രാകേഷിന് വേണ്ടിട്ട് സ്പെഷ്യൽ ഡെഡിക്കേറ്റ് ചെയ്യാം. ഓക്കെ
0: ഓക്കെ,
1: അപ്പൊ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ.
0: വിളിക്കാം.
1: ഓക്കെ, താങ്ക് യു.

0: ആകാശവാണി വെൺകുഴപ്പം കൊച്ചി 107.5 നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കോളർ ഉണ്ട് നോക്കാം. ഹലോ,
2: ഹലോ,
1: നമസ്കാരം.
2: എന്റെ പേര് ഞാൻ
1: ആ എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ.
2: നല്ല വിശേഷം.
1: തിരക്കിലാണോ? അപ്പോ നാളെ വേറെ എന്തൊക്കെയാണ് പരിപാടികൾ? പുറത്തേക്കൊക്കെ പോവോ?
2: വേറെ ഇല്ല. നാളെ ചെടുത്തെടുത്തിട്ട് വീട്ടിൽ
1: വേറെ അവരൊക്കെ ഇവിടേക്ക് വരുവോ? വീട്ടിലേക്ക് വരുവോ?
2: ചെടുത്തെടുത്തിട്ട് മക്കളൊക്കെ വരാറുണ്ട്.
1: ഓക്കെ, അപ്പൊ അതൊക്കെയാണ് പരിപാടികള്. പുതിയ ഡ്രസ്സൊക്കെ എടുത്തോ? അങ്ങനെയൊക്കെ ഉണ്ടോ?
2: എടുക്കൊക്കെ ചെയ്യും, ഈ വർഷം എടുത്തില്ല.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
2: എനിക്ക് വിസ്മയത്തുമ്പത്തിലെ കൊഞ്ചി കൊഞ്ചി വിളിക്കുന്ന കാറ്റിനെ
1: മറക്കും. ആ പാട്ടാണ് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ആ സിനിമ
2: കണ്ടിട്ടുണ്ടോ?
1: ഓക്കെ, അപ്പൊ ഈ സിനിമ കണ്ടിട്ടുണ്ടോ വിസ്മയത്തുമ്പത്ത്?
2: അത് കണ്ടിട്ടുണ്ട്.
1: അങ്ങനെ ഇഷ്ടപ്പെട്ടതാണോ ഈ പാട്ട്? പാട്ട് പാടുന്ന ആളാണോ?
2: ഈ പാട്ട് ഫോറസ്റ്റിലാണ് ഷൂട്ടിംഗ്.
1: അതെയോ, അതാണോ കൂടുതൽ ഇഷ്ടം?
2: നയൻതാരനെ കാണാൻ പറ്റില്ല, പക്ഷെ മറ്റു സിനിമ ഉണ്ട് മോശങ്ങിട്ട്, അത് ദിലീപ് ഇവിടെ വന്നിട്ടുണ്ടായി. തക്കാൽ ബുക്ക് സിനിമയുടെ ലാസ്റ്റ് ഭാഗം
1: വേണ്ടി. മോസ് ആൻഡ് കാറ്റ് അതാണ് പറഞ്ഞതല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും വിസ്മയത്തുമ്പത്തിലെ പാട്ട് നമുക്ക് കൊടുക്കാം അല്ലേ? ഓക്കെ, ഇത് ആർക്കെങ്കിലും വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ടോ?
2: എന്റെ ഫ്രണ്ട്സിനും വേണ്ടിട്ട്, എല്ലാം സ്കൂള് പഠിച്ചതും കാർദിനൽ പഠിച്ചതും പിന്നെ കളമശ്ശേരി കുന്നതി കോളേജിലൊക്കെ പഠിച്ച എല്ലാം ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേഷൻ ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കാം കേട്ടോ. ഓക്കെ,
2: പിന്നെ റെയിൻബോലെയും കൊച്ചിലെയും
1: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, താങ്ക് യു.
2: ശരി.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്.
1: സമയം അങ്ങനെ 1 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല നല്ല പാട്ടുകളാണ് ഇങ്ങനെ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത കോള് എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ,
2: ഹലോ, നമസ്കാരം മാഡം.
1: നമസ്കാരം, ഇതാരാണ്? നീർക്കോട്. ഓക്കെ, എന്താ ചെയ്യണേ? അവിടെ തന്നെയാണോ? നീർക്കോട് തന്നെയാണോ? ഓക്കെ. അപ്പോ രാവിലെ മുതലേ? ഉച്ച കഴിഞ്ഞ് 2 മണി വരെ. വൈകിട്ടോ?
2: ആറര
1: വരെ. ഓ, ചെറുകടികൾ മാത്രം അല്ലേ. ഓക്കെ, അപ്പൊ ഒറ്റയ്ക്കാണോ അവിടെ? വീടിനടുത്ത് തന്നെയാണോ അത്? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്? കടയില് റെയിൻബോ വെച്ചിട്ടുണ്ടോ? ഇപ്പൊ വീട്ടിലാണ്. അപ്പൊ രാവിലെ തന്നെ കേൾക്കാൻ തുടങ്ങും അല്ലേ. മെഡ് കോഫി കേട്ടിട്ടുള്ളൂ, ബാക്കി പരിപാടി. എല്ലാം കേൾക്കാൻ പറ്റും, ജോലിയും ചെയ്യാം അല്ലേ. അതാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം. ആ, പറഞ്ഞോളൂ. ഇത്രയും പേർക്ക്
2: വേണ്ടിട്ടാണ്.
1: ആ, പാടിക്കോളൂ രണ്ടുപേര്.
2: ചന്ദന കുലച്ച പോലെ, ചെമ്മാനം പൂത്ത പോലെ, ചെമ്മാനം തുടുത്ത പോലെ ഒരു പെണ്ണ്, പെണ്ണവൾ വെളുത്തുപോയ തുടുക്കാവ്, കന്മണ പിണങ്ങി എന്നാൽ കറുത്ത വാവ്, ചന്ദന കുലച്ച പോലെ, ചെമ്പകം പൂത്ത പോലെ, ചെമ്മാനം തുടുത്ത പോലെ ഒരു പെണ്ണ്, പെണ്ണവൾ തിരിച്ചു.

0: ഏതിലെ പാട്ടാണ്?
1: അത് മായാന്ന് പറഞ്ഞ നല്ല പാട്ടാണ്.
0: ആണോ? ഈ പാട്ടിനോട് എന്താ ഇത്ര ഇഷ്ടം? ആണല്ലേ. ഓക്കെ, പഴയ പാട്ട് കൂടുതൽ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് കൊടുക്കാം കേട്ടോ. താങ്ക് യു.
1: താങ്ക് യു.

0: ആരംഭിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്. സമയം അങ്ങനെ ഒരു മണി കഴിഞ്ഞ 36 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളോട് സംസാരിക്കാൻ അടുത്ത കോളർ എത്തിയിട്ടുണ്ട്, നോക്കാം. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: സാദിയാണ്.
0: സാദി
1: സാദി സാദി.
0: ഓക്കെ, എവിടുന്നാണ് വിളിക്കുന്നത്?
1: എടവനക്കാട്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ, പറയൂ.
1: നല്ല വിശേഷം. പെരുന്നാളിന്റെ ഒക്കെ തിരക്കും തിക്കും തിരക്കിലൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ നടപ്പോന്ന് മുന്നിട്ട്.
0: നല്ല തിരക്കിലായി അല്ലേ? എപ്പോ എത്തും അവരെല്ലാം?
1: മോള് കൊച്ചി കൊടുത്തേക്കണ്. മോൾക്ക് 4 കുട്ടികളുണ്ട്. രണ്ട് ആദ്യത്തെ തിരിച്ചാണ്, പിന്നത്തെ രണ്ടാമത്തെ പെൺകുട്ടി, മൂന്നാമത്തെ ആൺകുട്ടി. 3 തൊങ്കും പെണ്ണും ഒരാണ്.
0: അപ്പൊ എത്ര പേര് കുട്ടികളെ?
1: 10 പേരുണ്ട്.
0: 10 പേരുടെ ഉമ്മൂച്ചിയ എന്താ പറയാ? വല്ലുമ്മ. എങ്ങനെ? ഓക്കെ. അപ്പൊ അവരെല്ലാരും കൂടി വന്നു കഴിയുമ്പോ ഒരു ബഹളമായിരിക്കും അല്ലേ? ഒരു ഉത്സവം അല്ലേ?
1: അതെ.
0: അപ്പൊ നാളത്തേക്ക് എന്തൊക്കെയാണ് സ്പെഷ്യല് ഉണ്ടാക്കുന്നത്?
1: നാളത്തേക്ക് സ്പെഷ്യലി ചെമ്മീൻ അച്ചാർ ഇട്ടിട്ടുണ്ട്, പിന്നെ മാങ്ങാച്ചാർ ഇട്ടിട്ടുണ്ട്. ജാതിക്ക് നന്നാക്കി വെച്ചിട്ടുണ്ട് അച്ചാറിടാൻ.
0: അച്ചാറിലാണോ കൂടുതൽ പ്രിയം?

0: അച്ചാറുണ്ടാകുന്നതിനാണോ കൂടുതൽ പ്രിയം?
1: അച്ചാറ് പാചകം പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്.
0: ആണോ?
1: നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല, നമ്മ തന്നെ ഉണ്ടാക്കി.
0: ഇനി വേറെ എന്തൊക്കെയാണ് പ്ലാൻ റെഡിയാക്കാനായിട്ട് വിഭവങ്ങള്?
1: ഒന്നിൽ ചിക്കൻ ബിരിയാണി വെക്കണം, അതിൽ ചെമ്മീൻ ബിരിയാണി വെക്കണം, അങ്ങനെ രണ്ടും മധ്യത്തിൽ വെക്കണം. ഇഷ്ടമുണ്ട് നമ്മൾ നോക്കണല്ലോ.
0: അവര് പറഞ്ഞിട്ടുണ്ടോ എന്ത് വെക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടോ?
1: അവര് വന്നിട്ട് അവര് പ്ലാൻ ചെയ്യണ്ട കൊറേ നോക്കും, അപ്പൊ അതനുസരിച്ച് നമ്മൾ ചെയ്യും,
0: നമ്മള് റെഡിയാക്കും അല്ലേ.
1: ഞാൻ കൊറേ ദിവസം വിളിക്കണം, പക്ഷെ എനിക്ക് ഈ ഇഷ്ടത്തിലത്തെ ഇതിൽ എനിക്ക് കിട്ടിയിട്ടില്ല. രാവിലത്തെ ഇതില് ഞാൻ യാത്ര സവാരിയുടെ ഇതില് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ രാവിലെ 6 മണിക്ക് വെക്കും, നമ്മുടെ ഇന്നാണ് സുരേഷ് കാഞ്ഞിരക്കാട്ടിന്റെ പരിപാടി തുടങ്ങിയിരിക്കുന്നത്.
0: വെറ്റ് കോഫി.
1: ആ ഞാനപ്പൊ എന്റെ അടുക്കളയിൽ തന്നെ ഞാൻ റെഡി വെക്കലും എനിക്ക് സ്ഥിരം വേണം. അപ്പൊ രാവിലെ വെക്കുന്നു. അപ്പൊ ഞാൻ രാവിലത്തെ യാത്ര സവാരിയിലെ ഞാൻ വിളിച്ചിട്ടുണ്ട് 2 പ്രാവശ്യം. ജെല്ലും മണിക്കുട്ടനും, മണിക്കുട്ടനല്ലേ
0: ജുവലും?
1: ആ ജെല്ലും മണിക്കുട്ടനാ.
0: മണികണ്ഠനാണോ?
1: ആ മണികണ്ഠൻ, മണിക്കുട്ടനല്ല മണികണ്ഠനാണ്. അവരൊക്കെയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഇതില് ഞാൻ കൊറേ ദിവസം വിളിക്കുന്നു, ട്രൈ ചെയ്യണം.
0: ഇതില് ആദ്യമായിട്ട് കിട്ടുകയാണ് അല്ലേ?
1: ആദ്യമായിട്ട് കിട്ടുന്നത്, അതാണ് ഭയങ്കര സന്തോഷമുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഇന്നും ആദ്യമായിട്ട് കിട്ടിയ വേറൊരു കോളറും കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഈ സന്തോഷത്തിൽ ഏത് പാട്ടാണ് വേണ്ടത്? അതാണ് പണി അല്ലേ. ഓക്കെ, ഏത് പാട്ടാണ് പറയൂ, ഏത് പാട്ടാണ്? സ്വപ്നം തേജിച്ചാൽ. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ പെരുന്നാൾ ആശംസകൾ.
1: താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: സമയം ഇങ്ങനെ 1 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടി കേൾക്കാനുള്ള സമയം കൂടി ഉള്ളൂ. നമുക്കൊരു കോളറും കൂടി ഇട്ട് നോക്കാം. ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: ഇതാരാണ്?
1: ബിന്ദു.
0: ബിന്ദു, നീ ആനന്ദ ബിന്ദു എന്നുള്ള ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ആരെങ്കിലും ബിന്ദുവിനെ കാണുമ്പോ അങ്ങനെ പാടാറുണ്ടോ?
1: പാടാറുണ്ട്.
0: എന്താ ചെയ്യണേ?
1: വീട്ടമ്മയാണ്.
0: ജോലിയൊന്നും ഇല്ലാന്നോ? എന്തോരം ജോലിയാ
1: അല്ലെ?
0: തീർത്താ തീരാത്ത ജോലികളാണ്. അതെ, കാശ് കിട്ടാത്ത ജോലിയാണ്. പിന്നെ എവിടെയാണ് വീട്?
1: വടക്കമ്പറൂരിൽ.
0: എവിടെയാ?
1: പറയകാട്.
0: പറയകാട്. ഓക്കെ, സുഖായിട്ടിരിക്കുന്നോ? വീട്ടിലാരൊക്കെ ഉണ്ട്? മഴയുണ്ടോ? ഇപ്പോഴും നല്ല മഴയുണ്ടോ? ഓക്കെ. ആ വീട്ടില്, വീട്ടിലാരൊക്കെയാ?
1: വീട്ടിലൊരു മോളും പിള്ളേരുണ്ട്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വേണ്ടത്?
1: പാട്ട് മറ്റേ ഹിസൈന അബ്ദുള്ളയല്ലേ, നെടുമുടി, മോഹൻലാലും കൈതപ്രകോടി പാടുന്ന ഒരു പാട്ടില്ലേ,
0: അടിപൊളി പാട്ട്. ഒത്തിരി ഇഷ്ടമാണ് അങ്ങനെയുള്ള പാട്ടുകള്?
1: നല്ല ഇഷ്ടമാണ് എനിക്ക് ആ സിനിമയും. ഭയങ്കര ഇഷ്ടമാണ്. ടിവിയിൽ വരുമ്പോ കാണും,
0: എപ്പോഴും കാണും അല്ലേ?
1: എപ്പോഴും കാണും.
0: അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കൊടുക്കാം. ഡെഡിക്കേഷൻ ഉണ്ടോ? കൊച്ചിടാങ്ങളുടെ പേര് പറയൂ.
1: നന്ദഗോപാൽ.
0: നന്ദഗോപാൽ.
1: ശ്രീകുട്ടൻ.
0: അപ്പൊ അപ്പൂസിനും ശ്രീകുട്ടനും വേണ്ടിട്ട് ഈ പാട്ട് കൊടുക്കാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇടയ്ക്ക് വിളിക്കണം കേട്ടോ.
1: താങ്ക്
0: യു. ഹിസ് ഹൈനസ് അബ്ദുള്ളയിലെ ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പാട്ടും കൂടി കേൾക്കാനുള്ള സമയം കൂടിയുള്ളൂ. നമുക്ക് യുവ ചോയ്സ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. അപ്പോൾ ഇത്രയും നേരം യുവ ചോയ്സുമായിട്ട് കൂടി ഉണ്ടായിരുന്നത് ഞാൻ ആർജി ഉഷസ് ആയിരുന്നു. അപ്പോൾ ഇനി ഒരു പാട്ടിന് ശേഷം 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ശേഷം 2:15 നോൺ സ്റ്റോപ്പ് റെയിൻബോ, ബാക്ക് ടു ബാക്ക് സോങ്സ്, നല്ല നല്ല പാട്ടുകൾ കേൾക്കാം. അതിനുശേഷം 3 മണിക്ക് വിവിധ് ഭാരതിയാണ്. അതിനുശേഷം 5 മണിക്ക് കേൾക്കാം ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: കേൾക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ഹായ് മാലിനി, ഐ എം കൃഷ്ണൻ. നാ ഇത് സൊല്ലിയാകണം,

0: Yas. News Rainbow. നമസ്കാരം. സമയം 5 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി 25,530 കോടി രൂപ ചെലവിൽ ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ തീരുമാനം. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന് വാദം കോടതി തള്ളി. CMRL എക്സ്ട്രാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിൽ പ്രതിഷേധിച്ച് CPIM നേതാക്കളും പ്രവർത്തകരും. തിരുവനന്തപുരത്തെ വീടിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ED ഉദ്യോഗസ്ഥരുടെ വാഹനം പ്രവർത്തകർ അടിച്ചു തകർത്തു. ഡ്രൈവർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ CPIM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിലയുറപ്പിച്ച് പോലീസ്. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരും CBSEയും NCERTയും 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകണമെന്ന് നിർദ്ദേശം. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയും പൂനെ അഭാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനുമാണ് അറസ്റ്റിലായത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടതായ മാധ്യമ വാർത്തകൾ തെറ്റാണെന്ന് ക്ഷേത്ര ഓഫീസ്. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചെന്നും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ലെന്നുമുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വിശദീകരണം. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. രാത്രി 7:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. ന്യൂസ് റെയിൻബോ.
1: ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: 5 മണി കഴിഞ്ഞ് 11:40
1: യെസ്, ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിന്റെ സമയമാണ്.
0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
1: യെസ്,
0: നിങ്ങളോടൊപ്പം ആരൊക്കെ ഉണ്ടെന്നല്ലേ?
1: ഇന്ന് ഞാൻ ആർജി സിമിയാണ്,
0: ആർജി രശ്മിയാണ് കൂടെ ഉള്ളത്. സിമിയും ആർജിയും ഇന്ന് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ 5 മുതൽ 8 വരെയുള്ള ആ ഡ്രൈവ് ടൈമിൽ നിങ്ങൾ എല്ലാവരും കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്നു.
1: അതെ, സിമിയും ആർജിയും അല്ല, ആർജി രശ്മിയും.
0: ആർജെ രശ്മി എന്ന പേര് ഞാൻ വിചാരിച്ചു ഇവിടുന്ന് പറയൂന്ന്, പറഞ്ഞില്ല.
1: ഓ, ഒരു സഹകരണമില്ലാത്തില്ലെന്ന്.
0: അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു ആർജെ എന്ന് എന്റെ പേരെങ്കിലും ഒന്ന് പറയൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ
1: പറഞ്ഞു കഴിഞ്ഞിട്ട് വേണമെങ്കിൽ പറയാലോ,
0: അങ്ങനെങ്കിലും ഒന്ന് പറയൂന്ന്, എടുത്ത് പറയൂന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു.
1: പറഞ്ഞില്ല, നല്ല കുട്ടിയാ.
0: ആ, നല്ല കുട്ടിയാ. ഓക്കെ, അപ്പോ നമ്മളിതാ സ്റ്റാർട്ട് ചെയ്യാണ് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. ഞങ്ങൾ ഒരു ഇടിയോടുകൂടിയാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഇടിവെട്ട് പാട്ട് ഇത് കഴിഞ്ഞ് വിടാം. ഓക്കെ,
1: അപ്പോ ഇന്ന് കുറച്ച് എന്താ പറയുന്നത്, എല്ലാ ദിവസവും ഓൺ ദ ഗോ പോലെ തന്നെ ഇന്നും രസകരമായ കുറെ കാര്യങ്ങളും, ഒപ്പം തന്നെ
0: കൊച്ചു കൊച്ചു വർത്തമാനങ്ങളും, നല്ല നല്ല പാട്ടുകളും,
1: പിന്നെ ഒരു
0: ഗെയിമും
1: ഇതൊക്കെയായിട്ടാണ് ഇന്ന് 8 മണി വരെ നമ്മൾ ഒരുമിച്ച് കൂടാൻ പോകുന്നത്.
0: ഡ്രൈവ് ചെയ്യുന്നവരൊക്കെ മഴയുണ്ടെങ്കിൽ സൂക്ഷിച്ച് ഡ്രൈവ് ചെയ്യുക. ഞങ്ങളുടെ സംസാരവും പാട്ടൊക്കെ കേട്ടിട്ട് ഡ്രൈവിംഗ് ഒക്കെ വിട്ടുപോകരുത്, കറക്റ്റ് ആയിട്ട് ഓടിച്ച് മുന്നോട്ട് പോവുക.
1: അവരിതുവരെ
0: ഇതുവരെയാണ് പോയതല്ലേ, ഇന്ന് കേട്ടിട്ട് ഇനി മാറ്റമുണ്ടാവും. ഓക്കെ, അപ്പോ എല്ലാവർക്കും കേട്ടുകൊണ്ടിരിക്കുക 107.5 FM റെയിൻബോ ആണ്, ഓൺ ദ ഗോ എന്ന പ്രോഗ്രാം ആണ്. നിങ്ങളോടൊപ്പം കൂട്ടായിട്ട് സിമിയും രശ്മിയുമാണ്.

0: 5 മണി കഴിഞ്ഞ് 26 മിനിറ്റ് ആയിട്ടുണ്ട്. ചായ കുടിച്ചോ?
1: ഇല്ല, ആ മ്യൂസിക്കിന്റെ പുറകെ പിടിച്ചതായിരുന്നു.
0: ആ മ്യൂസിക്കിന്റെ പുറകെ ഇങ്ങനെയല്ല പിടിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്നത്തെ ദിവസം
1: എന്താണ് രശ്മി പറയാനുള്ളത്? പറഞ്ഞോളൂ.
0: സ്പെഷ്യാലിറ്റി പറയേണ്ട ദിവസമല്ലേ
1: ഇന്ന്? എന്താണ് ഇന്ന്? എന്താ രശ്മിക്ക് എന്താണ് ഇന്ന് സ്പെഷ്യൽ?
0: ഇന്ന് സ്പെഷ്യാലിറ്റി എന്നല്ലേ? ഇന്ന് ശരിക്കും പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റപ്പോ ഭയങ്കര മടിയായിരുന്നു എഴുന്നേക്കാൻ തന്നെ. ചെറിയൊരു മഴയൊക്കെ
1: ഉണ്ടായിരുന്നു.
0: അത് കഴിഞ്ഞിട്ട് തിരിച്ച് ജോലിക്ക് കയറണമല്ലോ എന്നുള്ള വിചാരം കൊണ്ട് നമ്മൾ വേഗം നമ്മുടെ കാര്യങ്ങളൊക്കെ നീക്കി മുന്നോട്ട് പോയി. പിന്നെ വണ്ടി ഓടിച്ചു ഇവിടെ എത്തി. ഇതിപ്പോ പ്രോഗ്രാം അവതരിപ്പിക്കുന്നു. അപ്പൊ ഇത്രയും സുന്ദരമായ മുഖമുള്ള, ചിരിക്കുന്ന മുഖമുള്ള ആ പോസിറ്റിവിറ്റി ഇങ്ങനെ തുടരെ വഴിഞ്ഞൊഴുകുന്ന സിമിയെ കണ്ടപ്പോൾ ആ സന്തോഷം ഞാൻ പ്രകടിപ്പിച്ചതാണ്. അതാണ് ഇന്ന് എന്റെ സ്പെഷ്യാലിറ്റി. അല്ലാതെ ഇന്നത്തെ ദിവസത്തെ സ്പെഷ്യാലിറ്റി പറയൂ.
1: നിർത്തണ്ട, നിർത്തണ്ട. ഞാൻ തന്നെ താഴത്തേക്ക് ഇറക്കട്ടെ എന്നിട്ട് പറയാം.
0: ഓക്കെ, ഇന്ന് പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമ വാർഷികമാണ്.
1: അദ്ദേഹത്തിന്റെ 62-ാമത്തെ ചരമ വാർഷികമാണ്.
0: അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം അറിയപ്പെടുന്നത് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്നാണ്. ഈ മോഡേൺ ഇന്ത്യയുടെ ശില്പി തന്നെ അദ്ദേഹമാണ് അല്ലേ? ന്യൂഡൽഹിയിലെ ശാന്തിവനത്തില് ഇന്ന് ഒരുപാട് പേരുണ്ട് വിസിറ്റ് ചെയ്യുന്നത്, ജവഹർലാൽ നെഹ്റുവിന്റെ ആ ഒരു സ്മരണ
1: പുതുക്കുന്ന ചടങ്ങുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്.
0: നമ്മള് ഫ്ലവേഴ്സ് അർപ്പിക്കുകയും ഗാനങ്ങളൊക്കെ പാടുകയൊക്കെ ചെയ്യുന്നതാണ് ശാന്തിവനത്തില്, ന്യൂഡൽഹിയില്. അപ്പൊ അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് തുടങ്ങും.
1: നമ്മൾ തുടങ്ങി
0: തുടങ്ങി എന്നാലും അടുത്ത ഡ്രൈവിലേക്ക് പോയത്. ഓക്കെ, വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് +2 അല്ലേ?
1: ആ +2 കുട്ടികൾ ഇന്നലെ കഴിഞ്ഞ ദിവസം 10-ാം ക്ലാസ്.
0: നമ്മുടെ ജില്ലക്ക് തിളക്കമാർന്ന വിജയമാണ്.
1: അത്രയ്ക്കും തിളങ്ങിയിരിക്കുകയാണ്.
0: അതെ, അതായത് 83.56 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയെങ്കിൽ അത് അത്രയും പിള്ളേര് തന്നെ ഉപരിപഠനത്തിന് അർഹരായിട്ടുണ്ട് എന്നുള്ളതാണ്.
1: ഓ, അത് ശരി.
0: കഴിഞ്ഞ വർഷം 83.09 വിജയശതമാനമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം 83.56, അത്രയും കുട്ടികൾക്കും ഉപരിപഠനത്തിനുള്ള സാധ്യത കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയവരുടെ എണ്ണത്തിലും നമ്മുടെ ജില്ല ഏറ്റവും മുന്നിലോട്ട് വന്നിട്ടുണ്ട്.
1: എറണാകുളം
0: എറണാകുളം റോക്സ്, നമ്മളും എറണാകുളക്കാരാണല്ലേ. അപ്പൊ ആ ഒരു അഭിമാനത്തോടുകൂടി
1: അപ്പൊ ബാക്കി ജില്ലക്കാരെല്ലാവരും എടുത്തിട്ട് അടിക്കും.
0: മറ്റുള്ള ജില്ലക്കാരെ നിങ്ങൾ ശാന്തരാകുകയും നിങ്ങൾക്കും അവസരങ്ങൾ ഉണ്ടാകും അല്ലേ?
1: അയ്യോ, അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലെ തന്നെയാണ്. എല്ലാ കുട്ടികളും പഠിച്ചിട്ട് ജയിക്കുന്നു അല്ലേ?
0: അതുപോലെ തന്നെ +2 ഓപ്പൺ സ്കൂളിലും ഫലം വന്നിട്ടുണ്ടായിരുന്നു. അതും 10 പേർക്ക് ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 60.68% അവരുടെയും വിജയം
1: അല്ലേ.
0: ടെക്നിക്കൽ സ്കൂളാണെങ്കിൽ 79.87% വിജയം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുട്ടികളൊക്കെ മിടുക്കരായിട്ട് മിടുക്കരായിട്ട്. പണ്ടൊക്കെ നമ്മൾ ഒരുപാട് പഴയത് സമയത്ത് നമ്മള് A+ എന്നൊക്കെ പറയണത് ഒന്നോ രണ്ടോ അല്ലേ?
1: ശരിക്കും നമുക്ക് A+ ഉണ്ടായിരുന്നില്ല അന്ന്. നമുക്ക് മാർക്ക്
0: വെച്ചിട്ടാണ്. എന്നാലും നമ്മളത് A+ലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ
1: അത്രയൊക്കെ
0: പോയാൽ അതും ടോപ്പേഴ്സിന് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുൾ A+ ആണ് എല്ലാവർക്കും. ഈ പ്രാവശ്യത്തെ റിസൾട്ടിൽ മുഴുവൻ മാർക്കും നേടിയ 2 വിദ്യാർത്ഥികൾ.
1: അത് ശരി,
0: ഫുൾ മാർക്ക് നേടിയ 2 വിദ്യാർത്ഥികളുണ്ട്.
1: ഇനി എന്ത് പഠിക്കും? ഇനി എനിക്ക് പഠിക്കാനൊന്നും ഇല്ലല്ലോ.
0: അവരൊക്കെ ഇനി എന്തായിരിക്കും പഠിക്കുക എന്നുള്ള ഒരു ആകാംക്ഷ നമുക്കുണ്ട്.
1: ഈ ഒരു ഇത് കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ചും 10-ാം ക്ലാസ്സും അതുപോലെ തന്നെ +2 ആണ് ഏറ്റവും കൂടുതൽ. കഴിയുമ്പോഴേക്കും എങ്ങോടാണ് തിരിയേണ്ടതെന്നുള്ള ഒരു ആശങ്ക പലപ്പോഴും കുട്ടികൾക്കും അവരുടെ പേരൻസിനൊക്കെ ഉണ്ടാവും അല്ലെ.
0: അവര് അതായത് കുട്ടികൾക്ക് എന്താണ് അഭിരുചി, ഏത് വിഷയത്തിലാണ് അവർക്ക് ഇൻട്രസ്റ്റ്, ആ വഴി തിരിച്ചുവിടുന്നതായിരിക്കും നല്ലത്.
1: ഏറ്റവും നല്ലത്
0: നമ്മുടെ ഇതൊന്നും അവരുടെ മേത്ത് ചെയ്യാതെ
1: അടിച്ചേൽപ്പിക്കരുത്.
0: അടിച്ചേൽപ്പിക്കാതെ അവർക്ക് എന്താണ് ഇഷ്ടം, അപ്പൊ അവരതിൽ എക്സലൻസ് വരുത്തുന്നുണ്ട്.
1: അതെ അതെ. അപ്പോ അതുപോലെ തന്നെ അപ്പോ വിജയിച്ച എല്ലാ കുട്ടികൾക്കും അഭിനന്ദനങ്ങൾ,
0: റെയിൻബോയുടെ വക അഭിനന്ദനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പേരില്.
1: അതെ,
0: ആരുടെ കൂടെ ആരൊക്കെയാന്ന് നമ്മൾ ഒന്നുകൂടെ ഓർപ്പിക്കണ നല്ലതാണോ?
1: വേണ്ട, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ. എപ്പോഴും
0: 04842421031 നമ്മുടെ നമ്പർ പറഞ്ഞാണ് വിളിക്കാനായിട്ട്.
1: അല്ല, ഞാനിവിടെ ഒരു കാര്യം ഒരു സൈഡിൽ കൂടി പറഞ്ഞോളൂ. അയ്യോ, അതെന്താ ഇടയ്ക്ക് പറഞ്ഞത്?
0: നമ്പർ 04842428101ലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് +2 വിജയം ആരുടെയെങ്കിലും പറയാനുണ്ടെങ്കിൽ,
1: ആശംസകൾ അർപ്പിക്കാനുണ്ടെങ്കിൽ
0: അറിയിക്കാവുന്നതാണ്.
1: ഒപ്പം തന്നെ ഗെയിമും ഉണ്ട്, അപ്പൊ നമുക്ക് ഗെയിമിലും പങ്കെടുക്കാവുന്നതാണ്.
0: ഗെയിമിന്റെ നമുക്കൊരു 6:30 ഒക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോ നിങ്ങൾക്ക്

0: നിങ്ങളുടെ വീട്ടിലോ പരിചയമുള്ളവർക്കോ ആർക്കെങ്കിലും ഒക്കെ പ്ലസ് ടുവിന് വിജയിച്ചവർക്ക്
1: ആശംസകൾ
0: അർപ്പിക്കാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484242810. അതുപോലെ തന്നെ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റ. എഫ് എം റെയിൻബോ കൊച്ചി 107.5 എന്നുള്ളതാണ് ഇൻസ്റ്റയുടെ ഐ ഡി. എഫ് ബിയുടെ ഐ ഡി എന്ന് പറയുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. വാട്സപ്പ് നമ്പർ ഇല്ലേ നമുക്ക്?
1: വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. 8547341075.
0: വിളിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് കമന്റ് ആയിട്ട് വാട്സപ്പിൽ
1: വിടാം. ഞാനതൊക്കെ ആലോചിക്കായിരുന്നു, ഞങ്ങളുടെ വീട്ടിൽ ഇത്രയൊക്കെ ഫെസിലിറ്റികളുണ്ട് എന്ന് വിളിച്ചറിയിക്കുന്ന പോലെ
0: ഇതെല്ലാം പറഞ്ഞിരിക്കുന്ന ഓർപ്പിക്കുന്ന ഞാനാണ്. ഓക്കെ, രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, വാട്സപ്പ് നമ്പറുണ്ട്. ആള് വേറെ പ്ലസ് ടുവിന്റെ ലെവലിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്.
1: അല്ല, ഞാൻ ഇങ്ങനെ പ്ലസ് ടു കുട്ടികളെ അഭിനന്ദിക്കുന്ന തിരക്കിലായിരുന്നു, അതിന്റെ ഇടയിലായിരുന്നു.
0: അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ അഭിനന്ദനങ്ങൾ ഞങ്ങളുടെ റെയിൻബോ വഴി ആശംസകൾ അറിയിക്കണമെങ്കിൽ
1: അറിയിക്കാവുന്നതാണ്.
0: അപ്പൊ കേൾക്കാം രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക്, ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക്.

എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ .gov.in.

0: വിശ്വാസം എന്ന ചിത്രത്തിലെ ഒരു ഡങ്ക പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. ഡാൻസ് കളിക്കാനും പറ്റിയിട്ടുണ്ട്. ഓക്കെ രശ്മി, അപ്പോ ഇനി എന്താണ് അടുത്ത വിശേഷം നമ്മൾ പറയാൻ പോകുന്നത്?
1: നമ്മൾ ഇന്നത്തെ വിശേഷം പറഞ്ഞു, പക്ഷേ ഇന്ന് വേറൊരു വിശേഷം കൂടെ ഉണ്ട്. വേൾഡ് എമർജൻസി മെഡിസിൻ ഡേ ആണ്.
0: വേൾഡ് എമർജൻസി മെഡിസിൻ ഡേ. ഓക്കെ ഓക്കെ ഓക്കെ.
1: അടിയന്തര ഘട്ടങ്ങളിൽ ജീവൻ രക്ഷിക്കാനായിട്ട് നിൽക്കുന്നവരാണല്ലോ എമർജൻസി മെഡിസിൻകാർ.
0: അതെ അതെ
1: അല്ലെ. അങ്ങനെയുള്ള ജീവനക്കാർ,
0: ഡോക്ടേഴ്സ്, നഴ്സസ്,

0: ഡോക്ടർ നഴ്സസ് ആരോഗ്യ
1: പ്രവർത്തകരെല്ലാവരും.
0: അപ്പം നമ്മൾ തമ്മിലൊരു ഇതിനെ കുറിച്ച് തർക്കമുണ്ടായിരുന്നല്ലോ.
1: അത് എന്താണെന്നറിയോ, ഞാനത് പൂർണ്ണമായും കേട്ടില്ല. എമർജൻസി ഡേ എന്നാണ് മാത്രമാണ് ഞാൻ കേട്ടത്. എമർജൻസി മെഡിസിൻ എന്ന് പറയുമ്പോ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും
0: എമർജൻസി ഡേയിൽ ഇത് കൊണ്ടുവരാൻ.
1: എമർജൻസി ഞാൻ ആദ്യം വിചാരിച്ചു എമർജൻസി ഡേ എന്നാണ് വിചാരിച്ചതെങ്കിൽ പോലീസുകാരുണ്ട്, അതുപോലെ തന്നെ നമ്മളുടെ മറ്റേ അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ടല്ലോ.
0: ഇത് മെഡിസിനുമായി ബന്ധപ്പെട്ടതാണ് ലോക എമർജൻസി മെഡിസിൻ ദിനം.
1: അപ്പൊ
0: കേൾക്കാൻ വിട്ടത് കൊണ്ടാണ് എന്നോട് വഴക്കുണ്ടാക്കാൻ വന്നത്. ഞങ്ങളിന്ന് മൊത്തം വഴക്കും കൂടാണ്.
1: ഇല്ല കേട്ടോ, ചുമ്മ
0: അത്യാഹിത ഘട്ടങ്ങളിൽ ജീവൻ നിലനിർത്താൻ വേണ്ടിട്ട് സി പി ആർ അറിയുന്നവര്. പക്ഷെ ഇത് ഈ പറയുന്ന പോലീസുകാരിലും ഫയർഫോഴ്സുകാരിലും ഈ സി പി ആർ എന്നുള്ള ഇത് അവരെ അവരുടെ കരിക്കുലത്തിൽ പഠിപ്പിക്കുന്നുണ്ട്.
1: പഠിപ്പിച്ചിട്ടുണ്ടാവും.
0: അപ്പൊ അവരെ നമുക്ക് എമർജൻസി മെഡിസിന്റെ ഇതിൽ കൂട്ടാം.
1: ശരിക്കും അങ്ങനെ കൂട്ടാം അല്ലേ.
0: അത് ആ പ്രഥമ ശുശ്രൂഷകൾ അറിഞ്ഞിരിക്കുക, അതാണ് എമർജൻസി. നമുക്ക് എന്ത് ആപൽഘട്ടം ഉണ്ടായാലും ആദ്യം എമർജൻസി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. അത് ഇവർക്കും ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഡോക്ടേഴ്സിന്റെ അടുത്തോ നഴ്സുമാരുടെ അടുത്തോ എത്തുന്നതിന് മുൻപ്.
1: ശരിക്കും നമ്മൾ പൊതുജനങ്ങളും പഠിക്കേണ്ടതാണ്. സി പി ആർ എങ്ങനെ കൊടുക്കും? വളരെ എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണെന്നറിയാമോ, നമ്മൾ സാധാരണ ജനങ്ങളിലേക്ക് ഈ പറയുന്ന പോലെ സി പി ആർ എങ്ങനെ കൊടുക്കണം, അതുപോലെ തന്നെ നീന്തൽ പഠിക്കുക, അത്യാവശ്യമായിട്ട് നീന്തൽ പഠിക്കുക, അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗ്യാസ് ഒക്കെ ലീക്കായാല് അതെങ്ങനെ
0: ഹാൻഡിൽ ചെയ്യണം,
1: അത് തന്നെ അതൊക്കെ നമ്മൾ പലപ്പോഴും പതറിപ്പോകുന്ന പ്രശ്നങ്ങളാണ്. പ്രത്യേകിച്ച് അടുക്കളയിലെ സ്ത്രീകളാണെങ്കിൽ അയ്യോ
0: പടർന്നാൽ എന്താ
1: ചെയ്യേണ്ടത്,
0: ഫയർ എക്സ്റ്റിംഗ്വിഷർ യൂസ് ചെയ്യാൻ പഠിക്കുക. നമ്മുടെ വീട്ടില്
1: സത്യത്തില് ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഇരിക്കുന്നത് മാത്രമേ ഇതെന്താ സാധനം മാത്രമേ പലർക്കും ഇപ്പോഴും അറിയുള്ളൂ. എനിക്ക് അടുത്ത കാലം
0: എളുപ്പമാണ് അത് ഉപയോഗിക്കുന്നത്. വളരെ പെട്ടെന്ന് ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
1: പക്ഷെ എന്താണെന്നറിയാമോ, നമ്മളെ കുറിച്ച് നമ്മൾ പലപ്പോഴും ഇതിനെ കുറിച്ചൊന്നും ബോധവാന്മാരല്ല. നമ്മൾ ഇതാരും കാണിച്ചു തന്നിട്ടില്ല. ഇപ്പൊ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെ ഓരോ വീഡിയോസ് കാണുമ്പോഴാണ് നമ്മൾ ഇതിനെ കുറിച്ചിട്ട് അറിയുന്നത് തന്നെ. പക്ഷെ സാധാരണ ഏറ്റവും അടുത്തായിട്ടുള്ള ജനങ്ങൾ പോലും, സാധാരണ നമ്മളെപ്പോലുള്ള സാധാരണക്കാരുൾപ്പെടെയുള്ള എല്ലാവരും ഇതൊക്കെ അറിഞ്ഞിരിക്കണം.
0: അതെ, എല്ലാവരും ഇതെല്ലാം ആ നോളജ് നമ്മുടെ ഭാവി തലമുറയിലും പകർന്നു കൊടുക്കുക. അതൊക്കെ വളരെ ആപൽ ഘട്ടങ്ങളിൽ ഇതൊക്കെയാണല്ലോ നമുക്ക് യൂസ്ഫുൾ ഉള്ളത്.
1: അത്രേ ഉള്ളൂ. വലിയ അന്താരാഷ്ട്ര കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലെങ്കിലും മിസൈലൊന്നും അറിഞ്ഞില്ലെങ്കിലും
0: അപ്പൊ ഈ ലോക എമർജൻസി മെഡിസിൻ ദിനത്തില് ഇത് എല്ലാവരും ഒന്ന് ബോധവൽക്കരിച്ചാൽ നല്ലതാണ് എന്നാണ് റെയിൻബോയിലൂടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്കൊരു
1: കോള് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ
0: അത് ഡ്രോപ്പ് ഔട്ട് ആയിപ്പോയി. നമുക്ക് ഇനിയും വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ ഇന്ന് പറഞ്ഞത് നമ്മുടെ പ്ലസ് ടുവിന് ആർക്കെങ്കിലും ഇതുപോലെ വിജയാശംസകൾ നേരാനുണ്ടെങ്കിൽ നേരാം. അതിനുള്ള നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു 0484-242-8101. നമുക്ക് ആരാന്ന് നോക്കാം അല്ലേ,
1: ഒന്ന് എടുത്ത് നോക്കിക്കോളൂ.
0: ഹലോ
1: ഹലോ, നമസ്കാരം,
0: കേൾക്കാമോ?
1: ആരാണ്? പേര് പറയൂ.
2: എന്റെ പേര് ഷമീർ.
0: ഷമീർ എവിടുന്നാണ്?
2: ഞാൻ തൃശ്ശൂര് അടുത്തിരുത്തി എന്ന് പറയും.
0: തൃശ്ശൂർന്ന് അല്ലേ, ഓക്കെ. തൃശ്ശൂർ എന്തുണ്ട് വിശേഷം?
2: തൃശ്ശൂര് നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു.
0: മഴയുണ്ടോ?
2: മഴ ഇന്ന് മഴയില്ല.
0: മഴയില്ല. വീട്ടിലാണോ ഡ്രൈവ് ചെയ്യാണോ?
2: ഞാൻ ഡ്രൈവിംഗിലാണ്.
0: ഡ്രൈവിംഗിലാണ്. ഞങ്ങളെ കേട്ടോണ്ടിരിക്കുകയായിരുന്നല്ലേ. അപ്പൊ ആർക്കെങ്കിലും വിജയാശംസകൾ നേരാനാണോ വിളിച്ചത്?
1: എവിടെയായിരുന്നു പ്ലസ് ടുന്? തൃശ്ശൂർ തന്നെ ആയിരുന്നോ പഠിച്ചത്? കേട്ടില്ല.
0: പ്ലസ് ടുവിന്റെ ആണ്, എസ് എൽ സിയുടെ പറയാം.
1: കുഴപ്പമില്ല, വിജയ വിജയ
0: ആശംസിക്കാം.
1: ഓക്കെ, എസ് എസ് എൽ സി ആണ്. എന്താണ് പേരെന്താണ് മോന്റെ?
2: ഷാമിൽ.
1: അത് ശരി.
2: ഏതാ?
1: ഷിയാസിന്റെ മോനാണ് ഷാമിൽ.
2: ഷിഹാബ്.
1: ഓക്കെ
0: ഓക്കെ. ഏത് സ്കൂളിലായിരുന്നു എന്നാ പറഞ്ഞ?
1: ചന്ദ്രപിന്നി. ഓക്കെ ഓക്കെ. അപ്പൊ നല്ല മാർക്കോടുകൂടിയാണ് അവൻ പാസ്സായത് അല്ലേ? ആള്
2: നല്ല മാർക്കോടുകൂടി പാസ്സായത്.
1: ആഹാ.
0: ഷമീറിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
2: എന്റെ വീട്ടില് ഭാര്യ, രണ്ട് മക്കള്.
1: ഓക്കെ. അപ്പൊ ഇത് ആള് ഇത് അവൻ മോൻ കേക്കുന്നുണ്ടാവോ? പറഞ്ഞോ. വിളിച്ചേ ഉള്ളു. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ ഇനിയിപ്പോ വീട്ടില് ചെന്നിട്ട് വിളിച്ചു പറയാം കേട്ടോ.
0: ഞങ്ങള് റെയിൻബോയുടെയും ആർ ജെ സിമി ആർ ജെ രശ്മിയുടെയും വിജയാശംസകൾ പറഞ്ഞേക്കൂ.
1: ഓക്കെ. അപ്പൊ എന്തായാലും നല്ല നല്ല രീതിയിൽ ഇനിയും മുൻപോട്ട് പോകാനായിട്ട് ആശംസിക്കുന്നു.
2: ഓക്കെ
1: ബൈ, താങ്ക് യു.
2: ഓക്കെ.

0: അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും നമ്മുടെ പ്രിയപ്പെട്ടവ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആശംസകൾ അറിയിക്കാവുന്നതാണ്. പിന്നെ എന്തായിരുന്നു നമ്മൾ എമർജൻസി
1: മെഡിസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ? അപ്പൊ ഇതുപോലെ എമർജൻസി ഘട്ടങ്ങളിൽ നമ്മളെല്ലാവരും ഉയർന്നു പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാപ്തരാകുക എന്നുള്ളൊരു മെസ്സേജ് കൂടെ നമുക്ക് കൊടുക്കാം.
0: അതെ, ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത അത് തന്നെയാണല്ലോ,
1: എമർജൻസി മെഡിസിന്റെയും
0: കൂടിയാണ്.
1: അടിയന്തര വൈദ്യ സഹായത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക.
0: അടിയന്തര വൈദ്യസഹായം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ ഇടിയുണ്ടായി എന്ന് പറഞ്ഞ പോലെ വേറെ, അത് ഇപ്പോൾ പോലീസ് ആണെങ്കിലും ശരി, ഇപ്പോൾ റോഡിൽ ഇപ്പോൾ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, അത് അടിയന്തരമായിട്ട് അവിടെ നിന്ന് എത്തിക്കുന്നത് പോലീസോ അല്ലെങ്കിൽ കണ്ടു നിൽക്കുന്ന ആരും വേണമെങ്കിലും ആവാം അല്ലേ. അപ്പൊ അവരും ഒക്കെ ഇതിന്റെ
1: ഇപ്പോ അതിൽ നിന്നൊക്കെ വിമുഖത വരുന്ന പലരും ഉണ്ട് അല്ലെ, കേസ് വരാം അത് വരാം ഇതാ.
0: ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ,
1: ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം.
0: രണ്ടു പ്രാവശ്യം ഞങ്ങള് ഫാമിലി രണ്ടുപേരെ കാറിൽ എടുത്തിട്ട്.
1: എന്ത് പറ്റിയതായിരുന്നു?
0: ഒരാള് ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയായിരുന്നു, കാലിന് ബ്ലഡ് നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ ആളുകളെല്ലാം ചുറ്റുവിട്ടും നിൽക്കുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ആലപ്പുഴയിൽ നിന്ന് വന്നോണ്ടിരിക്കുകയാണ്. അപ്പോ ഏകദേശം ഒരു അരൂർ ഭാഗത്ത് എത്തിയപ്പോഴായിരുന്നു സംഭവം. അപ്പോ ആരും എടുക്കുന്നില്ല. അപ്പോ വേഗം തന്നെ ഞങ്ങള് കാറിൽ കയറ്റി ഞങ്ങളുടെ ലേക് ഷോറിലെ ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുപോയത്. അത് കൊണ്ടുപോയി അവിടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചത് എത്രയും പെട്ടെന്ന് ചെയ്തത് നല്ല കാര്യമായിരുന്നു. അത് ഞാൻ സ്വയം പുകഴ്ത്തിയല്ല കേട്ടോ, കാരണം അത്
1: മനസ്സും അത് ചെയ്യാനുള്ള പ്രാപ്തിയും നമുക്കുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്.
0: അതൊരു ആ മുറിവ് വളരെ ആഴത്തിലുള്ളതായിരുന്നു. ആ
1: കാലിന്
0: അത് പുള്ളിയെ പുള്ളി സൈക്കിളിന് വരായിരുന്നു, കാർ ഇടിച്ചിട്ടിട്ട് പോവുമായിരുന്നു.
1: അപ്പോ
0: എന്നിട്ട് ശേഷം കാറ് എനിക്ക്
1: സമയം
0: രാത്രി ഒരു 8-9 മണിയായിട്ടുണ്ടാവും. പക്ഷെ ആ ചുറ്റും ആൾക്കാർ കൂടി നിൽക്കുന്നു എന്നല്ലാണ്ട് ആരെയും അവരൊരു കാര്യം വെച്ചാൽ, ഞങ്ങൾ പോകുമ്പോൾ അവർ പലരെയും കൈ കാണിക്കുന്നുണ്ട് വണ്ടിയിൽ, പക്ഷെ ആരും കയറ്റുന്നില്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു കൊണ്ട് എല്ലാം. അപ്പോൾ എന്താണെന്നറിയാമോ, അവിടെ എല്ലാം അവരെ മെഡിസിൻ എല്ലാം കൊടുത്തു. അപ്പോൾ ആള് വലിയ കുഴപ്പമില്ലാത്തൊരു ഇതിലേക്ക് അയ്യെന്ന് തോന്നണം. പക്ഷെ നമ്മളുടെ പ്രശ്നം എന്താ പറയുക, നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മളുടെ വണ്ടി ചീത്തേക്കും അല്ലെങ്കിൽ നമ്മളുടെ പോക്ക് നടക്കില്ല എന്നുള്ളൊരു വിചാരമുണ്ട് നമുക്ക്.
1: പിന്നെ അതുകൂടാതെ നമ്മൾ ഇതിൽ പെട്ടാൽ വേറെ എന്തെങ്കിലും
0: കേസ് വരുമോ എന്നുള്ള ഒരു പ്രശ്നങ്ങള്, അന്നേരം അതൊന്നും ആലോചിച്ചില്ല. ഒരാളെ രക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ആയിരുന്നു. അവര് തന്നെ ആ ഹോസ്പിറ്റലുകാർ തന്നെ നമ്മളുടെ വണ്ടി എല്ലാം ക്ലീൻ ചെയ്ത് തന്നു.
1: അതെയോ?
0: അത് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ അങ്ങനെയൊക്കെ ചിലർ പിടിക്കുന്നുണ്ടാവും, നമ്മളുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റുമോ. അതൊന്നും അല്ലല്ലോ നമ്മൾ ആദ്യം നോക്കേണ്ടത്, ഒരാളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയല്ലേ.
1: ജീവൻ തന്നെയാണ് വില.
0: അതെ,
1: അപ്പോ അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ സാധിക്കട്ടെ അല്ലെ. നമ്മൾക്കൊരു വയ്യാതെ കിടക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ഒരാളെ സഹായിക്കാൻ സാധിക്കുക,
0: അതൊന്നും വേണ്ട. ആ കിടക്കുന്നത് നമ്മളോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ ആരോ ആണെങ്കിൽ എന്ന് നമ്മൾ ചെയ്യും, അത് തന്നെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ എമർജൻസിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇത്രയും വലിയൊരു ലിങ്കിലേക്ക് പോയത്. എന്തായാലും നമുക്ക് ഇത് അവസാനിപ്പിച്ചിട്ട് പാട്ട് കൊടുക്കേണ്ട സമയമാണ്.
1: പാട്ട് കൊടുക്കാം. സമയം 5 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്.
0: സ്റ്റേഡിയം 2 ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: വെൽക്കം ബാക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഓക്കെ, നമുക്കപ്പോ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ സ്ത്രീകളാണല്ലോ. അപ്പോ സ്ത്രീകളായതുകൊണ്ട് തന്നെ കൊച്ചി മെട്രോന്റെ രണ്ടാം ഘട്ടം സമർപ്പിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ് എന്നൊരു
1: ഒറ്റ മിനിറ്റ് സമർപ്പിക്കാനായിട്ട് ഇവിടെ ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ട്.
0: ആ ഫോൺ കോൾ കണ്ടത് കണ്ണു വെച്ചത് അങ്ങനെ പോയി. ഓക്കെ, നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം.
1: ഹലോ
0: ഹലോ, കേൾക്കാമോ?
1: ഹലോ, ആ
2: ഹലോ,
1: കേൾക്കാമോ?
2: കേൾക്കാം
1: കേൾക്കാം. ആ, ആരാണ്?
2: ഞാൻ എടപ്പള്ളി നോർത്തിൽ നിന്ന് ജയ രഘുനാഥ്.
1: ജയ രഘുനാഥ്,
0: എടപ്പള്ളിന്നല്ലേ?
2: എടപ്പള്ളി നോർത്ത്.
0: നോർത്ത്, ഓക്കെ. എന്താണ് വിശേഷം?
2: ആശംസ അറിയിക്കാനാണ്. എന്റെ ഫ്രണ്ടിന്റെ മോൻ ഇന്നലെ പ്ലസ് ടു പാസ്സായി. അവന് 83% മാർക്കുണ്ട്. അപ്പൊ അതിന് ആശംസ പറയണം. പോരാത്തതിന് എന്റെ മോള് തക്കുടുവിന്റെ ഫ്രണ്ടുമാണ്.
0: പേരെന്താ തക്കുടുവിന്റെ ഫ്രണ്ടിന്റെ പേരെന്താ?
2: ആദർശ്.
0: ആദർശ്, ഓക്കെ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
2: ആകാശോ ആകാശോ എന്നാണ് ഞങ്ങള് വിളിക്കുന്നത്.
1: അവന്
2: എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നല്ലൊരു സോങ് വെച്ച് തരണം.
0: ഏത് സ്ട്രീമാണ് ഇനി എടുക്കാൻ ആഗ്രഹം ആൾക്ക്?
2: അവന് ബികോം സെന്റ് പോൾസിൽ കൊടുക്കണം പറഞ്ഞു.
1: കോമേഴ്സ് ആയിരുന്നല്ലേ അപ്പൊ? ഓക്കെ,
2: ചേർന്നിട്ടില്ല.
1: പ്ലസ് ടു
2: റിസൾട്ട് വന്നേല്ലുള്ളൂ.
0: 83% ഉണ്ടെന്നല്ലേ പറഞ്ഞേ?
2: ആദർശിന്റെ അമ്മ ഞങ്ങളുടെ കുടുംബശ്രീയുടെ സെക്രട്ടറിയാണ്.
1: സെക്രട്ടറിയും പ്രസിഡന്റ് ഒക്കെയാണ് അപ്പൊ വിളിച്ചത്.

0: ശരി.
1: അടുത്തടുത്താണ്,
0: അത്
1: ഒരു
0: ശരി.
1: വീടിന്റെ അപ്പുറത്താണ് അവന്റെ വീട്.
0: ആ ഹാ ഹാ ഹാ അപ്പൊ എല്ലാവരും
1: ആ
0: അറിഞ്ഞോട്ടെ, എല്ലാവരും കേൾക്കെ
1: അതെ.
0: ആശംസകൾ അറിയിച്ചിരിക്കുന്നു.
1: ആ ഓക്കെ, താങ്ക് യു. ഞാൻ വേഗം നമ്പർ എഴുതിയെടുത്തൊന്ന് വിളിച്ചു നോക്കിയത്
0: ആ
1: എന്റെ അടുക്കളയിൽ തന്നെയാണ് ഞാൻ റേഡിയോ വെച്ചേക്കണത്. എന്റെ
0: ആ
1: ജോലി പാട്ടും കേൾക്കാം,
0: അങ്ങനെ തന്നെ വേണം.
1: സിനിമ
0: അവിടെ
1: കേൾക്കാം,
0: ഇരുന്നോട്ടെ, അവിടെ ഇരുന്നോട്ടെ. ഞങ്ങളെ രാവിലെ തൊട്ട്,
1: ഒന്നുമില്ല.
0: ഞങ്ങള് രാവിലെ 5:53 തൊട്ട് വൈകുന്നേരം
1: പതിനൊന്ന്
0: 11 മണി
1: മണി
0: വരെ
1: വരെ
0: ഉണ്ട്.
1: ഉണ്ടാവും. ഞാന് 7 മണിയോടെ ഇനി റെയിൻബോ കേൾക്കും, ഒരു
0: ആ
1: 8:30 വരെ,
0: ആ
1: പിന്നെ FM വയ്ക്കും, പിന്നെ
0: ആ
1: റെയിൻബോ വയ്ക്കും.
0: ആ
1: അപ്പൊ അടുക്കളയിൽ നിൽക്കുമ്പോഴൊക്കെ എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ
0: ഓക്കെ.
1: നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും.
0: ഓക്കെ.
1: നിങ്ങളെ
0: തക്കുടു എന്തിനാ പഠിക്കണേ?
1: തക്കുടു ഡിഗ്രി കഴിഞ്ഞിട്ട് ബികോം തന്നെ, ഡിഗ്രി കഴിഞ്ഞിട്ട് നമ്മുടെ കലൂര് ഡിജിറ്റലക്സ് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമുണ്ട്. അപ്പൊ അതില് അവള് ഇത് പഠിക്കാൻ പോയി, അവിടെ തന്നെ ഇപ്പൊ ട്രെയിനി ആയിട്ട്.
0: ഇത് പേര് ഇത് തന്നെയാണോ? അത് ചെല്ലപ്പേരല്ലേ? ശരിക്കുള്ള പേരെന്താ?
1: ചെല്ലപ്പേരാണ് തക്കുടു, രശ്മിത.
0: രശ്മിത.
2: ആ രശ്മി,
0: ഇവിടെ ഒരു രശ്മി ഉണ്ട്.
1: മൂത്ത മോള് രേവതി.
0: രേവതി രശ്മിത. ആ ഓക്കെ. ഇപ്പൊ വിളിച്ച ആള് ജയ അല്ലേ?
2: ജയ രഘുനാഥ്.
1: നോർത്ത്
2: എടപ്പള്ളി. ജയ രഘുനാഥ് നോർത്ത് എടപ്പള്ളിയിൽ നിന്ന് വിളിച്ചിട്ട് ആദർശന്
0: വിജയാശംസകൾ അർപ്പിച്ചിട്ടുണ്ട് റെയിൻബോയിലൂടെ.
2: പോരെ.
1: ഓക്കെ, താങ്ക് യു.
2: താങ്ക് യു.
0: ഓക്കെ, അപ്പൊ ഒരു നല്ല പാട്ട് ഇടാട്ടോ.
1: ഓക്കെ,
2: ബൈ.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: ഹലോ
2: ഹലോ, പാട്ട് പാടുന്ന കൂടുതലങ്ങ് പോവാണോ?
1: അല്ല, ആരൊക്കെയോ വന്നിട്ടുണ്ട്.
2: ആരൊക്കെയോ വന്നിട്ടുണ്ട്, ലൈനിലുണ്ട്. അതിന് മൂളിംഗ് എന്തിനാ?
1: അല്ല, പാട്ട് കേൾക്കുമ്പോ മൂളാത്തവൻ മനുഷ്യനാണോ?
2: ഓക്കെ,
1: കലാകാരനാണോ?
2: കലാകാരനാണോ അല്ലേ? ഞാൻ കലാകാരിയാണേ, പക്ഷെ മൂളൂല, അത് പാടും.
1: എനിക്ക് അതിനുള്ള കഴിവ് ദൈവം തന്നിട്ടില്ലല്ലോ, പാവപ്പെട്ടവരല്ലേ.
2: അങ്ങനെയൊന്നുമില്ല, നമ്മുടെ സ്വരം നന്നായാ മതി, എപ്പ എവിടെ ഇരുന്നാലും പാടാം.
1: എന്റെ സ്വരമേ കൊള്ളൂല.
2: അങ്ങനെ ആരും പറഞ്ഞു എന്നാ പിന്നെ ഇതിൽ
1: എന്നിട്ട് വേണം, എന്നിട്ട് വേണം നാട്ടുകാർ തല്ലിക്കൊല്ലാലേട്ടെ.
2: പാട്ട് പാടാൻ പറ്റുമെന്ന് ആളോട് ചോദിക്കാം.
1: പാട്ട് പാടി ആർജെ തല്ലിക്കൊന്നു.
2: ഹലോ
3: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
1: ഇതാരാണ്?
3: ആലപ്പുഴ പാതിരപ്പള്ളിയിൽ നിന്ന് സതീശൻ.
1: ആ സതീശൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ആലപ്പുഴയില്?
3: സുഖായിരിക്കുന്നു.
2: മഴയുണ്ടോ അവിടെ?
3: ചെറിയ
1: ഇവിടുത്തെ കാലാവസ്ഥ നിയന്ത്രിക്കുന്ന ആളാണ് ഇവിടെ. എനിക്ക് എല്ലാവരോടും മഴയുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്.
2: എന്താന്ന് പറഞ്ഞാ, മഴ ഉള്ളത് നല്ലതാണ്,
1: ചൂടിനൊരു ആശ്വാസം അല്ലേ.
2: കുറച്ചാള് മുന്നേ ഇങ്ങനെ തന്നെ എല്ലാരും പറഞ്ഞോണ്ടിരുന്നത്,
1: രണ്ട് മഴ ഒന്ന് അടുപ്പിച്ച് ചെയ്തോട്ടെ.
2: അപ്പൊ അഹങ്കാരം
1: അല്ലേ, എന്തിനാ മഴ വന്നോന്ന് ചോദിക്കും. അതെ അതെ അതെ.
2: ഓക്കെ, അപ്പൊ നമ്മള് വിജയാശംസ എന്തെങ്കിലും നേരാനാണോ വിളിച്ചത്?
3: പ്ലസ് ടു പരീക്ഷ വിജയിച്ച എല്ലാ കുഞ്ഞുങ്ങൾക്കും വിജയാശംസകൾ നേരുന്നു. കൂടാതെ എന്റെ മകൾ അനുപമയുടെ
1: പരീക്ഷയിൽ വിജയിച്ച എല്ലാ കുട്ടികൾക്കും ആശംസ.
2: വീട്ടില് പിന്നെ ആരൊക്കെയുണ്ട് അനുപമ കൂടാതെ?
3: വീട്ടിൽ അനുപമയുടെ വിവാഹം കഴിഞ്ഞു. അതിന് ഇളയ ആള് അഭിരാമിയുണ്ട്,
1: അഭിരാമി
3: ആര്യ രേണുക. അങ്ങനെയാണ്, ഞങ്ങള് മൂന്ന് പേരാണ് ഇപ്പൊ നിലവിൽ വീട്ടിലുള്ളത്.
1: അങ്ങനെയൊക്കെ ഒരു കൊച്ചു
3: കഴിഞ്ഞു, അത് വരന്റെ
1: വീട്ടിലാണ്. അത് ശരി.
2: അപ്പോ അഭിരാമിയും
1: ഇപ്പൊ വീട്ടിലുള്ള ഒരു മൂന്ന് പേരും സന്തുഷ്ട കുടുംബം.
2: ഓക്കെ, അഭിരാമി എന്നല്ലേ പറഞ്ഞ ഇളയാളുടെ?
1: അഭിരാമി
3: പേര്. അഭിരാമി
2: പഠിക്കുകയാണോ അതോ?
3: ബിരുദം

0: ഡിഗ്രി കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് എഴുതിയിട്ട്.
1: റേഡിയോയില് ഈ റേഡിയോ ഫോണിലാണോ കേൾക്കുന്നത് അതോ വണ്ടിയിൽ എപ്പോഴും ഉണ്ടോ?
2: വണ്ടിയിൽ റേഡിയോ ഉണ്ട്.
1: റേഡിയോ ഉണ്ട്. അപ്പൊ കേൾക്കുന്നവർക്കും കേറുന്നവർക്കും ഒക്കെ കേൾക്കാം.
2: കേൾക്കാം കേൾക്കാം.
0: ഏറ്റവും കൂടുതൽ വെക്കുന്ന ഏത് ചാനലാ?
2: കൊച്ചി
0: എഫ് എം ആണ്.
2: അതിന്റെ ആരോഗ്യ പരിപാടികളും അത് ഇതൊക്കെ കേൾക്കാൻ നല്ല ഇതുള്ള കാരണം അതങ്ങനെ കേൾക്കുന്നത്. പിന്നെ റെയിൻബോ ഇടക്ക് കേൾക്കും.
0: അതെ, പാട്ട് മാത്രം കൂടുതൽ കേൾക്കണമെന്ന് നോക്കുമ്പോൾ റെയിൻബോയിലൊക്കെ ഓടി വരും. കുറച്ചധികം വിശേഷങ്ങളും ഗൗരവതരമായ കാര്യങ്ങളും കേൾക്കണമെങ്കിൽ അപ്പൊ റെഡി കൊച്ചി എഫ്എമ്മിലേക്ക് ഓടും അല്ലേ? എന്തായാലും
1: നമ്മള് ഗൗരവപരമായിട്ടുള്ള കാര്യങ്ങളും പറയണ്ട്.
0: എന്തോ എന്തോ കേട്ടില്ല.
1: ഇപ്പൊ നമ്മളോട് ഇപ്പൊ സംസാരിച്ചത് സതീശനാണ്, ആലപ്പുഴയിൽ നിന്ന്. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 0484242810 എന്നുള്ളതാണ് നമ്പർ, അതിലേക്ക് വിളിക്കാം. വിജയാശംസകൾ നേരാം. 6:30 നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യും, അതുവരെ ഉള്ളൂ ട്ടോ സമയം.
0: ഭീഷണി
1: ഭീഷണി.
0: ഓക്കെ, സ്റ്റേ ട്യൂൺഡ് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഷട്ടർ താഴ്ത്തു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സ്ത്രീകൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോഴാണ് നമ്മൾ വഴി തിരിഞ്ഞ് വേറെ രീതിയിലൊക്കെ പോയത്.
1: കോൾ വന്നതല്ലേ. കണ്ടിന്യൂ.
0: ഓക്കെ, നമ്മുടെ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് കാക്കനാട് വരെയുള്ള സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനെ കുറിച്ച് അറിയാലോ. കാക്കനാട്. ഓക്കെ, ഇത് രണ്ടാം ഘട്ടം സമർപ്പിക്കുന്നത് സ്ത്രീകൾക്കാണ്.
1: രണ്ടാം ഘട്ടം സ്ത്രീകൾക്ക് സമർപ്പയാബി.
0: അതെ അതെ അതെ, പണ്ടൊക്കെ പിന്നെ പിന്നെയാണ്, ഇപ്പൊ ഓൺ ദ സ്പോട്ട് കിട്ടുന്നു.
1: പുട്ടുണ്ടാക്കു.
0: ഓക്കെ, അപ്പൊ പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറിയിട്ട് റൗണ്ടഡ് കർവ് ഉള്ള ഫെമിനൈൻ ഡിസൈൻ ആണ് ഈ പ്രാവശ്യം സ്വീകരിച്ചിരിക്കുന്നത് മെട്രോ.
1: ഓ,
0: അതുപോലെ തന്നെ ആലോ മുതൽ തൃപ്പൂണിത്തുറ വരെയുള്ള ആദ്യഘട്ടത്തെ ബ്ലൂ ലൈൻ, ആ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടാം ഘട്ടം പിങ്ക് ലൈൻ ആണ്.
1: ഓ, ഓൺലി ഫോർ സ്ത്രീകൾ.
0: അതെ, പിങ്ക് ലൈൻ എന്ന് പറയുമ്പോ സ്ത്രീകളാണോ? ശ്രീ മറ്റേ ഷീയുടെ വാക്കുകളൊക്കെ പിങ്ക് അല്ലേ. അപ്പൊ ഇനി സ്ത്രീകൾക്ക്, സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ എന്നാണ് മെട്രോയും പറയുന്നത്. മെട്രോയിൽ കയറിയിട്ടുണ്ടോ?
1: പിന്നെ എന്ത് ചോദ്യമാണ് മോളെ ഇത്.
0: മെട്രോ എങ്ങനെയുണ്ട് യാത്ര?
1: അടിപൊളിയല്ലേ? ചൂട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പൊ തന്നെ മെട്രോയിൽ കയറും.
0: ഇപ്പൊ പക്ഷെ മെട്രോ നല്ല തിരക്കാണ്.
1: നേരത്തെയൊന്നും ആദ്യമൊന്നും അധികം തിരക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ വലിയ കുഴപ്പമില്ലായിരുന്നു. ഇരുന്നൊക്കെ വളരെ ലാവിശായിട്ട് ലാലല പാടി നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ, എവിടെയും നിർത്തുന്നില്ലല്ലോ. അല്ല, അങ്ങനെയല്ല, സ്റ്റോപ്പിലല്ലാതെ നിർത്തുന്നില്ല.
0: സ്റ്റോപ്പുകളിലുണ്ട്, സ്റ്റോപ്പുകളിൽ നമുക്ക് ഡിസ്റ്റൻസും വേഗം എത്തിയതായിട്ട്
1: തോന്നും.
0: അതുപോലെ തന്നെ സമയം ലാഭിച്ചതായിട്ട് തോന്നും. ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ആദ്യമൊക്കെ യാത്ര ചെയ്യുമ്പോ.
1: പക്ഷെ ഇപ്പൊ നല്ല തിരക്കാൻ തിരക്കാം. ഇപ്പൊ നിന്ന് തൂങ്ങി നിന്ന് വേണം പോവാൻ.
0: ഇപ്പൊ ഇപ്പൊ ആയപ്പോ അതിൽ കയറാൻ ചെലപ്പോ തോന്നാറില്ല.
1: തിരക്ക് കൊണ്ട് നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ചൂട്, താഴത്തെ ചൂടും ബ്ലോക്കും ഒക്കെയാണതുകൊണ്ട് വേഗം സ്ഥലത്ത് എത്തണമെങ്കിലും നമ്മള് മെട്രോയ്ക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ നമ്മള് ഓൺ ടിക്കറ്റിന് ക്യൂ നിക്കണമല്ലോ.
0: അത് വേണ്ട,
1: ഞാൻ വാട്സപ്പിൽ, അത് അറിയില്ലാത്തവർക്ക് അറിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വളരെ സസ്പെൻസ് ആയിട്ട് പൊട്ടിച്ചതാ.
0: ഇതൊക്കെ അറിയാം.
1: ഓ, എല്ലാം
0: ഞാൻ മെട്രോ വാസി തന്നെയാണ്, മെട്രോയിൽ കൂടെ യാത്ര ചെയ്യാറുണ്ട്.
1: ആരെങ്കിലും ഉണ്ടാവില്ല ഇതറിയാത്ത, ആർക്കെങ്കിലും ഒരു ഉപകാരമായിക്കോട്ടെ പ്ലീസ്.
0: അതെ, ഉപകാരപ്പെടാൻ വേണ്ടി മാത്രം സിമി പറഞ്ഞതാണ്. വാട്സപ്പിൽ കൂടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം.
1: ടിക്കറ്റ് എടുക്കാം. മെട്രോയുടെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിലേക്ക് നമ്മൾ ഹലോ അയച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാവരും നോക്കിക്കോളും. നമുക്ക് എന്തൊക്കെയാണ് എവിടേക്കാണ് ഇറങ്ങേണ്ടതെന്നുള്ള എല്ലാം അതില്
0: അടിച്ചു കൊടുക്കണ്ടേ, എവിടേക്കാണ് ഇറങ്ങേണ്ടത്
1: അതെല്ലാം അതിൽ വരും. അപ്പൊ നമ്മളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.
0: ഓക്കെ, അപ്പൊ ഇനി മുതല് പിങ്ക് ലൈനാണ് കൊച്ചി മെട്രോ രണ്ടാം ഘട്ടം, നമ്മൾ സ്ത്രീകൾക്കായിട്ട് മാത്രം. ഓക്കെ,
1: ഫ്രീ ആയിട്ട് കയറാൻ
0: പറ്റും. ഫ്രീ ആയിട്ട് കയറാൻ പറ്റും,
1: അറിയില്ല,
0: അത് നമുക്കറിയില്ല. അതിപ്പോ കെഎസ്ആർടിസിയുടെ കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ.
1: ഓക്കെ ഓക്കെ
0: ഓക്കെ. അപ്പൊ നമ്മൾ വിളിക്കേണ്ട നമ്പർ 0484242801 ആണ്. സമയം 6 മണി കഴിഞ്ഞ് 25:54 വേണ്ട. അപ്പൊ ഒരു ഗെയിം പ്ലാൻ നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ.
1: അതെ അതെ, ഗെയിം ഉണ്ട്. ഗെയിം ഇത്രയേ ഉള്ളൂ. അതായത് രശ്മി, മമ്മൂട്ടി ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഏത് ചിത്രത്തിലാണ്? തീർന്നു, കഴിഞ്ഞു
0: കഴിഞ്ഞു
1: കഴിഞ്ഞു കഴിഞ്ഞു.
0: എത്ര നേരമുള്ള എന്റെ കോൺഫിഡൻസ് നിങ്ങൾ
1: തകർത്തു. ഭാസ്കര പട്ടേലർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത്

0: ഓഹോ,
1: പറ
0: പറഞ്ഞതെന്ന് പറ ഓ, വിധേയൻ എന്ന ചിത്രത്തിലാണല്ലേ അത്
1: ആ
0: വന്നത്.
1: അങ്ങനെ തന്നെ.
0: ഓക്കേ
1: മിടുക്കി
0: ഓക്കേ,
1: മിടുക്കി മിടുക്കരാ മിടുക്കരാ.
0: ഇതുപോലെ തന്നെ ഒരു റോള് വേറെ ചെയ്തിട്ടില്ലേ,
1: ഏത്?
0: ഇതുപോലെ തന്നെ പട്ടേലർ ആ ഒരു രീതിയിൽ ഈയിടെ
1: അതെനിക്ക്
0: ഭൂതകാലം ആണോ അതോ
1: അല്ല അല്ല
0: ഭൂതകാലല്ല
1: ഭൂതകാലത്തിലൊന്നും
0: അല്ല ഭൂതകാലല്ല ക്ഷമിക്കണം, വേറൊരു ഫിലിമിലും ഇതുപോലത്തെ ഒരു കഥാപാത്രം വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു.
1: ആണല്ലേ, അത് വേണമെങ്കിൽ നമുക്ക് ആരോടും ആരും കേൾക്കാതെ ചർച്ച ചെയ്യാം. ഇനി വെറുതെ ബ്ലണ്ടർ അടിച്ച് വെറുതെ ചെയ്ത പേര് കേൾക്കണ്ട.
0: ഇതുപോലെ
1: ഇതുപോലെ ചിലപ്പോ കഥാപാത്രത്തിന്റെ പേര് ചോദിക്കും, അല്ലെങ്കിൽ ഒറിജിനൽ ആയിട്ട് അവതരിപ്പിച്ച ആൾ ആരാണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ ഏത് ചിത്രമാണെന്ന് ചോദിക്കും. എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻ വരാം.
0: അതെ, സിമിയുടെ നിഷ്കർഷിച്ച കുറെ പാറ്റേണിലുള്ള ചോദ്യങ്ങളാണ് ഇന്ന് വരുന്നത് കേട്ടോ. ഇനി ഇതിൽ എനിക്കൊരു പങ്കുമില്ല, കുറെ നോവലുകളും നോവലുകളായിട്ട് ബേസ് ചെയ്ത,
1: നോവൽ മാത്രമല്ല സിനിമയും
0: സിനിമയും നോവലുമായിട്ട് ബേസ് ചെയ്ത
1: കലർത്തിയാണ്
0: ഇട്ട കലർത്തിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അപ്പൊ രണ്ട് പാട്ടുകൾക്ക് ശേഷം വീണ്ടും തിരിച്ചു വരാം, കേട്ടുകൊണ്ടേയിരിക്കൂ. നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടുമായി
1: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: നല്ല പാട്ടായിരുന്നല്ലോ, നന്നായിട്ട് ഡാൻസും കളിക്കണ്ടായിരുന്നു
1: അതെല്ലേ.
0: ഞാൻ.
1: സ്വയം ഇങ്ങനെ പുകഴ്ത്താൻ മാത്രം എന്താ ഉള്ള ഇവിടെ?
0: അല്ല ഞാൻ എന്നെ ഞാനെങ്കിലും പുകഴ്ത്തിയില്ലെങ്കിൽ വേറെ ആര് പുകഴ്ത്താനാ?
1: ഓക്കെ, ഇതെവിടെ പുകഴ്ത്താൻ ഒരാൾ വന്നിട്ടുണ്ട്, നമുക്ക് കേട്ടു നോക്കാം ആരാന്ന്.
0: ആരാണ്?
1: ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ആരായിരുന്നു? മഹിമ. എവിടെ നിന്നാണ്? ആ
0: മഹിമ നമ്മുടെ സ്ഥിര ആളല്ലേ, അല്ലേ മഹിമ?
2: അതെ,
1: റെയിൻബോയുടെ സ്ഥിരം ശ്രോതാവാണല്ലേ.
0: പിന്നെ അല്ല,
1: എന്തൊക്കെയുണ്ട് വിശേഷം?
2: നല്ല വിശേഷം.
1: നല്ല വിശേഷം.
0: പെരുമാവൂർ മഴ പെയ്തോ?
1: ഞാൻ ചോദിച്ചില്ലല്ലോ ഇപ്പൊ, ആ ചോദ്യം ഇവിടെ നിന്ന് വന്നേ, ഞാൻ ചോദിച്ചിട്ടില്ല.
2: മഴ പെയ്യാനായിട്ട്
0: ആ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതിൽ ഇടി വെട്ടുണ്ട്, സിമി ചോദിച്ചു കാരണം അവിടെ ഒരു ഇടിയും വെട്ടുന്നുണ്ട്.
0: അല്ലാത്തപ്പോ സഹസ്ഥാന കാലാവസ്ഥ നിരീക്ഷിക്കുക കേട്ടോ, ആര് വിളിച്ചാലും മഴ പെയ്യുണ്ടെന്ന് ചോദിച്ചോണ്ടിരിക്കണേ.
1: അപ്പൊ ചോദ്യം കേൾക്കാൻ ആർക്കെങ്കിലും വിജയാശംസകൾ നേരാനുണ്ടോ?
0: അങ്ങനെയൊന്നുമില്ല,
1: അങ്ങനെയൊന്നുമില്ല. ആരും അടുത്തൊന്നും പ്ലസ് ടു പാസ്സായവരില്ല.
2: അടുത്ത
1: വീട്ടിലൊക്കെ
0: ഉണ്ട്. അങ്ങനെയാണോ? ഞാൻ ആശംസിക്കില്ല,
1: ക്വസ്റ്റ്യൻ ചോദിച്ചോളൂ. ആൾ അതിനാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്.
0: ഓക്കെ മഹിമ, ചോദിച്ചോട്ടെ, ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ ആരാ?
2: സുരേഷ് ഗോപി.
0: ആഹാ.
1: പക്ഷെ സുരേഷ് ഗോപി ചോദിച്ചാൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ല.

0: ഇല്ല. ഓക്കെ,
1: അങ്ങനെയാണെങ്കിൽ കുഞ്ചാക്കോ ബോബനെ ഞാൻ ചോദിക്കും. കുഞ്ചാക്കോ ബോബനെ, പാലുണ്ണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഏത് ചിത്രത്തിലാണ്?
0: കുഞ്ചാക്കോന്റെ
1: ക്ലൂ ചോദിച്ചോ, ചിലപ്പോ തരാം.
0: ചോദിച്ചാലേ തരൂ.
1: ചോദിക്കോ, ചോദിക്കോ, ക്യൂ
0: ക്ലൂ വേണമെന്നാണോ?
1: അല്ല, ക്ലൂ ചോദിക്കോ, തരൂന്ന് ചോദിക്കോ പ്ലീസ്. തരുമോ? തരാട്ടോ. അതായത് ഈ സിനിമയുടെ പേരില് ഒരു ബോയ് എന്ന് പറയുന്നുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇതിലും വലിയ ക്ലൂ കൊടുത്ത കഴിഞ്ഞാൽ തല്ലും.
2: അറിയില്ല,
1: അറിയില്ല.
0: അപ്പൊ നമുക്ക് അടുത്ത കോളറിലേക്ക് കൊടുക്കാം.
1: അല്ല,
0: ബോയെന്നുള്ള പേര്
1: അല്ല, അത് ഇതായിട്ടായിരിക്കും ചിലപ്പോ സീനിയേഴ്സ്,
0: ജൂനിയർ സീനിയർ
1: കുട്ടികൾ ബോയ്സും ഗേൾസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ തിരിഞ്ഞു പോയതായിരിക്കും. വേണ്ട, അതിന് മാത്രമൊന്നും ഇല്ല. ഇപ്പൊ തന്നെ ആലോചിച്ചിട്ട് കണ്ടുപിടിച്ചിട്ട് ഓടി വന്ന് വിളിക്കുന്നത്.
0: അല്ല, അതിൽ വേറൊരു ക്ലൂ കൂടെ കൊടുക്കുക. ആന അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരു ആക്ട്രസ് ആയിരുന്നു, കൊക്കോ ആക്ടർ
1: മെയിൻ.
0: കിട്ടിയോ?
2: കണ്ടിട്ടുണ്ട് പക്ഷേ
1: ആ സിനിമ പേര് കിട്ടുന്നില്ല. ഓക്കെ, പോട്ടെ, സാരില്ല. ഉത്തരം പറയട്ടെ, എൽസമ്മ എന്ന ആൺകുട്ടി. ആ, ഇപ്പൊ കിട്ടിയില്ലേ? ആ, നാളെ ഞാൻ ഈ ചോദ്യം ചോദിക്കും, മറക്കരുത്. ഓക്കെ,
0: ഈ ഒരേ ചോദ്യം തന്നെയാണ് എല്ലാ ദിവസവും ചോദിക്കണേ.
1: എന്താണ് എന്താണ്
2: കോമഡി? എനിക്ക് ഇഷ്ടമാണ്.
1: എന്റെ കോമഡി ഇഷ്ടപ്പെട്ട ഒരാൾ വിളിച്ചിരിക്കുന്നു.
0: എനിക്ക് കമന്റ് ഒന്നുമില്ല, നോ കമന്റ്.
1: രശ്മി, ഞാനേ കുറച്ച് ക്ലാസ് എടുത്തിട്ട് വരാം രശ്മി, കേട്ടോ. ആ, അതായിരുന്നല്ലേ കോമഡി.
0: ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് തോന്നി
1: വെറുതെ എന്നെ പുകഴ്ത്തിയത്
0: പൊക്കിയപ്പോഴേ എനിക്ക്
1: മനസ്സിലായി.
0: ആൻസർ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് പാട്ട് വെച്ചേനെ. ഇതിപ്പോ ആൻസർ ഞങ്ങളല്ലേ പറഞ്ഞിരുന്ന
1: സാറില്ല. ഇതേ വേറെ
0: ഒന്നുകൂടെ ട്രൈ ചെയ്യൂ.
1: അതല്ലടാ, ഇത് ഓൺ ഡിമാൻഡ് അല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ എന്നാ, ബൈ. ഓക്കെ. അപ്പോ ശിവജീഷിയുടെ കോമഡി ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ?
0: വലിയതങ്ങടായിട്ട് പൊങ്ങണ്ട,
1: കുട്ടി താഴെ വരുമെന്നല്ലോ.
0: താഴെ വരും, നമുക്ക് മൈക്കിന്റെ മുമ്പിൽ വേണം.
1: കോമഡി ആണെന്ന് മനസ്സിലായില്ലേ?
0: കോമഡിക്കാരിയാണെന്ന്.
1: അല്ല, അത് കോമഡി ആണെന്ന് മനസ്സിലായി എന്ന് ദൈവമേ.
0: അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
1: അല്ല, ആളെ വിളിക്കണ്ടേ?
0: ആള് വിളിച്ചോളും, നമ്മൾക്ക് ക്വസ്റ്റ്യൻ കൊടുക്കാം, ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് ആളുകൾ വിളിച്ചോളും.
1: ഓ, അങ്ങനെ
0: അങ്ങനെയാണെങ്കിൽ
1: അങ്ങനെയും ചെയ്യാം, അങ്ങനെയും പരീക്ഷിക്കാവുന്നതാണ്.
0: പരീക്ഷണങ്ങളൊക്കെ ഞാൻ കൊടുക്കാം.
1: അങ്ങനെയാണെങ്കിൽ ഇന്നിപ്പോ ഇപ്പൊ ഞാൻ ഒരു നോവലിലേക്കാണ് കയറിയിരിക്കുന്നത്.
0: നേരത്തെ സിനിമയായിരുന്നു, ഇനി നോവല്.
1: അതെ അതെ, ഇത് വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ രശ്മിക്ക് അറിയില്ലായിരുന്നു. ചുമ്മാ പറഞ്ഞ രശ്മിക്ക് അറിയാം.
0: രശ്മിക്ക് അറിയാൻ വേണ്ട ക്വസ്റ്റ്യൻസ് കൊണ്ട് വന്നേക്കാളെ.
1: ഓക്കെ ഓക്കെ, എം ടിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി?
0: ഇതാണ് ക്വസ്റ്റ്യൻ. എം ടിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി? അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ. 0484-242-8101 എന്നുള്ളതാണ് നമ്പർ. അതല്ല, നിങ്ങൾക്ക് കോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. അതുമല്ല, ഇനി കമന്റ് ചെയ്യാനായിട്ട് നമ്മുടെ രണ്ട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫേസ്ബുക്ക് ആൻഡ്
1: ഇൻസ്റ്റാ.
0: അതിന്റെ ഐഡി കൂടെ പറഞ്ഞോളൂ.
1: ഇൻസ്റ്റാ ഐഡി ഇതാണ് FM Rainbow Kochi 107.5. FB ആണെങ്കിൽ ആകാശവാണി കൊച്ചി FM Rainbow 107.5.
0: രണ്ടിലും നമ്മുടെ ഓൺ ദ ഗോയിൽ ഞങ്ങളുടെ പേരൊക്കെ വെച്ചിട്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൽ കമന്റ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഒരുക്കി കൂടെ പറഞ്ഞേ.
1: അതായത് എം ടിയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി?
0: അപ്പുണ്ണി, അപ്പുണ്ണി എന്ന ക്യാരക്ടർ ഏത് നോവലിലെയാണ്? അത് എം ടി ആണ് എഴുതിയിരിക്കുന്നത്, ഏത് നോവലിലെയാണെന്നാണ് ക്വസ്റ്റ്യൻ. 0484-242-8101 ലേക്ക് വേഗം വിളിക്കുക.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇവിടെ നിങ്ങൾക്ക് കൂട്ടായിട്ട് റെയിൻബോ ആർ ജെ രശ്മി, റെയിൻബോ ആർ ജെ
1: സിമി.
0: സിമി കുറച്ചു നേരമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ്, നോക്കുന്ന പോലും
1: ഇല്ല. ക്വസ്റ്റ്യൻ ഉണ്ടാക്കി
0: എന്നാ ചോദിച്ച ചോദ്യം ഒക്കെ കൂടെ റിപ്പീറ്റ് ചെയ്യും. ഒരാള് നമ്മുടെ ലൈനിലുണ്ട്,
1: എം ടി വസുദേവൻ നായർ. അദ്ദേഹത്തിന്റെ ഏത് നോവലിലെ കഥാപാത്രമാണ് അപ്പുണ്ണി?
0: ഹലോ,
2: ഗുഡ് ഈവനിങ്.
0: ഗുഡ് ഈവനിങ്.
1: ഇതാരാണ്?
2: ബാലാജിയാണ്, കുറ്റിപ്പുഴ.
1: കുറ്റിപ്പുഴ.

0: എന്ത് ചെയ്യുന്നേ?
1: പച്ചക്കറി കൃഷി. ഓക്കെ, എന്തൊക്കെയുണ്ട് കൃഷി വിഭവങ്ങൾ അവിടെ?
0: ആഹാ, അത് ശരി. വീട്ടിലാരൊക്കെ ഉണ്ടപ്പോ? അത് ശരി.
1: എല്ലാരും പേരൊക്കെ ഒന്ന് പറയോ.
2: വൈഫിന്റെ പേര് മിനി. മൂത്ത മകന്റെ പേര് ദീപക്. അവന്റെ വൈഫിന്റെ പേര് അശ്വതി. അവന്റെ കുട്ടിയുടെ പേര് സായിശ്രീ.
0: സായിശ്രീ.
2: രണ്ടാമത്തെ ആള് ചന്തു.
1: എല്ലാവരും റേഡിയോ കേൾക്കാറുണ്ടോ?
2: അവര് ജോലിയിലായിരിക്കും. അവര് ചിലപ്പോ വണ്ടി പോകുമ്പോ വെച്ച് കേക്കും.
1: ഇത് കൃഷി സ്ഥലത്താണോ റേഡിയോ വെച്ചേക്കോ അതോ വീട്ടിലാണോ?
2: ഞാൻ വീട്ടില്.
1: വീട്ടിലാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ?
2: കേട്ടിരുന്നു.
1: ഉത്തരം അറിയോ?
2: അതെ,
1: കറക്റ്റ് ഉത്തരം.

0: ഇത് കൃഷി സ്ഥലത്താണോ റേഡിയോ വെച്ചേക്ക, അതോ വീട്ടിലാണോ? വീട്ടിലാണ്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം കേട്ടായിരുന്നോ? കേട്ടിരുന്നു. ഉത്തരം അറിയോ? അതെ, കറക്റ്റ് ഉത്തരം.
1: എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ടിലെ കഥാപാത്രത്തിന്റെ, പ്രധാനപ്പെട്ട കഥാപാത്രത്തിന്റെ പേരായിരുന്നു അപ്പുണ്ണി. അല്ല അല്ല അല്ല,
0: നോവലുകളൊക്കെ വായിക്കോ?
1: അതിനു മുമ്പ് വരെ വായനിഷ്ടമുള്ള ആളാണ്. അത് ശരി. ഓക്കെ, സിനിമ, സിനിമയും ഇഷ്ടമാണോ? അയ്യോ അയ്യോടാ, ഒരു പുസ്തകം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോ എന്തൊരു വിഷമാണുള്ളത്. അയ്യോ, എനിക്ക് ഭയങ്കര വിഷമാട്ടെ, ഞാനൊരു പേജ് പോലും കൊടുക്കില്ല ആർക്കും.
0: മറ്റേ 2018
1: കുറ്റിപ്പുഴല്ലേ, എവിടെയാണ് കറക്റ്റ് സ്ഥലം?
0: ഓ, അവിടെയൊക്കെ നന്നായി വെള്ളം സ്ഥലമാണ്.
1: അപ്പൊ പിന്നെ പറയണ്ട.
2: വീട് പെരിയാറിന്റെ ജീവിതമാണ്.
1: അയ്യോ,
0: അപ്പൊ പിന്നെ ഇതുപോലെ കണ്ണിന് വയ്യാതായിട്ട് കൊറേ നാളായോ?
2: ഓപ്പറേഷൻ വേണ്ട.
0: അല്ല, അപ്പൊ ഇതുപോലെ ഇനി ബുക്കുകള് വാങ്ങാൻ ആഗ്രഹമുണ്ടോ?
1: അതിനിപ്പോ ഓപ്പറേഷൻ ചെയ്ത് കണ്ണ് സുഖമായിട്ട് അടിപൊളിയായിട്ട് വീണ്ടും വായനയൊക്കെ തിരിച്ചു കൊണ്ടുവരും അല്ലേ? ഓ, അത് ശരി. ആ, അത് ശരിയാ, അത് ശരിയാ, മാറി നിന്ന പോക്കാണല്ലോ അല്ലേ.
0: ഒത്തിരി സന്തോഷം സംസാരിക്കാൻ സാധിച്ചല്ലോ. ഇപ്പൊ നമ്മളോട് സംസാരിച്ചത് കുറ്റിപ്പുഴയെന്ന് ബാലാജിയാണ് അല്ലേ?
1: ഓക്കെ, അപ്പൊ ചേട്ടാ ഒത്തിരി സന്തോഷം കേട്ടോ.
0: ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ടുണ്ടോ? ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക്
1: ആവശ്യതരാം, വെച്ചു തരാം.
0: ഓക്കെ, അപ്പൊ
1: കോശിയിലെ അമ്മ പാടുന്ന പാട്ടാണോ? പാലാപ്പള്ളി.
0: അടച്ചക്കാതല്ലേ? അടച്ചക്കാന്നുള്ള പാട്ടല്ലേ?
1: അടച്ചക്കല്ല, ആദാചക്ക, അങ്ങനെയാണോ? ഏതെങ്കിലും മതി, എനിക്കും പെട്ടെന്ന് കിട്ടുന്നില്ല, കാരണം സിസ്റ്റം എന്റെ കയ്യിലല്ല.
0: കലക്കാത്ത, പിന്നെ അടക്ക ചക്ക, അങ്ങനെ രണ്ട് പാട്ടുണ്ട്. പിന്നെ
1: നോക്കട്ടെ കേട്ടോ, ഞാനൊന്ന് നോക്കട്ടെ.
0: ഞങ്ങൾ ശേഷം അടുത്ത് ഈ പാട്ട് ഇട്ട് തരാം കേട്ടോ.
1: കിട്ടില്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് തന്നെ വെച്ചേക്കാതല്ലേ. ഓക്കെ,
2: ഓക്കെ,
1: ബൈ.

സൂപ്പർഹിറ്റ് ഷോസ്, സൂപ്പർഹിറ്റ് എന്റർടൈൻമെന്റ്, ഓൺലി ഓൺ റെയിൻബോ FM 107.5. സ്റ്റേ ട്യൂൺഡ്.

0: സമയം 7 മണി കഴിഞ്ഞിട്ട് 7 മിനിറ്റ് ആയിരിക്കുകയാണ്. ശരിയല്ലേ?
1: ഒരു ലോങ് ഗ്യാപ്പായിരുന്നു, 3 പാട്ടുകൾ പോയി ബാക്ക് ടു ബാക്ക് ആയിട്ട്.
0: കുഴപ്പമില്ല, പാട്ടല്ലേ,
1: പാട്ടല്ലേ കേട്ടോണ്ടിരുന്നുള്ളൂ.
0: അതെ,
1: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടോണ്ടിരിക്കുന്നത്. ഇവിടെ ആർ ജെ സിമി ഉണ്ട്, ആർ ജെ രശ്മി ഉണ്ട്. 8 മണി വരെയാണ് ഓൺ ദ ഗോയുടെ ടൈം, എല്ലാ ദിവസവും ഉണ്ട് അല്ലേ,
0: ഞങ്ങൾ സഹിക്കേണ്ടത് അല്ലേ. അതാണ് പറഞ്ഞത്, പനി
1: ക്വസ്റ്റ്യനായിട്ട് ഇവിടെ ഒരാൾ റെഡിയാണ്, വേഗം ചോദിച്ചോളൂ ക്വസ്റ്റ്യൻ.
0: അതായതേ, ബിജു മേനോൻ ഇഷ്ടമാണോ?
1: എനിക്ക് ഭയങ്കര ഇഷ്ടം,
0: എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, അടിപൊളിയല്ലേ. അപ്പോൾ ബിജു മേനോൻ വിക്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഏത് സിനിമയിലാണെന്ന് അറിയാമോ രശ്മി?
1: എനിക്കറിയാം,
0: അറിയാമെങ്കിൽ മിണ്ടാതിരുന്നാ മതി, പറയണ്ട, ആൾക്കാർ വരൂടെ,
1: പറയാനുള്ള ആൾക്കാർ എത്ര പെട്ടെന്ന് വിളിച്ചോളൂ. 0484-242-8101 വിളിക്കേണ്ടത്.
0: അതെ,
1: വിക്ടർ എന്ന കഥാപാത്രം ബിജു മേനോൻ ചെയ്തിട്ടുണ്ട്, അത് ഏത് ചിത്രത്തിലേതാണ് എന്നുള്ളതാണ് സിമിയുടെ ക്വസ്റ്റ്യൻ.
0: അതെ, വേഗം വിളിച്ചോ, ഇല്ലെങ്കിൽ ഞാനിപ്പോ ആ സിനിമയിലെ പാട്ട് വെച്ച് തരും.
1: 8547-341-075 എന്ന വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് കമന്റ്സ് ആയിട്ട് ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ 2 പ്ലാറ്റ്ഫോം ഉണ്ടല്ലേ,
0: ഇൻസ്റ്റയുണ്ട്, FB ഉണ്ട്,
1: അതിലും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, അത് നമ്മുടെ പോസ്റ്റ് ലൈക്ക് ചെയ്തതിന് ശേഷം.
0: ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ,
1: ഇത്രയൊക്കെ ഉള്ളൂ. നമ്മളിനി ഒരു പാട്ടിലേക്ക് പോവാണ്, ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാം.
0: ഒരുതേ വിളിച്ചിട്ടുണ്ടല്ലോ,
1: വിളിച്ചിട്ടുണ്ടല്ലേ. ഓക്കെ,
0: ആൻസർ അറിയാവുന്ന മിടുക്കന്മാർ വിളിച്ചിട്ടുണ്ടല്ലോ. അപ്പോ ബിജു മേനോൻ വിക്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഏത് ചിത്രത്തിലാണ് എന്നതായിരുന്നു ചോദ്യം.
1: ഹലോ,
0: അയ്യോടാ, എന്റെ പറച്ചിലിന്റെ മഹാത്മ്യം കൊണ്ടാണെന്ന് തോന്നുന്നു, വന്ന വഴി ആള് വിട്ടു പോയോ. ഹലോ, ഇല്ല ഇല്ല, ബീപ്പ് മാത്രം കേട്ടോണ്ടിരിക്കുകയാണ്. സാറില്ല രശ്മി, നമുക്ക് അടുത്തതിൽ കണക്ട് ചെയ്യാം. അപ്പോൾ അറിയാവുന്നവർ വിളിച്ചോളൂ, വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101-0484-242-8101.
1: ക്വസ്റ്റ്യൻ, ബിജു മേനോൻ ഏത് ക്യാരക്ടറാണ്
0: വിക്ടർ
1: എന്ന
0: കഥാപാത്രം
1: ഏത് ചിത്രത്തിലാണ്,
0: ഏത് ചിത്രത്തിലാണ്? അതാണെങ്കിൽ അടിപൊളി ആഗ്ര കഥാപാത്രവും, എന്ത് രസമാണ് വിജുമേനോൻ അതിൽ കാണാനായിട്ട്.
1: കൂടെയുള്ള നടിമാരും
0: ആ ഇനി പറഞ്ഞാൽ ചിലപ്പോൾ ഉത്തരം വരെ വരും.
1: ഓക്കെ,
0: അതുകൊണ്ട്
1: കേട്ടു നോക്കാലാ,
0: ആരെങ്കിലും എത്തിയിട്ടുണ്ടോ?
1: ഹലോ,
0: ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഹലോ, ഇല്ല. ഇനിയിപ്പോ എന്തായാലും നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം, പാട്ടിന് ശേഷം ഒരാളെയും പിടിച്ചിട്ട് വരാം. ഓക്കെ, സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി. അപ്പം

0: നമ്മളോട് ചേരാനായിട്ട് ഒരാൾ കാത്തു നിൽപ്പുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം
1: ആരാണ് എന്ന്.
0: ഹലോ,
2: എന്റെ പേര് ഫാത്തിമ. ഞാൻ
0: ഫാത്തിമ കളമശ്ശേരി എന്നല്ലേ. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ കേട്ടിട്ട് വിളിക്കുകയാണോ?
2: ബിജു
0: മേനോന് കേട്ടപ്പോ തന്നെ നമ്പർ ഊതി ആണോ? ബിജു മേനോനെ ഭയങ്കര ഇഷ്ടമാണോ?
2: ഇഷ്ടമൊക്കെ.
1: ശരി, ഓക്കെ. അപ്പൊ തൽക്കാലം

0: മൂന്നുപേരെ ഇഷ്ടമാണ്, ഈ രണ്ടുപേരെ മാത്രം.
1: ഓക്കെ, തൽക്കാലം ഇപ്പൊ എന്റെ ബിജു മേനോൻ മാത്രമേ ഉള്ളൂ.
2: ക്വസ്റ്റ്യൻ അതുമായിട്ട് ബേസ് ചെയ്തതാ.
0: സാറല്ല.
1: ഓക്കെ, ബിജു മേനോനെ, ആ ബിജു മേനൻ വിക്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഏത് സിനിമയിലാണെന്ന് പറയാമോ? വിക്ടർ, വിക്ടർ, വിക്ടർ.
2: ആനക്കള്ളൻ അല്ല.
1: അങ്ങനെയാണെങ്കിൽ ഞാനും പറയും കുറെ സിനിമയുടെ പേരും ബിജു മേനോന്റെ. ക്ലൂ വേണോ?
2: ക്ലൂ ചോദിച്ചാ മാത്രം കൊടുക്കുന്ന ഒരു പോസ്റ്റാണ് ഇവിടെ ഉള്ളത്.
1: ചോദിക്ക്, ഇപ്പൊ തരാം. ക്ലൂ വേണോന്ന് പറ.
2: ക്ലൂ വേണോന്ന് എന്നാ പറ?
1: പറ. അയ്യോ, ക്ലൂ വേണം ചേച്ചി.
2: ക്ലൂ
1: വേണ്ടായിരുന്നു, ഒരാവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ക്ലൂ തരട്ടെ. ഫാത്തിമ, ഈ സിനിമയില് രണ്ട് നായികമാരുണ്ട്.
2: അതിലൊരു നായിക,
1: അതിലൊരു നായിക, ആ പറഞ്ഞോ പറഞ്ഞോ.
2: മഞ്ജു വാര്യർ.
1: അതെ, അതിലൊരു നായിക മഞ്ജു വാര്യരാണ്. മനോഹരമായ പാട്ടുകളും ഉണ്ട് അതില്. കിട്ടിയോ? ആ പോരട്ടെ. സ്നേഹവുമായി ബന്ധപ്പെട്ട വാക്ക്. ആഹാ, രണ്ട് നായികമാരുണ്ട്, അതിലൊരു നായികയുടെ പേര് മഞ്ജു വാര്യരാണ്.
2: കിട്ടുന്നില്ല. രണ്ടാമത്തെ നായികയും കൂടെ പേര് പറഞ്ഞാ കിട്ടുമോ?
1: എന്നാ പിന്നെ ഞാൻ സിനിമയുടെ പേര് കൂടി ഞാൻ പറഞ്ഞേരട്ടെ ഉത്തരം. സ്നേഹവുമായി ബന്ധപ്പെട്ട ആണ് ഈ ചിത്രത്തിന്റെ പേര്. എന്റെ തല
2: പുറത്ത് കാണിക്കരുത്,
1: അതല്ലേ ഞാൻ ഇരട്ടത്ത് വരുന്നത്. എന്തേ നടപടിയാവോ?
2: സുരേഷ് ഗോപി എന്ന നടനും ഉണ്ട് ഇതില്.
1: എന്നാ പിന്നെ ഇനി ഇനി ഒന്നും പറയാനില്ല അതില്.
2: പാട്ടാണ് പറയണേ.
1: എന്താ വേണ്ടേ? എന്തെങ്കിലും പറയൂ. അതൊന്നും പറഞ്ഞിട്ട് പാട്ടത്തില്ല. എന്തേ
2: സമയം പോണു. സമ്മറിൻ ബത്ലഹേം അല്ല.
1: നിർത്തിക്കോട്ടെ,
2: ഞങ്ങൾ ഉത്തരം പറയണ്ടോ?
1: ഉത്തരം പറയട്ടെ. പറഞ്ഞോളൂ രശ്മി.
2: പ്രണയവർണ്ണങ്ങൾ.
1: ആ, ഇനി ദിവ്യ ഉണ്ണിയുടെ പേര് മാത്രം അതിൽ പറയാനായിട്ട് ബാക്കിയുള്ളൂ.
2: ഓക്കെ, ഈ സിനിമ കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന്.
1: മനോഹരമായി ദിവ്യ അല്ല, മഞ്ജു വാര്യർ പാടുന്ന വരമഞ്ഞളാടിയ ആ പാട്ടൊക്കെ ഇത്ര മനോഹരമാണ്. സിനിമ കിട്ടിയില്ല അല്ലെ? കൊഴപ്പൊന്നുമില്ല, ഇതിപ്പോ ആർക്ക്, എനിക്കൊന്നും കിട്ടാന്നുമില്ല. പെട്ടെന്ന് ലൈവിൽ ചോദിച്ചാല് നല്ല ആളാ, പിന്നെ ഇങ്ങനെ ഇരുന്ന് വെറുതെ പറയാന്നേ ഉള്ളൂ. ഓക്കെ
2: ലക്ഷ്മിക്കണ്ട, ഇനി ഇതുപോലെ അവസരങ്ങൾ വരും.
1: ഓക്കെ, ബൈ ഫാത്തിമ. എല്ലാവരും അന്വേഷിച്ചു, രശ്മി അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ. എന്നോട് പറയൂ, ഞങ്ങള് പരസ്പരം ഇപ്പൊ
2: അന്വേഷിച്ചത് മുമ്പ് പറഞ്ഞു
1: പറഞ്ഞൂലെ. രണ്ടുപേരും മാത്രമേ ഉള്ളൂ,
2: രശ്മിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ.
1: ബാക്കിയുള്ള എല്ലാവരോടും ഞാൻ അന്വേഷണം പറയാം. ഓക്കെ ഓക്കെ, ബൈ.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ചോദ്യവും ഉത്തരങ്ങളും ഒക്കെ ആയിട്ട് സിമിയും രശ്മിയുമാണ് കൂടെ ഒരാൾ ചേരുന്നുണ്ട്. നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ
1: ഹലോ മാഡം.
2: ഹലോ, നമസ്കാരം. ആരാണ്?
1: ഞാൻ എറണാകുളം അഞ്ചുമനയിൽ നിന്ന് കുമാർ.
0: കുമാർ, ഓക്കെ. ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ?
1: ചോദിച്ചാ മാഡം.
0: അനന്തഭദ്രം എന്ന ചിത്രത്തിൽ മനോജ് കെ ജയൻ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ പേര്?
1: ദിഗംബരൻ.
0: കറക്റ്റ് ഉത്തരം.
1: എന്തെങ്കിലും തരുമോ?
2: ഇവിടെ എല്ലാ ദിവസവും 100 രൂപ വെച്ച് കൊടുക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് വന്നാലേ. അയ്യോ, വോളിയം ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചിരിക്കാവോ? എന്താണ്? 100 രൂപ ഇവിടെ കൊടുക്കുന്നില്ല.
0: നമ്മള് നിങ്ങക്ക് ഇഷ്ടപ്പെട്ട പാട്ടിട്ട് തരാന്നാ വിചാരിക്കണേ. ഏത് പാട്ടാ വേണ്ടേ?
1: പാട്ട് മതി.
2: ഏതാണ്?
1: അനന്തഭദ്രത്തെ തിരുനൂരെയും.

0: പാട്ട് മതി.
1: ആ പാട്ട് മതി
2: ആ
1: അല്ലേ.
2: പാട്ട് മതി. ഓക്കെ, നമുക്ക് 7:25 മലയാളത്തിലൊരു വാർത്തകൾ വരും.
1: അതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്ന കേട്ടോ, ഒന്ന് വിചാരിക്കല്ലേ.
2: അത് കഴിഞ്ഞിട്ട് ഈ പാട്ടിട്ടേരാ കേട്ടോ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് കുമാറിന്റെ?
0: വൈഫും രണ്ട് പിള്ളേരും.
1: ആഹാ,
2: വൈഫിന്റെ പേര്
0: മഞ്ജു.
2: മഞ്ജു. കുട്ടികൾക്ക് പോവാൻ, സ്കൂളിൽ പോവാനൊക്കെ റെഡിയായോ?
1: ആണോ? ഓക്കെ, അപ്പോ വിളിച്ചതിന് ഒത്തിരി താങ്ക് യു കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ ബൈ, താങ്ക് യു.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. കൃത്യമായ ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഗാംഗ്ടോക്കിൽ സിക്കിം സർവകലാശാലയുടെ 7th ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാഷ്ട്രപതി. യുവജനങ്ങളും വിദ്യാർത്ഥികളും കൃത്യമായ തയ്യാറെടുപ്പിലൂടെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണമെന്നും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.
1: ആപ് സബ് തോ ഇത്നെ അച്ഛേ സംസ്ഥാൻ സേ ശിക്ഷ ലേക്കർ ജാ രഹേ ഹേ മേ യേ കഹനാ ചാഹുംഗി കി അപ്നെ ലക്ഷ്യോ കോ പ്രയോറിറ്റൈസ് കരേ ഷോർട്ട് ടേം ഓർ ലോംഗ് ടേം ഗോൾസ് തയ് കരേ ഓർ ഉനെ അച്ചീവ് കർനെ കി സ്ട്രാറ്റജി ഭി ബനായ ഷോർട്ട് ടേം ഗോൾസ് ആപ്കോ ഹർ ദിൻ മോട്ടിവേറ്റഡ് രഖേംഗേ ഓർ ഇൻസേ ആപ്കോ ലോംഗ് ടേം ഗോൾസ് കോ അച്ചീവ് കർനെ മേ മദദ് ഭി മിലേഗി.
0: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.

0: 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം പദ്ധതിക്കായി അനുവദിക്കും. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ നിർമ്മിത ബുദ്ധി ഘടകങ്ങൾ സാർത്ഥക് PDS ൽ ഉൾപ്പെടുത്തുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.
1: इस प्रोग्राम में तीन बड़े सुधार आज अप्रूव हुए हैं. सबसे पहला, राज्य में एक जो FCI का बड़ा गोडाउन होता है वहां से डिफरेंट डिस्ट्रिक्ट्स में डिविजन्स में फेयर प्राइस शॉप तक पहुंचाने का जो कॉस्ट होती है, फैसला लिया है कि उस कॉस्ट को सपोर्ट करेंगे इस प्रोग्राम के तहत. दूसरा, जो फेयर प्राइस शॉप्स है, उन फेयर प्राइस शॉप्स में जो डीलर्स का रिम्यूनरेशन रखा गया था, एक लंबे टाइम से वो स्टैटिक था, तो वो भी इसमें आज फैसला लिया गया. और तीसरा फैसला लिया गया, टेक्नोलॉजी का यूज करके पब्लिक डिस्ट्रीब्यूशन सिस्टम को हम कैसे मॉडर्नाइज कर सकते हैं.
0: സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചിലവുകൾക്ക് കേന്ദ്ര സഹായം അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ ഭേദഗതി വരുത്താനും സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മന്ത്രിസഭാ സമിതി തീരുമാനിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. CMRL എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീടുകളിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോടുള്ള വീട്ടിലും CMRL ഓഫീസിലും പരിശോധന നടന്നു. ED നടപടിയിൽ CPIM നേതാക്കളും പ്രവർത്തകരും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിച്ചു. തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ED ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. 12 പേരെ തിരിച്ചറിഞ്ഞതായും പോലീസ് വ്യക്തമാക്കി. CPM നേതൃത്വവുമായി പോലീസ് നടത്തിയ സമവായ ചർച്ചയ്ക്കൊടുവിലാണ് അറസ്റ്റ് നടപടികൾ. ആക്രമണം നടത്തിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും നിയമം കയ്യിലെടുക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. ED റെയ്ഡിനെക്കുറിച്ച് ആഭ്യന്തരവകുപ്പിന് മുൻകൂർ അറിവുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടേറിയറ്റ് പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്ക് എതിരായ കരുതിക്കൂട്ടിയുള്ള നടപടിയുടെ ഭാഗമാണിതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM സംഭവം ലജ്ജാകരമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷനും MLA രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. CBSE ത്രിഭാഷാ നയത്തെ ചോദ്യം ചെയ്തുള്ള ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച് സുപ്രീംകോടതി. 2 ആഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാരിനും CBSEക്കും NCERTക്കും കോടതി നോട്ടീസ് അയച്ചു. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസുമാരായ ജോയ്മല്യ ബാഗ്ചി, വിപുൽ എം പഞ്ചോളി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. VVPAT സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. വിഷയം സാങ്കേതിക സ്വഭാവമുള്ളതാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധികാരപരിധിയിൽ വരുന്നതാണെന്നും ഇതു സംബന്ധിച്ച ഹർജി പരിഗണിച്ചുകൊണ്ട് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാൻ സാമ്പത്തിക സഹായം ലഭിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് PM സൂര്യഘര യോജന. സുതാര്യവും വളരെ എളുപ്പത്തിൽ ലഭിക്കുന്നതുമായ സേവനമാണിതെന്നും പദ്ധതിയിലൂടെ വൈദ്യുതി ബിൽ 0 ൽ എത്തിക്കാൻ സാധിച്ചതായും ഇടുക്കി മുക്കുടം സ്വദേശി ഗോപി ആകാശവാണിയോട് പറഞ്ഞു.
3: പ്രധാനമന്ത്രിയുടെ സൂര്യഘര യോജന പദ്ധതി പ്രകാരം സോളാർ വെച്ചത്, ഇത് വെച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിലെ ആവശ്യത്തിനുള്ള കറണ്ട് കിട്ടുന്നുണ്ട്. കറണ്ട് ബില്ല് -ആണ്. 2 ലക്ഷം രൂപയുടെ ലോണായിരുന്നു. ലോണ് SBI ബാങ്ക് തന്നിട്ടുണ്ട്. അതിൽ 70,000 രൂപ സബ്സിഡി ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള വൈദ്യുതി ഇതിൽ നിന്നും കിട്ടുന്നുണ്ട്. മിച്ചമുള്ളത് ഒരു ബോർഡിലേക്ക് എടുക്കും.
0: സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. പ്രവാചകനായ ഇബ്രാഹിം നബി ആദിപുത്രനായ ഇസ്മയിലിനെ ദൈവകൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. മസ്ജിദുകളിൽ നാളെ രാവിലെ പെരുന്നാൾ നമസ്കാരവും വിവിധ ജമാഅത്തുകളുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹുകളും നടക്കും. ഉഷ്ണതരംഗം മൂലം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തമായ വെയിലിൽ പുറത്തിറങ്ങുന്നത് ഒഴിവാക്കാനും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കയ്യിൽ കരുതാനും അദ്ദേഹം

0: അഭ്യർത്ഥിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗം രൂക്ഷമായി അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത നൽകി. ഡൽഹിയിൽ താപനില 43 മുതൽ 45 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരും. ഹരിയാന, മധ്യപ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, യുപി എന്നിവിടങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമാകുമെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തെക്കു പടിഞ്ഞാറൻ കാലവർഷം സംസ്ഥാനത്തെത്താൻ 2 ദിവസം കൂടി വൈകിയേക്കും. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരമേഖലയിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. നീറ്റ് യുജി പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 2 പേരെ കൂടി സിബിഐ അറസ്റ്റ് ചെയ്തു. 13 പേരാണ് കേസിൽ ഇതുവരെ അറസ്റ്റിലായത്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ഇന്ന് നടക്കുന്ന എലിമിനേറ്റർ മത്സരത്തിലെ വിജയി 29 നടക്കുന്ന രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഇന്നലെ നടന്ന ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്തിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ഈ മാസം 31-നാണ് ഫൈനൽ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ വഴി അപകടകരമായ രാസവസ്തുക്കൾ, സ്ഫോടക വസ്തുക്കൾ തുടങ്ങിയവയുടെ അനധികൃത ഓൺലൈൻ വിൽപ്പനയ്ക്കും പരസ്യത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. അമോണിയം നൈട്രേറ്റ്, ഗൺ പൌഡർ തുടങ്ങിയ നിയന്ത്രിത വസ്തുക്കളുടെ വിൽപ്പന സംബന്ധിച്ച് പ്രധാന ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. മണിപ്പൂരിൽ 2023 നടന്ന അക്രമവുമായി ബന്ധപ്പെട്ട വിചാരണ വേഗത്തിലാക്കണമെന്ന് സുപ്രീംകോടതി. വിഷയത്തിൽ സുപ്രീംകോടതി അധികൃതരിൽ നിന്നും തൽസ്ഥിതി റിപ്പോർട്ട് തേടി. സിവിൽ സർവീസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി യുപിഎസ്സി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം 31-ന് വൈകുന്നേരം 6 മണിവരെ ഓൺലൈൻ ചോദ്യപേപ്പർ റെപ്രസെന്റേഷൻ പോർട്ടൽ വഴി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പരാതികളും സമഗ്രമായി അവലോകനം ചെയ്തതിനു ശേഷമായിരിക്കും അന്തിമ ഉത്തരസൂചിക തയ്യാറാക്കുക. ലക്ഷ്യബോധമുള്ള വിദ്യാർത്ഥികളാണ് രാജ്യത്തിന്റെ വികസനത്തിന് ആവശ്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലടക്കം റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇഡിക്കെതിരായ CPM പ്രതിഷേധത്തിൽ സംഘർഷം. സംഭവത്തിൽ 4 പേരെ അറസ്റ്റ് ചെയ്തു. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ ഇസ്ലാം മത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണതരംഗ സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ജനങ്ങൾ മതിയായ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശം. IPL ക്രിക്കറ്റിൽ ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: വെൽക്കം ബാക്ക്. ഒരു നീണ്ട ബ്രേക്ക് ആയിരുന്നു അല്ലേ, വാർത്ത, വാർത്തകൾക്ക് ശേഷം ഗാനം, ഗാനത്തിന് ശേഷം എന്താ ഇത്, ഞങ്ങൾ വീണ്ടും വന്നിരിക്കുന്നു.
2: അപ്പോ നമ്മള് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. പക്ഷെ അപ്പോഴേക്കും കോള് തീരുന്നുണ്ട്.
1: ആരാണ് നോക്കാം? ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ്? വിളിച്ചിട്ടുണ്ടോ
1: രജനി? വിളിച്ചിട്ടുണ്ടോ മുന്നേ?
2: ആ, മുപ്പത്തടം.
1: ആഹാ, ഞങ്ങള് ക്വസ്റ്റ്യൻ ചോദിക്കണേന് മുമ്പ് തന്നെ വിളിച്ചല്ലേ. ക്വസ്റ്റ്യന് പ്രിപ്പയർഡ് ആണോ? ഒരു നോവൽ അല്ലെങ്കിൽ ഒരു സിനിമയെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. മുപ്പത്തടത്ത് എന്തുണ്ട് വിശേഷം? ഹലോ,
2: കേട്ടില്ല.
3: നല്ല വിശേഷം.
1: നല്ല വിശേഷം. ഓക്കെ, ചോദ്യത്തിലേക്ക് കടക്കട്ടെ. ചോദിക്കൂ സിമി.
2: ശോഭന, ശോഭനേനെ ഇഷ്ടാണോ?
1: ശോഭനയുടെ മിക്ക സിനിമകളും കണ്ടിട്ടുണ്ടോ?
2: ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാ ശോഭനയുടെ? മനസ്സിലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശോഭന, തേദിക്കുട്ടി, തേദിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രശസ്ത നോവൽ അല്ലെങ്കിൽ സിനിമ ഏത്? ആ നോവൽ സിനിമയാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ശോഭന, തേദിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച പ്രശസ്തമായ ആ ഒരു

0: അല്ലെങ്കിൽ ആ സിനിമ ഏതാണ്? തേദിക്കുട്ടി. അയ്യോ, ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു. ശോഭനയുടെ ഇഷ്ടമെന്ന് പറയുകയും ചെയ്തു. വീട്ടിലാരൊക്കെ ഉണ്ട്? ഒന്ന് റിലാക്സ് ചെയ്തിട്ട് പറയാം. ചേച്ചിയുടെ വീട്ടിലാണ്? ചേച്ചിയുടെ വീട്ടില്. അപ്പൊ ശരിക്കും വീട് എവിടെയാണ്? അരൂര്. ഇപ്പൊ അരൂരാണോ വന്നിരിക്കുന്നേ? ഇപ്പൊ 30 അടുത്ത്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ.
1: അരൂരിന്ന് 30 അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ രജനി. കിട്ടിയോ? ഓർമ്മ കിട്ടിയോ തേതി കുട്ടി?
0: ആ, ക്ലൂ ഒക്കെ തരാം.
1: ഞാൻ പറഞ്ഞു, ചോദിച്ചാൽ മാത്രമേ തരുള്ളൂ. അതാണ് ക്ലൂ ചോദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ.
0: ആദ്യം തന്നെ ഞാൻ പറഞ്ഞു അതൊരു നോവലായിരുന്നു. ആ നോവല് സിനിമയാക്കിയതാണെന്ന് പറഞ്ഞു. ഈ തേദിക്കുട്ടി എന്ന പേരിനെ കൂടാതെ ദേവകി, സുമിത്ര, സുമിത്രാനന്ദ എന്നൊക്കെ ഈ ചിത്രത്തിലെ ശോഭന പേരുകൾ സ്വീകരിക്കുന്നുണ്ട്. അല്ല, ഇതൊരു നായിക പ്രാധാന്യമുള്ള ചിത്രമാണ്. നായകനല്ല, നായിക. ശോഭനയ്ക്ക് തന്നെയാണ് ആ ചിത്രത്തിൽ പ്രാധാന്യം.
1: എനിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് ആ നോവലിന്.
0: പിന്നെ എന്ന് വെച്ചാൽ അത് നമ്മളുടെ ഒരു കാലഘട്ടത്തിലുണ്ടായ, നമ്മുടെ നാട്ടിലുണ്ടായ ഒരു സാമൂഹ്യ പരിവർത്തനത്തെ ആസ്പദമാക്കിയാണ് ആ ചിത്രം വന്നിരിക്കുന്നത്.
1: നോവൽ എഴുതിയ ആളുടെ പേര് വേണമെങ്കിൽ ക്ലൂ തരാം.
0: പോയോ?
2: ഇല്ല
0: ഇല്ല.
1: ലളിതാംബിക അന്തർജനമാണ് എഴുതിയത്.
0: നല്ല പാട്ടൊക്കെ ഉണ്ട്. എന്നാ ഞാൻ, ആ സാരല്ല, എന്നാ ഞാൻ ഉത്തരം പറയട്ടെ. ഉത്തരം പറയട്ടെ.
1: ഒന്നുകൂടെ ശ്രമിക്കുന്നോ?
0: കിട്ടണില്ല. എന്നാ ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ. അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി. സംശയം
1: അത് പറഞ്ഞാ മതിയായിരുന്നു. അതിന് ഒരുപാട് അവാർഡുകൾ കിട്ടിയതാണ്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്.
0: ലളിതാംബിക അന്തർജനത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു നോവൽ തന്നെയായിരുന്നു അത്. അത് ചിത്രമാക്കി. അഗ്നിദേവനില് രേവതി അല്ലേ?
1: ശോഭന.
0: ഓക്കെ, സാരിയില്ല, അഗ്നി ഉണ്ടല്ലോ, അതായിരിക്കും ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പൊ വെക്കേഷനൊക്കെ അടിച്ചു പൊളിച്ച് അപ്പൊ കുട്ടികളെല്ലാം സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലേക്ക് ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ എന്നാ. ഓക്കെ,
1: വീണ്ടും ഇതുപോലെയൊക്കെ വിളിക്കാം കേട്ടോ.
0: ഓക്കെ, ബൈ.

0: ഇതിലേ വായോ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ വന്നിട്ട് കാര്യമില്ല. സമയം
1: 7 മണി കഴിഞ്ഞ് 55 മിനിറ്റും 57 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോ ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് അങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ഇത്ര നേരം കൂട്ടായിട്ടുണ്ടായിരുന്നത്
0: ഞാൻ സിമി,
1: ഞാൻ രശ്മി.
0: യെസ്.
1: അപ്പൊ നമ്മുടെ കടലിനടിയിൽ കിലോമീറ്ററുകൾ ദൂരേക്ക് സഞ്ചരിക്കുന്ന പ്രത്യേക തരം പാട്ടുകാരെ കുറിച്ച് ഒരു പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് ക്ലോസ് ചെയ്യാം. കാരണം ഇനി ബാക്ക് ടു ബാക്ക് സോങ്ങുകളാണ് വരുന്നത്.
0: അതെ.
1: വെള്ളത്തിനടിയിൽ ഈ പാട്ടുകാർ ആരാന്നറിയാവോ?
0: ഇല്ല, ആരാണ്?
1: ഹംബാക്ക് വെയിൽസ്.
0: ഹംബാക്ക് വെയിൽസ്.
1: ഓക്കെ. ഇനി നമ്മൾ ഈ പാട്ട് വിടുന്ന പാട്ട് നമ്മളിവിടെ കൂടെ വിടുന്ന ആളുകൾക്ക് അത് അറിയാൻ പാടില്ല എന്ന് പറയുന്നത് ഹംബാക്ക് വെയിൽസ് ആണ് നമ്മൾക്ക് സമുദ്രത്തിലെ ഏറ്റവും മികച്ച ഗായകർ എന്നറിയപ്പെടുന്നത്. ഒരു ഇൻഫോർമേഷനും കൂടെ നമ്മൾ പാസ് ഔട്ട് ചെയ്തല്ലേ.
0: തിമിംഗലമല്ലേ?
1: തിമിംഗലം തന്നെ. അവർക്കൊരു താളമുണ്ട്, ഒരു ഈണമുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു താളത്തിലും ഒരു ഈണത്തിലുമാണ് അവർ ഈ പാട്ടുകൾ മണിക്കൂറുകളും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവരുടെ ഈ വിശേഷങ്ങളൊക്കെ കേട്ടുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ ഓൺ ദ ഗോ വൈൻഡ് അപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു.
0: അയ്യോ, ഉറങ്ങല്ലേ?
1: ഉറങ്ങണ്ട, ശുഭരാത്രി നേരാലോ.
0: 8 മണിയായല്ലേ?
1: 8 മണിയായി. ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ പാട്ടൊക്കെ കേട്ട് വീണ്ടും തുടർന്ന്
0: കേട്ടുകൊണ്ടിരിക്കുക. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.
2: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റേഷൻ പൊതുവിതരണം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള നിർണായക തീരുമാനങ്ങൾ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചതായും പ്രധാനമന്ത്രി. സിഎംആർഎൽ എക്സാലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനെതിരെ സിപിഐഎം പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. എസ്ഐആർ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. വിവിപാറ്റ് സ്ലിപ്പുകളിൽ സമയം രേഖപ്പെടുത്തണമെന്ന ആവശ്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്ന് സുപ്രീംകോടതി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തരസൂചിക പുറത്തിറക്കി യുപിഎസ്സി. സ്ത്രീകളിലെ സെർവിക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൌജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ ജനറൽ താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് മെയ് 31 വരെ വാക്സിൻ ലഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. ടോസ് നേടിയ ഹൈദരാബാദ് ബൌളിംഗ് തെരഞ്ഞെടുത്തു. ന്യൂസ് റെയിൻബോ.

കടലിൻ കുട്ടികളക്കര മുത്തുകണക്കൊരു കൊച്ചുകിട തനുടിച്ചു വരുന്നത് കണ്ട് മലക്കൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചെണ്ടകൾ അലറിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ആകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തിമൃത്തി കാരിത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കര മുത്തുകണ.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. പൊതുവിതരണ സംവിധാനത്തിലൂടെ രാജ്യത്ത് ഭക്ഷ്യധാന്യ വിതരണം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ

0: സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. CMRL എക്സ്ട്രാ ലോജിക് പണമിടപാടുമായി ബന്ധപ്പെട്ട് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതികൾ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ റെയ്ഡ് നടത്തിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിനെതിരെ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധത്തിനിടെ തിരുവനന്തപുരത്ത് സംഘർഷം. സംഭവത്തിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. SIR നടപടികൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. വേനൽമഴയിലും ശക്തമായ ചുഴലിക്കാറ്റിലും വ്യാപകമായ കൃഷിനാശം സംഭവിച്ച കോഴിക്കോട് കാവിലുംപാറ മരുതോങ്കര പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ കൃഷിമന്ത്രി T. Siddiq സന്ദർശിച്ചു. നഷ്ടപ്പെട്ട വിളകൾ കർഷകർക്ക് സൗജന്യമായി റീപ്ലാന്റ് ചെയ്തു നൽകാൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി കർഷകർക്ക് ഉറപ്പു നൽകി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്മരണയിൽ നാളെ ബലിപെരുന്നാൾ. ജനങ്ങൾക്ക് ബലിപെരുന്നാൾ ആശംസകൾ നേർന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ആഘോഷങ്ങൾ നൽകുന്ന ആത്മീയ വെളിച്ചം സമൂഹത്തെ ഒന്നാകെ മാനവികതയിലേക്ക് നയിക്കട്ടെയെന്ന് മുഖ്യമന്ത്രി V. D. Satheesan. അധ്യാപകർക്ക് നൽകുന്ന ദേശീയ അവാർഡുകൾക്കായുള്ള നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. രാഷ്ട്രീയ പുരസ്കാർ പോർട്ടൽ വഴി July 5 വരെ നാമനിർദ്ദേശങ്ങൾ അയക്കാം. സ്ത്രീകളിലെ സെർവൈക്കൽ ക്യാൻസർ പ്രതിരോധത്തിന്റെ ഭാഗമായി 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് സർക്കാർ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി HPV വാക്സിൻ നൽകുന്നത് തുടരുന്നു. ജില്ലാ ജനറൽ, താലൂക്ക് ആശുപത്രികൾ, കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് May 31 വരെ വാക്സിൻ ലഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരപ്രദേശങ്ങളിൽ കടലാക്രമണ മുന്നറിയിപ്പ്. IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow. Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ട്യൂൺ ചെയ്ത് കേൾക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ചാർട്ട് ബസ്റ്റേഴ്സ് ന്യൂ സോങ്സ്.

are listening to Rainbow FM 107.

നോ ബ്രേക്സ്, നോ ബോറിംഗ്, ജസ്റ്റ് യുവർ ഫേവറേറ്റ് ട്രാക്സ് ബാക്ക് ടു ബാക്ക്. യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM 107.5. 107.5.

0: 21-year-old Isha earned 43 points from a possible 50 in the final to surpass the previous record of 42 points held by South Korea's Kim Ye-ji and claimed the gold medal. And that is the end of this news bulletin.
1: ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 10 മിനിറ്റ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ശ്രോതാക്കൾക്കൊപ്പം വീണ്ടും ചേരുന്നു നാളെ രാവിലെ 5:53 മുതൽ. എല്ലാവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.